ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 19, മലയാള വർഷം 1201, ഇടവം 26. 2026 ജൂൺ 9, ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 55 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
1: ദർശനേ സ്പർശനേ വാപി ശ്രവണേ ഭാഷണേ യത്ര ദ്രവത്യന്തരംഗം സസ്നേഹ ഇതി കഥ്യതേ സസ്നേഹ ഇതി കഥ്യതേ. കണ്ടുമുട്ടുമ്പോഴും കേൾക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും യാതൊരു ആളുടെ നേർക്ക് ഹൃദയം അലിയുന്നു എന്ന സ്ഥിതിവിശേഷമെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമെന്ന് നമുക്ക് പറയാൻ കഴിയും എന്നർത്ഥം. സ്നേഹം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. അതിനെ ആയുധമാക്കുമ്പോൾ ഹിംസ പോലും വഴിമാറുന്നു എന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്നതിലാണ് മഹത്വമിരിക്കുന്നത് എന്ന് മദർ തെരേസയും, സ്നേഹം മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവിൻ്റെ സംഗീതമാണ് എന്ന് രവീന്ദ്രനാഥ ടാഗോറും, സ്നേഹം നൽകുക അതാണ് ജീവിതരഹസ്യം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ദൈവികത എന്ന് സ്വാമി വിവേകാനന്ദനും, സത്യത്തിലധിഷ്ഠിതമായ സ്നേഹം ഒരിക്കലും സുതാര്യമായ വഴികളിലൂടെ സഞ്ചരിക്കാറേയില്ല എന്ന് മഹാനായ വില്യം ഷേക്സ്പിയറും, സ്നേഹമാണ് ലോകത്തെ ഒന്നിനോടൊന്നു ബന്ധിപ്പിക്കുന്ന അദൃശ്യശക്തി എന്ന് വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈനും പറഞ്ഞിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹമില്ലാതെ ജീവനം ശൂന്യം എന്ന് ചണ്ഡാലഭിക്ഷുകി എന്ന തൻ്റെ കൃതിയിൽ മഹാകവി കുമാരനാശാൻ രചിച്ച പ്രസിദ്ധമായ ഈ വരികളാണ് ഓർക്കേണ്ടത്. ദർശനേ സ്പർശനേ വാപി ശ്രവണേ ഭാഷണേ പിവ യത്ര ദ്രവത്യന്തരംഗം സസ്നേഹ ഇതി കഥ്യതേ സസ്നേഹ ഇതി കഥ്യതേ.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: സമയം 6 മണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് നാലാങ്കൽ കൃഷ്ണപിള്ള എഴുതിയ കവിത രാഘവൻ മാതം പാരായണം ചെയ്യുന്നത് രവിശങ്കർ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാലാങ്കൽ കൃഷ്ണപിള്ള എഴുതിയ കവിത രാഗോന്മാദം, പാരായണം ചെയ്തത് രവിശങ്കർ.

0: town in Sarangani province on Mindanao Island. The quake initially triggered tsunami warnings in the Philippines, Indonesia, Japan and Australia. However, these warnings were later cancelled or downgraded. Philippine officials also reported that approximately 10,000 families were displaced by the disaster. Mindanao in the Philippines is the second largest island by both area and population and is home to approximately 26 million people. And in women's cricket, India defeated West Indies by 26 runs in their first warm-up match ahead of the ICC Women's T20 World Cup in Cardiff, UK yesterday. After being invited to bat first, Harmanpreet Kaur led Women in Blue, posted 179 for 8 in the stipulated 20 overs, powered by Bharti Fulmali's unbeaten 56 runs off 40 balls. India will next face host England in their next warm-up fixture tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. 6:15 പ്രഭാതവന്ദനം. മുരുക ഭക്തിഗാനങ്ങൾ ബോംബെ സഹോദരിമാർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോ പി എം ജീറോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, വിവിധ മേഖലകളിലേക്ക് വഴികാട്ടിയാകുന്ന ബിരുദ കോഴ്സുകൾ, ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതിസാദരം, മാധവിക്കുട്ടി രചിച്ച സോനാഗാച്ചി എന്ന കഥ വായിക്കുന്നത് മേച്ചോ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15

0: ന് ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ശ്രവ്യോത്സവം 2026. ആകാശവാണി നവതി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് അവസാന ഭാഗം. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, അനു വേണുഗോപാൽ തവിൽ, വെള്ളാറ്റന്നൂർ ശ്രീജിത്ത് ഘടം, പല്ലാവൂർ ആദിത്യൻ ചെണ്ട ഇടയ്ക്ക, എം ഡി പോൾ കീബോർഡ്, പോൾ സി ഗിത്താർ, ജി ഗോവിന്ദ്കുമാർ പാശ്ചാത്യ താളവാദ്യം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 മുടിയേറ്റ് തോറ്റം, പനയൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, ദ്വിതീയ പാതിരമണ്ണ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും ഭാഗം 41. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം, തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം, പി എൽ ചന്ദ്രകുമാർ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഉജ്ജ്വല സ്കീം. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കോഴികളിലെ പുള്ളോറം രോഗബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ റെയ്നി ജോസഫുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. പ്രകൃത്യാവബോധം റഫീഖ് അഹമ്മദിൻ്റെ കവിതകളിൽ. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ വി സി, അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ കേരളവർമ്മ കോളേജ് തൃശൂർ. റഫീഖ് അഹമ്മദിൻ്റെ പൊറുതി എന്ന കവിത ചൊല്ലുന്നത് ശാരിക എസ് തേറമ്പിൽ. വിതച്ചത് കൊയ്യുമ്പോൾ കവിത എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീദേവി അമ്പലപുരം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8 മണിക്ക് സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ജൻ ഔഷധി സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഊർജ സംരക്ഷണം സംസാരിക്കുന്നത് സി ടി അജിത് കുമാർ, സ്പെഷ്യൽ ഓഫീസർ വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് രാമവർമ്മപുരം തൃശൂർ. 9:30 കഥാപ്രസംഗം. കല്ലുവാതുക്കൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ചത് കഥ ചന്ദനക്കെട്ടി. 10 മണിക്ക് കഥകളി പദങ്ങൾ. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അതിതീവ്ര മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ വില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100%

0: മാനം ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
0: ഫോൺ 9387168444.
2: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. ഇന്നത്തെ പ്രഭാതവന്ദനത്തിൽ മുരുകഭക്തി ഗാനങ്ങൾ കേൾക്കാം. ബോംബെ സഹോദരിമാർ പാടിയത്.

0: ബോംബെ സഹോദരിമാർ പാടിയ മുരുകഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം നാളെ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
7: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
9: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
11: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഷിഗെല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ കേരള പരിശോധനകൾ തുടരുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങി 65 സ്ഥാപനങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തി. മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയ 4 സ്ഥാപനങ്ങൾക്ക് പിഴയടക്കാൻ നോട്ടീസ് നൽകി. ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ 15 സ്ഥാപനങ്ങൾക്ക് വീഴ്ചകൾ പരിഹരിക്കുന്നതിന് റെക്ടിഫിക്കേഷൻ

0: നോട്ടീസ് നൽകി. വയനാട്ടിൽ രണ്ട് കുട്ടികൾക്ക് ഇന്നലെ ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ആന്ധ്രാപ്രദേശിലെ വിശാഖ് ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പുദണ്ട് ദേഹത്ത് വീണ് 8 പേർക്ക് ദാരുണാന്ത്യം. 6 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അനുശോചിച്ചു. നടി സുകന്യ നൽകിയ മാനനഷ്ട കേസിൽ സൺ ടിവിക്ക് 10 ലക്ഷം രൂപ പിഴ വിധിച്ച് മദ്രാസ് ഹൈക്കോടതി. 1996 സൺ ടിവി സംപ്രേക്ഷണം ചെയ്ത വീരപ്പന്റെ അഭിമുഖത്തിൽ നടിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് നടി കോടതിയെ സമീപിച്ചത്. ദുബായിലെ എമിറേറ്റ്സ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. ഒരിക്കൽ കൂടി വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുണർത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇറാനും ഇസ്രായേലും അവസാനിപ്പിച്ചു. സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് പുരോഗമിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിരെ ഇന്ത്യക്ക് 26 റൺസിന്റെ വിജയം. അർദ്ധ സെഞ്ചുറി നേടിയ ഭാരതീ ഫുൽമാലിയുടെയും സ്മൃതി മന്ദാനയുടെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യക്ക് മികച്ച ടോട്ടൽ നൽകിയത്. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റിൽ ഇന്ത്യക്ക് റെക്കോർഡ് ജയം. ചണ്ഡീഗഡിൽ നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത് ഇന്നിംഗ്സിനും 300 റൺസിനും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് പ്ലെയർ ഓഫ് ദി മാച്ച് പ്രകടനവുമായി തിളങ്ങിയ അരങ്ങേറ്റക്കാരനായ മാനവ് സുധർ ആണ്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
9: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
0: ആകാശവാണി തൃശൂർ. ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം കേൾക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ 2024 കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തു. ഏത് പേരിലാണ് പോർട്ട് ബ്ലെയർ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ആവർത്തിക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ 2024 കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തു. ഏതു പേരിലാണ് പോർട്ട് ബ്ലെയർ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
10: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
12: ചൊവ്വ വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്
13: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
12: പ്രായോജകർ
13: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
12: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും

www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31.

പുലരിപ്പൂക്കളിൽ ഇന്ന് രാവിലെ 7:00 കേൾക്കാം ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്. വിവിധ മേഖലകളിലേക്ക് വഴികാട്ടിയാകുന്ന ബിരുദ കോഴ്സുകൾ. ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. രാവിലെ 7:35 ഗാനസന്ദേശം, 7:40 കഥകളതിസാദരം. മാധവിക്കുട്ടി രചിച്ച സോനാഗാച്ചി എന്ന കഥ വായിക്കുന്നത് മെജോ.

0: ഇന്ന് രാവിലെ 9:30 ശ്രവ്യോത്സവം 2026. ആകാശവാണി നവതി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ച ശ്രുതിലയ സംഗമം സംഗീത വിരുന്ന് അവസാന ഭാഗം കേൾക്കാം. ഇന്ന് രാവിലെ 9:30.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
0: ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്കു നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൗകര്യങ്ങളും

0: ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ B. അശോകും N. പ്രശാന്തുമടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N. പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. DVIS IRA തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്കും KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി K. മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. K. ജയന്ത് MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്.

0: ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ LKG UKG വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റുശ്ശേരി LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാളത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ KV ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി KV ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5 5 രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
5: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
4: കൂടുതൽ വിവരങ്ങൾക്ക്
5: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബെഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ്

0: 1100 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി 8547070773 എന്ന നമ്പറിലോ 0487237773 എന്ന നമ്പറിലോ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. മൊബൈൽ നമ്പർ 8547070773, ലാൻഡ് ലൈൻ നമ്പർ 0487237773. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281200673, 8281200673. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20-ാണ്. ഫോൺ നമ്പർ 0494268621. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0494268621. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കോൺ കൃഷി എന്ന വിഷയത്തിൽ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ cel.kau.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7-ന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് ഓൺലൈനിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243856, 0487243856.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രയോജകർ: വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2-ാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
7: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. പ്രായോജകർ:
8: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയർസിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
9: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ.
10: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ.
11: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
12: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
13: തയ്യാറാക്കിയത് YS പൗർണമി.
14: ഭൂമിയിൽ നിന്ന് ഇല്ലാതായ ശേഷം ദശാബ്ദങ്ങൾ പിന്നിട്ടാലും സൃഷ്ടികളുടെ അഭൗമശ്രേഷ്ഠത കൊണ്ട് ആസ്വാദകരെ പിടിച്ചിരുത്തുന്ന പ്രതിഭകൾ.

എത്ര ഋതുക്കൾ കൊഴിഞ്ഞാലും ആകാശതാരകം പോലെ ജ്വലിക്കുന്ന ഗാനങ്ങൾ. വാക്കും ഈണവും ഒരുപോലെ ചേർന്നൊഴുകുമ്പോൾ പ്രണയമെന്ന അനുഭവം പൂർണമായും പകർന്നു നൽകുകയാണ് ഈ ഗാനത്തിലൂടെ. എ എം രാജയുടെ മാധുര്യമുള്ള ആലാപനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. ചിത്രം മണവാട്ടി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയർസിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
5: റൈറ്റ് ട്രാക്ക്.

0: വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
1: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
0: വിവിധ മേഖലകളിലേക്ക് വഴികാട്ടിയാകുന്ന

0: ബിരുദ കോഴ്സുകൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
1: പ്ലസ് ടു എല്ലാ റിസൾട്ടും വന്നു. സി ബി എസ് സിയുടെ പുനഃപരിശോധന വീണ്ടും പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ വീണ്ടും നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അന്തരീക്ഷം അത്ര കലുഷിതമായി കിടക്കുന്നൊരു സമയത്താണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ബിരുദ പ്രവേശനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പഴയകാല

പരിശോധന വീണ്ടും പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ വീണ്ടും നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അന്തരീക്ഷം അത്ര കലുഷിതമായി കിടക്കുന്ന ഒരു സമയത്താണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ബിരുദ പ്രവേശനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പഴയകാല കോഴ്സുകൾ ബികോം, BBA, BCA തുടങ്ങിയ കോഴ്സുകളൊക്കെ വളരെ ശക്തിയായി തിരിച്ചു വരികയാണല്ലോ. തീർച്ചയായും അവ ശക്തിയായി തിരിച്ചു വരികയാണ്. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം വരുന്നത്. BCOM, ACCA, CMA, ചാർട്ടേഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രോഗ്രാം, ബിരുദത്തോടൊപ്പമുള്ള BALLB, BBALLB, BCALLB, BCOM LLB പ്രോഗ്രാമുകൾക്കും വളരെ താല്പര്യത്തോടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അഡ്മിഷന് ശ്രമിച്ചു വരുന്നൊരു സമയം കൂടിയാണിത്. അതുകൊണ്ട് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. സേവന മേഖലയിലാണ് 70% തൊഴിലുകൾ വരുന്നത്. അതിൽ IT, അക്കൗണ്ടൻസി, ബാങ്കിങ്, ഫിനാൻസ്, കൺസൾട്ടൻസി എന്നിവ വളരെ പ്രാധാന്യമറിയിക്കുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം കോഴ്സുകൾക്ക് ചേരാം. ഡിസൈൻ കോഴ്സുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഡിസൈൻ കോഴ്സുകൾക്ക് MIT യൂണിവേഴ്സിറ്റി പൂനെ വളരെ മികച്ചതാണ്. KDISC കീഴിൽ കുണ്ടറയിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്. ആദ്യത്തെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, IIT എന്നിവിടങ്ങളിൽ ഡിസൈൻ കോഴ്സിന് ശ്രമിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴൊരു മികച്ച അവസരമാണ് ലഭിക്കുന്നത്. അതുപോലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ സൃഷ്ടി, അവിടെ ഒരു ഡിസൈൻ പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നോക്കേണ്ടത് പരമ്പരാഗതമായ കോഴ്സുകൾ മാത്രമല്ല, കാലത്തിനിണങ്ങിയ എത്രയും കാലം തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന മികച്ച കോഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. പാരാമെഡിക്കലിലും വലിയ മാറ്റമാണ്, ഞാൻ നിരവധി തവണ പറഞ്ഞതാണ്. ഫിസിയോതെറാപ്പിയിലൊക്കെ, ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി എന്നിവയിലൊക്കെ വലിയ മാറ്റങ്ങളാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. LBS സെൻ്റർ വഴി അപേക്ഷിക്കാം. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിലും അതുപോലെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ബിരുദ പ്രോഗ്രാമിനാണ്. അതുപോലെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയുള്ള പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളിൽ പോളിടെക്നിക് പ്രോഗ്രാമുകൾക്ക് വലിയ പ്രാധാന്യം വരുന്നു. അതുപോലെ ITI കോഴ്സുകൾക്കും വലിയ അവസരങ്ങളാണ് ലഭിച്ചു വരുന്നത്. മികച്ച സ്കില്ലുണ്ടെങ്കിലേ മികച്ച തൊഴിൽ ലഭിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്കിൽ വികസന കോഴ്സുകളിലേക്ക് ആകർഷിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് വലിയ അവസരങ്ങൾ വരുന്നു. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾക്ക് അവസരങ്ങൾ വരുമ്പോൾ അത്തരം കോഴ്സുകൾ പഠിക്കാനുള്ള താല്പര്യം വിദ്യാർത്ഥികൾക്കുണ്ടോ എന്ന് വിലയിരുത്തി ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകണം. ഇതിന് തയ്യാറായാൽ മാത്രമേ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റൂ. സ്കില്ലും അപ്സ്കില്ലും അതുപോലെ റീസ്കില്ലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്കിൽ വികസനത്തിലൂന്നിയാണ് സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്കിൽ പല രീതിയിലാണ്. 50% സ്കില്ലും കമ്മ്യൂണിക്കേഷനാണ്. ട്രാൻസ്ഫറബിൾ സ്കിൽസിനാണ് പ്രാധാന്യം വരുന്നത്. ആശയവിനിമയം, ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ പൊതുവിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾ പതിവായി പത്രം വായിക്കണം. പൊതുവിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച തൊഴിൽ മേഖലയിലെത്താൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സാധിക്കൂ. അപ്പോൾ നന്നായി ആശയവിനിമയം ഇംഗ്ലീഷിലും മലയാളത്തിലും നടത്താനുള്ള കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് സ്കിൽസാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്, അതിൻ്റെ പ്ലാനിങ് എങ്ങനെ വേണം, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം, അതിനെങ്ങനെ വേണം അതിൻ്റെ കോൺസെപ്റ്റിനോട് തയ്യാറാക്കാൻ, പ്രപ്പോസൽ എങ്ങനെ തയ്യാറാക്കാൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബേസിക്കായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയതിനാൽ വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. അതിനപ്പുറം പല ഇൻ്റർവ്യൂവിനും വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നത് കമ്മ്യൂണിക്കേഷൻ വിലയിരുത്തിയാണ്. മികച്ച ആശയവിനിമയം നടത്താനുള്ള കഴിവ്, ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കാനുള്ള കഴിവ്, പൊതുവിജ്ഞാനം, ഇതിൽ നിന്നൊട്ടും പിറകോട്ട് പോകരുത്. പിന്നെ കാലത്തിനിണങ്ങിയ കോഴ്സുകളും പ്രവേശന പരീക്ഷകളും ഉണ്ട്. ക്ലാറ്റ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ദേശീയ നിയമ സർവകലാശാലകൾ നടത്തുന്ന ക്ലാറ്റിലൂടെ 27 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ ഇൻ്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാമിന് ചേരാം. അതിൽ കൊച്ചിയിൽ ആണ് യൂണിവേഴ്സിറ്റിയുള്ള ന്യൂആൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. അപ്പോൾ ന്യൂആൽസിലെ പ്രോഗ്രാമിന് ചേരുന്നതിലൂടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് അഡ്മിഷൻ ലഭിക്കും. പലപ്പോഴും CUET പരീക്ഷ ഇത്തവണയും മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ ഷെഡ്യൂളിൽ മാറ്റം വന്നിട്ടുണ്ട്. കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള 259 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനമാണിത്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്താൻ പോവുകയാണ്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങൾ വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബയോളജി നന്നായി പഠിച്ചാൽ മതി. കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ബയോളജിയിൽ പരമാവധി ഊന്നൽ കൊടുക്കുക. 50% മാർക്കും നീറ്റിൽ ബയോളജിയിൽ നിന്നാണ്, അതായത് ബോട്ടണിയിൽ നിന്നും സൂവോളജിയിൽ നിന്നാണ്. ഇത് പരമാവധി മനസ്സിലാക്കി പഠിക്കാൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും തയ്യാറായാൽ പിന്നീട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. വളരെ ആത്മവിശ്വാസത്തോടെ പോസിറ്റീവ് മനോഭാവത്തോടുകൂടി ടൈം മാനേജ്മെന്റ് വിലയിരുത്തി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം എഴുതിയ നീറ്റിനേക്കാൾ എളുപ്പം

0: ആയിരിക്കും രണ്ടാമത് എഴുതിയ നീറ്റ് പരീക്ഷ. അതുകൊണ്ട് നീറ്റ് പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതിയെ വേണ്ട. രക്ഷിതാക്കളോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ വെറുതെ നീറ്റ് പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞ് വേവലാതിപ്പെടുത്തേണ്ട. അവർ നന്നായി എഴുതും, അവരുടെ ആദ്യത്തെ സ്കോറിനേക്കാളും മികച്ച സ്കോറായിരിക്കും ഒരുപക്ഷെ രണ്ടാമത്തെ നീറ്റ് പരീക്ഷയിലൂടെ അവർ കൈവരിക്കുന്നത്. ഇതും വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അങ്ങനെ വിദ്യാർത്ഥികളെ നമ്മൾ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് കോഴ്സിന് ചേരണം എന്നത്, ഏത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ആ ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് നിൽക്കരുത്. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കും എന്ന ഒരു ചിന്ത മാത്രമാണ് വിദ്യാർത്ഥിക്ക് വേണ്ടത്. അല്ലാതെ നീ ഇത് നേടിയേ പറ്റൂ, നീ FMC തന്നെ നേടണം അല്ലെങ്കിൽ എയിംസിൽ നേടണം എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ ടാർഗറ്റ് വിദ്യാർത്ഥിയുടെ തലയിൽ കെട്ടിവെച്ച് വിദ്യാർത്ഥിയെ അമിതമായി സ്ട്രെസ് ഉളവാക്കുന്നത് ഒട്ടും ശരിയല്ല. പല രക്ഷിതാക്കളും ഇതാണ് ചെയ്യുന്നത്. പലപ്പോഴും മറ്റു വിദ്യാർത്ഥികളുമായി താരതമ്യപ്പെടുത്തിയുള്ള ഒരു പഠനവും പഠന രീതിയും പരീക്ഷാ സമ്പ്രദായവും വരാറുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഡെഡ്ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷാ സമയക്രമം പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുമ്പെങ്കിലും വാച്ച് വേണമെങ്കിൽ ഫാസ്റ്റാക്കി വെക്കാം. അതിനനുസരിച്ച് പരീക്ഷ എഴുതുന്നതിൽ തെറ്റില്ല. നീറ്റ് പരീക്ഷയിൽ ആദ്യം ബയോളജിയും പിന്നീട് കെമിസ്ട്രിയും തുടർന്ന് ഫിസിക്സും എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ബയോളജിയിൽ എഴുതുമ്പോൾ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഫിസിക്സ് ആദ്യം തന്നെ തുടങ്ങിയാൽ കുറേ സമയം നമ്മുടെ നഷ്ടപ്പെടും. പിന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം കളയരുത്. സമയം എത്രത്തോളം ലഭിക്കുമോ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമല്ല. നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ടൈം മാനേജ്മെന്റ് ആണ്. ഈ ടൈം മാനേജ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് അവർക്ക് വേണ്ട രീതിയിൽ ശോഭിക്കാൻ പറ്റാതാവുന്നത്. എല്ലാ കാര്യങ്ങളും നന്നായി പോകും, പരീക്ഷ നന്നായിരിക്കും, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ആശംസകളോടെ.
1: വിവിധ മേഖലകളിലേക്ക് വഴികാട്ടിയാകുന്ന ബിരുദ കോഴ്സുകളെ കുറിച്ച് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ സംസാരിച്ചതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110887.
7: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരിമലയുടെ സമീപത്തുള്ള ആറേശ്വരം പ്രദേശത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ അവിട്ടപ്പിള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ മറ്റത്തൂർ അവിട്ടപ്പിള്ളി ഗവൺമെന്റ് LP സ്കൂളിലെ LKG UKG വിഭാഗത്തിന് ഇന്നും നാളെയും തീയതികളിൽ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ

0: തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകേണ്ടതാണെന്നും മറ്റു ബോട്ടുകൾ അതത് ബേസ് ഓഫ് ഓപ്പറേഷനുകളിൽ ആങ്കർ ചെയ്യേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ. കടലിൽ പോകുന്ന തൊഴിലാളികൾ ജീവൻ രക്ഷാ ഉപകരണങ്ങളും രജിസ്ട്രേഷൻ, ലൈസൻസ്, ആധാർ കാർഡ് എന്നിവയും നിർബന്ധമായും കൈവശം വയ്ക്കണം. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി 0480229690 എന്ന കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടുക. കൺട്രോൾ റൂം നമ്പർ ആവർത്തിക്കാം: 0480229690. 2025-26 അധ്യയന വർഷത്തെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രാസ് അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. കേരള മദ്രാസ് അധ്യാപക ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത് 2 വർഷം പൂർത്തിയായവർക്കും കുടിശ്ശികയില്ലാത്തവരുമായ അംഗങ്ങൾക്ക് മക്കൾക്കായി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും മറ്റ് വിശദവിവരങ്ങളും ക്ഷേമനിധി ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ KMTBoard.in ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ജൂലൈ 31 കോഴിക്കോട് ചക്കോരത്ത് കുളത്തുള്ള ഓഫീസിൽ ലഭ്യമാക്കണം. വിലാസം: ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ഓഫീസ്, KURDFC ബിൽഡിംഗ്, 2nd floor, ചക്കോരത്തുകുളം, വെസ്റ്റ് ഹിൽ PO, കോഴിക്കോട്. ഫോൺ നമ്പർ: 0495-2966-577. 0495-2966-577.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ: ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ: ചേർപ്പ്, കുന്നംകുളം.
3: സഹപ്രായോജകർ: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്.
5: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം,
7: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
9: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി

0: വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പി എം എസ് എം എയുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നഡ്ഡ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് പി എം എസ് എം എയുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നഡ്ഡ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി യുഎസ് കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1,00,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും ഐടി കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ

0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാളത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
0: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെ എത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ SS അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 runs പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 wicket നഷ്ടത്തിൽ 179 runs എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 runs എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 runsനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP

0: നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്നലെ ജൂൺ 8 ജന്മദിനം ആഘോഷിച്ച അഭിജിത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നും സഹോദരിമാരായ അഭീഷ്ണ, അതീഷ്ണയ എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സഹോദരൻ കുട്ടൻ എന്ന് വിളിക്കുന്ന നാരായണൻ കുട്ടിക്ക് സകലവിധ ഭാവുകങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ചുണ്ടമ്പറ്റയിൽ നിന്നും ലക്ഷ്മിക്കുട്ടിയും കുടുംബവും. മറ്റൊരു സന്ദേശം. ഇന്ന് 41 വിവാഹവാർഷികം ആഘോഷിക്കുന്ന അച്ഛൻ ഗോപിനാഥിനും അമ്മ വസന്തയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. പാലക്കാട് നിന്നും മക്കളായ ഗ്രീഷ്മ ഗോപിനാഥ്, ശരത് ഗോപിനാഥ്, പേരക്കുട്ടി ദിദിക്ഷ അനൂപ്, മരുമകൻ അനൂപ്, അനിയത്തി പുഷ്പ, അനിയൻ ശിവരാജ്, അരവിന്ദ്, പ്രിയ എന്നിവർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി ഗാനം കേൾക്കാം. MD രാജേന്ദ്രൻ രചിച്ച് ഇളയരാജ സംഗീതം നൽകി. യേശുദാസും കല്യാണി മേനോനും

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
5: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. മാധവിക്കുട്ടി രചിച്ച സോനാഗാച്ചി എന്ന കഥ. അവതരണം മെജോ.
6: പവിത്രയും ധനാഠ്യയുമായ ഒരു ഭാര്യയും 7 വയസ്സ് പ്രായം വരുന്ന ഒരു മകനും അയാൾക്കുണ്ടായിരുന്നു. കലഹമില്ലാത്ത ഗൃഹാന്തരീക്ഷം. എന്നിട്ടും ഞായറാഴ്ചയുടെ മധ്യാഹ്ന നിദ്രയിൽ നിന്നുണർന്നപ്പോൾ താൻ പരിചയപ്പെട്ട ഏകവേശിയായ അമലയെ അയാൾ ഓർത്തു. കൽക്കത്തയിലേക്ക് യാത്ര ചെയ്ത് 2 ദിവസമെങ്കിലും അവളുടെ സമീപത്ത് കഴിച്ചുകൂട്ടുവാൻ അയാൾ അതിയായി ആഗ്രഹിച്ചു. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ കൊഴുത്ത കൈക്കാലുകളിൽ നിന്ന് ധൃതിയോടെ കണ്ണുകൾ പിൻവലിച്ച് അയാൾ അമലയുടെ മെലിഞ്ഞ ശരീരത്തിൻ്റെ അപൂർവ ലാവണ്യം ഒരു വേദനയോടെ ഓർത്തു. വെയിൽ തട്ടി വാടിയ ആമ്പൽപ്പൂവിൻ്റെ തണ്ട് പോലെ കരിവാളിച്ച് തളർന്ന ആ കരങ്ങളിൽ താൻ വിശ്രമിക്കുന്നത് സങ്കൽപ്പിച്ചപ്പോൾ അയാളുടെ അടിവയർ വാത്സല്യ വായ്പാൽ വേദനിച്ചു. ഓ അമല, എൻ്റെ അമല, അയാൾ മന്ത്രിച്ചു. ഭാര്യ കണ്ണുകൾ തുറന്നു. ഭീതിയില്ലാത്ത കണ്ണുകൾ, സന്ദേഹങ്ങളില്ലാത്ത കണ്ണുകൾ. എന്തേ പറഞ്ഞത്? അവൾ ചോദിച്ചു. ജാള്യതയോടെ പാവാട താഴ്ത്തിക്കൊണ്ട് അവൾ ഭർത്താവിനെ നോക്കി മന്ദഹസിച്ചു. മധുരക്കനികൾ വളർന്ന തോട്ടം പോലെയായിരുന്നു അവൾ. മരത്തിൽ നിന്ന് കാറ്റും വെയിലും തട്ടിപ്പഴുത്ത ഒരു മാമ്പഴം. എനിക്ക് കൽക്കത്തയിൽ പോകണം, 1 ആഴ്ച കഴിഞ്ഞേ മടങ്ങുകയുള്ളൂ, അയാൾ ദൃഢസ്വരത്തിൽ പ്രസ്താവിച്ചു. വരുമ്പോൾ എനിക്ക് മോനും തിന്നാൻ രസഗുളയും സന്ദേശവും കൊണ്ടുവരണം.

0: ഭാര്യ ഉറക്കച്ചടവോടെ പിറുപിറുത്തു. അയാൾ അമലയെ ഓർത്തു. കൽക്കത്തയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടിയ ദിവസമാണ് ആദ്യമായി ഒരു വേശ്യാലയം സന്ദർശിക്കുവാൻ താൻ ഒരുങ്ങിയത്. ബംഗാളി പെൺകുട്ടികളുടെ വശ്യതയെപ്പറ്റി സ്നേഹിതന്മാർ കുടിക്കുന്ന വേളയിൽ പ്രശംസിച്ച് പറയുന്നത് താൻ പലപ്പോഴും കേട്ടിരുന്നു. ഒരു തവണയെങ്കിലും അവരെ അനുകരിക്കണമെന്ന് തോന്നിപ്പോയി. കന്യകാത്വം ഉപേക്ഷിക്കാത്ത പുരുഷന് ഒരപകർഷതാബോധം അനുഭവപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ആരെയും കൂട്ടുപിടിക്കാതെയാണ് താൻ സോനാഗാച്ചിയിൽ കയറി ചെന്നത്. കൈവശം 1300 രൂപയുണ്ടായിരുന്നു. അമലയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്ഥലത്തെ വൃദ്ധ പറഞ്ഞു, 300 തന്നാ മതി. അവളുടെ മുടിയുടെ മണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അമല ചിരിച്ചു. ഞാൻ കേസരഞ്ജൻ തൈലം തയ്ക്കുന്നു, അതിൻ്റെ മണമാണ്, അവൾ പറഞ്ഞു. രാവിലെ വരെ എൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ തള്ള 1200 രൂപ വാങ്ങും, അമല പറഞ്ഞു. താൻ രൂപ എണ്ണിക്കൊടുത്തു. അതും കൊണ്ട് അമല വൃദ്ധയെ തേടിപ്പോയപ്പോൾ താൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ചുറ്റും നോക്കി. നീലക്കണ്ണാടി തൂക്കിയ ചുമര്, കൃത്രിമ റോസാപ്പൂക്കൾ, കൊതുകിൻ്റെ രക്തക്കറയുള്ള കിടക്കവിരി. തനിക്ക് തന്നോട് തന്നെ അവജ്ഞ തോന്നി. കൊതുകല്ല, മൂട്ടയാണ്. എൻ്റെ ശരീരത്തിൽ പലയിടത്തും തടിപ്പ് കാണാം, മൂട്ട കടിച്ചതാണ്, അമല പറഞ്ഞു. താൻ ഒരു നേരം പോക്ക് പറഞ്ഞുവെന്ന മട്ടിൽ അവൾ പൊട്ടിച്ചിരിച്ചു. അനേകായിരം മൂട്ടകളും പേനകളും തൻ്റെ മുടിയിലും ശരീരത്തിലും ഓടി നടക്കുന്നതായി ആ നിമിഷത്തിൽ തനിക്ക് തോന്നി. എന്നിട്ടും താൻ അവിടെ തന്നെ ശയിച്ചു. രാവിലെ ആകാശം വെളുക്കുന്നതുവരെ അവളുടെ മുടി മണത്തുകൊണ്ട് അവളുടെ ആലിംഗനത്തിൽ കിടന്നു. ഇവിടെ സാധാരണ വരുന്നവരൊക്കെ ചെന്നായ്ക്കളാണ്, എന്നെ കടിച്ച് ചീന്തു. നിങ്ങളുടെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ബാല്യകാല സഖിയായ മീറയുടെ കൂടെയാണ് ഞാൻ എന്ന് തോന്നിപ്പോകുന്നു, അമല പറഞ്ഞു. ആണായിട്ടല്ലേ താൻ അമലയെ സമീപിച്ചത്? താൻ തേടിയിരുന്നത് ഒരു ബാല്യകാല സഖിയെ മാത്രമായിരുന്നു. എന്നോ മരിച്ചു പോയിരുന്ന അമ്മയുടെ മുടിയാണോ താൻ മണത്തറിഞ്ഞത്? നിങ്ങൾക്ക് ഭീമമായ ഒരു സംഖ്യ നഷ്ടമായി. നിങ്ങളെന്താണ് വെറുതെ കിടന്ന് ആലോചിക്കുന്നത്? അമല ചോദിച്ചു. അവളുടെ പല്ലുകൾ വെറ്റില മുറുക്കിയതുകൊണ്ടാകാം ചുവന്നിരുന്നു. നെറ്റിയിൽ പതിഞ്ഞിരുന്ന അളകങ്ങൾ വിയർപ്പിൽ നനഞ്ഞിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ ചുമച്ചു. എനിക്ക് ക്ഷയമൊന്നുമില്ല, ഭയപ്പെടണ്ട. കഴിഞ്ഞ ആഴ്ച 3 ദിവസം പനിച്ചു, ചുമ മുഴുവനും മാറിയിട്ടില്ല, അവൾ പറഞ്ഞു. രാവിലെ അവിടം വിട്ട് പോന്നപ്പോൾ ജനലിൻ്റെ വക്കത്ത് അമലയുടെ മുഖം ഒരു ലില്ലി പുഷ്പം പോലെ വിരിഞ്ഞു നിൽക്കുന്നത് താൻ നോക്കിക്കണ്ടു. നിരത്തിൻ്റെ അറ്റം വരെ അവളുടെ കണ്ണുകൾ തന്നെ അനുഗമിച്ചു. ഇനി വരില്ലേ എന്ന് അവൾ ചോദിച്ചില്ല. ചോദിച്ചിരുന്നുവെങ്കിൽ ഇല്ല എന്ന് പറയാൻ തനിക്ക് ധൈര്യമുണ്ടാവുമായിരുന്നില്ല. പിന്നീട് തൻ്റെ ഔദ്യോഗിക പദവി വേശ്യാലയങ്ങളിലോ മദ്യശാലയിലോ പോവാൻ നിവൃത്തിയില്ലാതാക്കി. താൻ അറിയപ്പെട്ടവനായി. തൻ്റെ മുഖം വാരികകളിലും പത്രങ്ങളിലും കണ്ടു തുടങ്ങി. വ്യവസായികളുടെ കുടുംബമായിരുന്നു തൻ്റെ ഭാര്യയുടെ കുടുംബം. തുലവും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ ഉത്ഭവിച്ച തനിക്ക് സൽഗുണസമ്പന്നയും കുലീനയുമായ ഒരുത്തിയെ വിവാഹം ചെയ്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിവാഹം കലഹരഹിതമാക്കുവാൻ താൻ നിരന്തരം പരിശ്രമിച്ചു. പരിശ്രമം വിജയകരമായി. എന്നിട്ടും ആ ഞായറാഴ്ച സുഖനിദ്രയിൽ നിന്നുണർന്നപ്പോൾ അമലയെ വീണ്ടും ആശ്ലേഷിച്ചില്ലെങ്കിൽ തൻ്റെ ജന്മം വ്യർത്ഥമാവുമെന്ന് ഭയപ്പെട്ടു. അവളുടെ മെലിഞ്ഞ മണിക്കണ്ഠത്തിൽ വിരൽത്തുമ്പുകൾ അമർത്തുവാൻ, അവളുടെ മുടിയിൽ തൻ്റെ മുഖം മറയ്ക്കുവാൻ, അവളുടെ ചുമ കേൾക്കുവാൻ, അവളുടെ സാമീപ്യം സാവധാനത്തിൽ അനുഭവിച്ച് അയവിറക്കുവാൻ. കൽക്കത്ത ആകെ മാറിപ്പോയെന്ന് അയാൾക്ക് തോന്നി. പരിചിതങ്ങളായ കെട്ടിടങ്ങൾക്ക് പകരം ഫ്ളാറ്റുകൾ എല്ലായിടത്തും ഉയർന്നു കഴിഞ്ഞിരുന്നു. വേശ്യാലയക്കാർ തന്ന മേൽവിലാസം തേടി അയാൾ സന്ധ്യയ്ക്ക് കുറേ നേരം അലഞ്ഞു. അമല സ്വന്തമായി ഒരു ഭവനം വാങ്ങിച്ചിരിക്കണം. അവൾ ധനികയായ ഒരു അഭിസാരികയായി തീർന്നിരിക്കണം, അയാൾ ചിന്തിച്ചു. പണ്ട് ദോബികൾ താമസിച്ചിരുന്ന ഒരു കോളനിയിലെ തുത്തനാകപ്പട്ട കൊണ്ട് മേൽക്കൂര മേഞ്ഞ ഒരു കുടിലിലായിരുന്നു അമല താമസിച്ചിരുന്നത്. പുറത്ത് അഴുക്കുചാൽ, കോഴിയുടെ പുടയും മീനിൻ്റെ ചിദംബലും ചിതറിക്കിടക്കുന്ന അങ്കണം, കിതയ്ക്കുന്ന കൊടിച്ചിപ്പട്ടി. അമല, അയാൾ വിളിച്ചു.
1: അതാരാണ്?
0: അകത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം. അമല കണ്ണിറുക്കി അയാളെ ഉറ്റുനോക്കി. എന്നെ മറന്നുവോ?
1: രാജേന്ദ്രൻ.
0: എൻ്റെ കൂടെ കിടക്കുന്നത് ഒരു ബാല്യകാല സഖിയുടെ കൂടെ കിടക്കുന്നത് പോലെയാണെന്ന് നീ പറഞ്ഞത് ഓർമ്മയില്ലേ? അയാൾ ചോദിച്ചു.
1: എൻ്റെ കച്ചവടം എന്നേ ഞാൻ നിർത്തി. എനിക്ക് പണ്ടത്തെ കഥകൾ ഓർമ്മയില്ല,
0: അവൾ പറഞ്ഞു.
1: കച്ചവടം കച്ചവടത്തിനല്ല ഞാൻ വന്നത്,
0: വെറുതെ നിന്റെ അടുത്ത് കിടക്കുവാൻ. നിന്നെ തൊടാതെ ഞാൻ കിടക്കാം.

0: നിന്റെ മുടിയുടെ കേസരഞ്ജൻ മണം ശ്വസിച്ചുകൊണ്ട്. അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അമല കൂടുതൽ വിളർത്തിരുന്നു. അവളുടെ തൊലിക്കടിയിൽ വിളക്കുകൾ കത്തുന്നതായി അയാൾക്ക് തോന്നി. അവളുടെ കൈകളിൽ ഞരമ്പുകൾ പൊങ്ങി നിന്നിരുന്നു. എന്നെ അകത്ത് കയറുവാൻ അനുവദിക്കൂ, അയാൾ പറഞ്ഞു. അമല വാതിൽ മലർക്കെ തുറന്നു. അവൾ ഒരു മുഷിഞ്ഞ പരുത്തി സാരിയാണ് ധരിച്ചിരുന്നത്, ബ്ലൗസ് ധരിച്ചിരുന്നില്ല. പാവം മനുഷ്യ, നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അമല ചിരിച്ചു. പ്രയോജനമോ? അയാൾ ചോദിച്ചു. ഞാൻ എന്നേ കച്ചവടം നിർത്തി. എനിക്ക് ടി ബി ആയിരുന്നു. ശസ്ത്രക്രിയ ചെയ്ത് രണ്ട് വാരിയെല്ലുകൾ നീക്കിക്കളഞ്ഞു ഡോക്ടർമാർ. എന്നിട്ടും ഞാൻ നിർത്താതെ ചുമയ്ക്കുന്നു, അവൾ പറഞ്ഞു. എൻ്റെ അടുത്തേക്ക് വരൂ, അയാൾ പറഞ്ഞു. പന്തയ കുതിരയെപ്പോലെ കിതച്ചുകൊണ്ട് അയാൾ അവളെ സമീപിച്ചു. ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ടി ബി ബാധിച്ച് ഞാൻ ആകെ തളർന്നു, അവൾ പറഞ്ഞു. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നതുവരെ അയാൾ ആ സ്ത്രീയെ ആശ്ലേഷിച്ചുകൊണ്ട് കിടന്നു. എന്നിട്ടും അയാൾ അവൾക്ക് ഒരപരിചിതൻ മാത്രമായിരുന്നു. ഞാൻ നിങ്ങളുടെ മുഖം ഓർക്കുന്നില്ല, അവൾ ഒരു വല്ലായ്മയോടെ പറഞ്ഞു. നീ ആരുടെയെങ്കിലും മുഖം ഓർമ്മിക്കുന്നുണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല, ഞാൻ ആരുടെ മുഖവും ഓർക്കുന്നില്ല, കറുത്ത പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു.
1: മാധവിക്കുട്ടി രചിച്ച സോനാഗാച്ചി എന്ന കഥയാണ് കഥകളതിസാദരത്തിൽ നിങ്ങൾ കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: ഇന്നുച്ചയ്ക്ക് 12:10 മുടിയേറ്റു തോറ്റം പനയൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, ദ്വിതീയ പാതിരമണ്ണ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറേ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. തൈറോയിഡും പോഷകാഹാരവും. ഈ വർഷത്തെ ലോക തൈറോയ്ഡ് ദിന പ്രമേയം തൈറോയിഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നതാണ്. തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദനത്തെയും തൈറോയിഡ് ഗ്രന്ഥികളുടെ ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നതിൽ പോഷകാഹാരത്തിന് ഏറെ പങ്കുണ്ട്. തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോഴോ അമിതമായി പ്രവർത്തിക്കുമ്പോഴോ ചികിത്സ ആവശ്യമായി വരുന്നു. തൈറോയിഡ് ഗ്രന്ഥികളുടെ ആരോഗ്യം പരിപാലിക്കാൻ ഭക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വർഷത്തെ തൈറോയിഡ് ദിനപ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വർഷത്തെ തൈറോയിഡ് ദിനപ്രമേയത്തിൽ സൂചിപ്പിക്കും പോലെ പോഷകങ്ങളുമായി തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് നേരിട്ട് ബന്ധമുണ്ട്. അയഡിൻ, സെലീനിയം, സിങ്ക് തുടങ്ങിയവയിലെ കുറവുകൾ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദനത്തെ ബാധിക്കുന്നു. ഇത് ഹൃദയം, തലച്ചോറ്, പേശികൾ തുടങ്ങി ഒട്ടുമിക്ക അവയവങ്ങളെയും സ്വാധീനിക്കുകയും ശരീര താപനില, ഭാരം, മാനസികാവസ്ഥ, പ്രത്യുൽപാദനം, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കുകയും

0: ചെയ്യുന്നു. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർ തൈറോയിഡ് ഹോർമോണിന്റെ ഉൽപാദനം കൂട്ടുന്ന ഭക്ഷണം ഒഴിവാക്കുകയും ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ ഗോയിട്രോജൻസ് അടങ്ങിയ ഭക്ഷണം നിയന്ത്രിക്കുകയും ചെയ്യണം. തൈറോയിഡ് ഗ്രന്ഥികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാന പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തൈറോയിഡ് ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിൻ അടങ്ങിയ ഉപ്പ്, സമുദ്രവിഭവങ്ങൾ എന്നിവ ഇതിനായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. തൈറോയിഡ് ഗ്രന്ഥിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റാണ് സെലീനിയം. മത്തി, ഐല തുടങ്ങിയ മത്സ്യങ്ങൾ, മുട്ട, ചിക്കൻ എന്നിവയിലൂടെ സെലീനിയം ലഭ്യമാക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ സാൽമൺ, മത്തി തുടങ്ങിയവ ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്കും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായകരമാകും. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ കോളിഫ്ലവർ, കാബേജ്, സോയ തുടങ്ങിയ ഗോയിട്രോജൻ അടങ്ങിയ ഭക്ഷണം അമിതമായി പച്ചയ്ക്ക് കഴിക്കുന്നത് ഒഴിവാക്കണം. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം. ദഹനപ്രശ്നം കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും നാരുകളടങ്ങിയ ഭക്ഷണം ഡയറ്റിൽ ഉൾപ്പെടുത്താം. ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്തുന്നതിനും ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യത്തിന് വെള്ളം കുടിക്കണം. തൈറോയിഡ് ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്ന സിങ്കിന്റെ സമ്പന്നമായ ഉറവിടമായ പംകിൻ സീഡ്സ് അഥവാ മത്തങ്ങ വിത്തുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പ്രോട്ടീനടങ്ങിയ പയറുവർഗ്ഗങ്ങൾ മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും പെട്ടെന്ന് ശരീരഭാരം കൂടാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയ പഴങ്ങളും ഇലക്കറികളും പച്ചക്കറികളും തൈറോയിഡ് രോഗികളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം. വെളിച്ചെണ്ണ, തേങ്ങ എന്നിവയും മിതമായി ഉപയോഗിക്കാം. മുട്ടയുടെ മഞ്ഞക്കരുവിൽ സെലീനിയം, അയഡിൻ എന്നിവ ഉള്ളതിനാൽ മുട്ടയും ഡയറ്റിൽ ഉൾപ്പെടുത്താം. വിറ്റമിൻ സി അടങ്ങിയ നെല്ലിക്ക, പാലും പാലുൽപ്പന്നങ്ങളും, മെഗ്നീഷ്യം, സെലീനിയം എന്നിവ അടങ്ങിയ നട്സ് എന്നിവയൊക്കെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം. ബ്രസീൽ നട്സിൽ അടങ്ങിയ സെലീനിയം തൈറോയിഡ് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. പ്രോബയോട്ടിക് അടങ്ങിയ തൈരുപോലുള്ളവ തൈറോയിഡ് ക്ഷേമത്തെ പരോക്ഷമായി പിന്തുണയ്ക്കും. ബെറീസ് ആന്റി ഓക്സിഡന്റുകളാൽ തൈറോയിഡ് ഗ്രന്ഥിയെ സംരക്ഷിക്കുന്നു. തൈറോയിഡ് രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ചീര. വിറ്റമിൻ എ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമാണ്. ഡാർക്ക് ചോക്ലേറ്റ്, കുർക്കുമിൻ അടങ്ങിയ മഞ്ഞൾ തുടങ്ങിയവയും തൈറോയിഡ് ആരോഗ്യത്തിന് ഉത്തമമാണ്. പാലുൽപ്പന്നങ്ങൾ, അയഡിൻ കലർന്ന ഉപ്പ്, മത്സ്യം എന്നിവ ഉൾപ്പെടുന്ന സമ്പുഷ്ടമായ ഭക്ഷണക്രമം തൈറോയിഡ് പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു. ഈ വർഷത്തെ തൈറോയിഡ് ദിനപ്രമേയം സൂചിപ്പിക്കും പോലെ ശരിയായ ഭക്ഷണക്രമവും ജീവിതശൈലിയും തൈറോയിഡ് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക തന്നെ ചെയ്യും. തൈറോയിഡും പോഷകാഹാരവും. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
11: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: മെഡിസപ് ആനുകൂല്യങ്ങൾ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
11: ഫോൺ 8078788881.
8: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ 2024 കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തു. ഏതു പേരിലാണ് പോർട്ട് ബ്ലെയർ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം

0: ശ്രീ വിജയപുരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചരിത്രപരമായ പ്രാധാന്യം ആദരിക്കാനാണ് പോർട്ട് ബ്ലെയറിനെ ശ്രീ വിജയപുരം എന്ന് പുനർനാമകരണം ചെയ്തത്. റോയൽ നേവിയിൽ ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് ആർച്ചിബാൾഡ് ബ്ലെയറിന്റെ പേരിലാണ് പോർട്ട് ബ്ലെയർ അറിയപ്പെട്ടിരുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ 2024 കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തു. ഏത് പേരിലാണ് പോർട്ട് ബ്ലെയർ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം: ശ്രീ വിജയപുരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചരിത്രപരമായ പ്രാധാന്യം ആദരിക്കാനാണ് പോർട്ട് ബ്ലെയറിനെ ശ്രീ വിജയപുരം എന്ന് പുനർനാമകരണം ചെയ്തത്. റോയൽ നേവിയിൽ ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് ആർച്ചിബാൾഡ് ബ്ലെയറിന്റെ പേരിലാണ് പോർട്ട് ബ്ലെയർ അറിയപ്പെട്ടിരുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം: കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പറയുവാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം. ജോർജ് ഓർവെൽ. കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പറയുവാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം. ജോർജ് ഓർവെൽ.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
7: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
9: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

FM 101.1 MHz ഇന്ന് രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ, 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം FM 101.1 MHz-ൽ.

0: ഇന്നർ ഷോപ്പി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി ഫഹദ് മുഹമ്മദ്, സുജാത എന്നിവർ പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: കൗണൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ചിത്രം ഗൗരി ശങ്കരം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ.

രാജീവ് ആലിംഗലിന്റെ വരികൾ, സ്റ്റീഫൻ ദേവസിയുടെ സംഗീതം, പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം, ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്.

രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ, ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ഗിരീഷ് പുത്തഞ്ചേരി ഇളയരാജ കൂട്ടുകെട്ടിൽ നിന്നും ഒരു ഗാനം യേശുദാസും ജോത്സ്നയും ചേർന്ന് പാടിയിരിക്കുന്നു. ചിത്രം മനസ്സിനക്കരെ.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: പി ജയചന്ദ്രന്റെ ആലാപനം, ചിത്രം മിഴി രണ്ടിലും. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, രവീന്ദ്രൻ.

ഉണ്ണിമേനോനും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഗാനരചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ചക്രം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എ അനന്തപത്മനാഭൻ. കൈതപ്രത്തിന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് സംഗീതം നൽകി. പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം അടുത്തതായി കേൾക്കാം. ചിത്രം വെള്ളിത്തിര.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ആകാശവാണി നിലയം കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തൃശൂർ കെ ടി മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 അരങ്ങേറിയ സി എസ് അനുരൂപ്, ഡോക്ടർ കെ ജയകൃഷ്ണൻ എന്നിവർ നയിച്ച ശ്രുതിലയ സംഗമത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ആകാശവാണിയുടെ സംഗീത മേഖലയിലുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലളിതഗാനങ്ങളാണ്. അതിൽ തന്നെ ഓർത്തിരിക്കാവുന്ന ഒരു ഗാനം ഘനശ്യാമ, എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ ഘനശ്യാമ സന്ധ്യാഹൃദയം മുത്തുകൊണ്ടന്റെ, അതിൻ്റെ വാദ്യസംഗീത ആവിഷ്കാരത്തിലേക്ക് പോവുകയാണ്.

ആകാശവാണിയുടെ സംഗീത സ്വരണികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇനമാണ് കഥകളി സംഗീതം. ഭക്തിയുടെ മധുരഭാവവും ശ്രീകൃഷ്ണനോടുള്ള അനന്യമായ സമർപ്പണവും നിറഞ്ഞ അജിതാഹരൻ.

0: സംഗീതമൊഴിഞ്ഞ മനസ്സ് നന്മ വറ്റിയ മനസ്സാണെന്ന് നെരൂദയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ. സംഗീതമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന് നമ്മളെല്ലാം അറിഞ്ഞ നിമിഷങ്ങൾ. സംഗീതത്തിൻ്റെ ഈ അമരവേദി ഇവിടെ അവസാനിക്കുന്നില്ല. ശ്രുതിലയ സംഗമം നിങ്ങൾക്കായി ഒരുക്കിയ കലാകാരന്മാരെ, പ്രതിഭകളെ നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം.
1: വയലിനിൽ വിസ്മയം തീർത്ത് ശ്രീ സി എസ് അനുരൂപ്.
0: മൃദംഗത്തിൽ നിങ്ങളെ ആകർഷിച്ച ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: തവിൽ ശ്രീ അനു വേണുഗോപാൽ.
0: ഖഡം ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത്.
1: ഷെണ്ട ഇടകിയ ശ്രീ പല്ലാവൂർ ആദിത്യൻ.
0: കീബോർഡ് ശ്രീ എം ഡി പോൾ.
1: ഗിറ്റാർ ശ്രീ പോൾ സി ജെന്നിഫർ സൈസ.
0: പാശ്ചാത്യ താളവാദ്യം കണ്ണൻ മണ്ണാർക്കാട്. ശ്രവ്യോത്സവം ഒരുക്കാൻ കേരള സംഗീത നാടക അക്കാദമി നിസ്സീമമായ സഹകരണമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഈ പരിപാടി വിജയമാക്കാൻ സഹായിച്ച ഏവർക്കും നന്ദിയോദം. സ്റ്റേജും സൗണ്ടും ഒരുക്കിയ സണ്ണിയും സംഘവും, അവരുടെ സേവനം മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ റേഡിയോ പ്രദർശനം ഒരുക്കി നമ്മളെയെല്ലാം പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആകാശവാണിയുടെ പ്രിയ ശ്രോതാവ് ഫ്രാൻസിസ്. പാലക്കാട്, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ നിന്ന് എത്തിയ ശ്രോതാക്കൾ, അവരാണ് ഞങ്ങളുടെ ശക്തിയും ബലവും ഒക്കെ. ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.

തൃശൂർ കെ ടി മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 അരങ്ങേറിയ സി എസ് അനുരൂപ്, ഡോക്ടർ കെ ജയകൃഷ്ണൻ എന്നിവർ നയിച്ച ശ്രുതിലയ സംഗമത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്.

നിർവഹണം YS പൗർണമി, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്, വിനിത മനമൽ, സാങ്കേതിക നിർവഹണം KP പ്രമോദ് കുമാർ, സാങ്കേതിക സഹായം ആൽബിൻ ബെൻസൻ.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടിവി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും, ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമണായി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി, ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു,

എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ്, മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്ന് വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റു ഒഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുണ്ട് കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ ഇന്ന് പരിസരത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരൻ്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നും ഇല്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിൽ സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ, അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും
പിന്നെ ലവണങ്ങളും

ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്തുക എത്താം. കൊളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റ് മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടോ പുതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു, കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്ന കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെ ഡെങ്കി, ഡെങ്കി രോഗത്തിന് കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ്, നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം, ചുമ, പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ചു എൽ കെ ജി അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ, ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിൻ്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക, നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തൊക്കെ വേണം. അത് ഞാൻ എടുത്തു പറയുന്ന പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിയിരിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തൊക്കെ വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്ത് പോകാവും. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചനയുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ

0: ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളിലും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ലെന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.

0: ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫായിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ രണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം ചിത്രം ഈ പറക്കുന്തളിക. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഔസപ്പച്ചൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം മീനത്തിൽ താലികെട്ട്.

0: ചലച്ചിത്ര ഗാനമാണ് ഇതുവരെ കേട്ടത്.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ആകാശവാണി തൃശൂർ, സമയം 10 കഴിഞ്ഞ് 25 മിനിറ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
4: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 135 രൂപ കൂടി 14,040 രൂപയ്ക്കും പവന് 1,080 രൂപ കൂടി 112,320 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: അറിവിന്റെ അക്ഷയഖനി,
4: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
3: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
4: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
3: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
4: വിദ്യാഭ്യാസ രംഗം.
3: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
4: വിദ്യാഭ്യാസ രംഗം.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
4: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
4: കേൾക്കാം ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ച.

0: ചുകളിൽ രാവിലെ 9:30
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അതിതീവ്രമഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നദി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ആദ്യം കേൾക്കാം. വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും പി സുശീലയും പാടിയ ഗാനങ്ങൾ.

0: എങ്ങാണ്ടൊരിടത്ത്.
1: കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ.

0: പഠിച്ചതാ?
1: ഏഴാം കടലിനക്കരെ.
0: കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ.

പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ്, പി ജയചന്ദ്രൻ, സുശീല, പി മാധുരി എന്നിവർ അച്ചാണി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനങ്ങൾ ഇനി കേൾക്കാം.

അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. തച്ചിലെടുത്തു ചുണ്ടൻ, ഈ ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന ഗാനങ്ങൾ ഇനി കേൾക്കാം. യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്.

0: പമ്പയിൽ ജാതനേ
1: ശരണയ്യപ്പ,
0: പന്തളദാസനേ
1: ശരണയ്യപ്പ.
0: സത്യമാം പൊന്നു പതിനെട്ടാം പടിമുകളിൽ വാണരളും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ.

കച്ചിലയിടത്തു ചുണ്ടൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി അറബിക് കഥ. ഈ ചിത്രത്തിൽ അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബിജുപാൽ ഈണം പകർന്ന ഗാനങ്ങൾ. വിനീത് ശ്രീനിവാസൻ, സുജാത മോഹൻ, ഗായത്രി അശോകൻ, രാജീവ് കോടമ്പള്ളി, സൗമ്യ രാമകൃഷ്ണൻ, അനിൽ പനച്ചൂരാൻ എന്നിവർ ആലപിച്ചത്.

മൂർച്ചയുള്ളൊരായുധങ്ങൾ അല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് ഓർക്കണം, ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തി.

നിമികൾ ചരിത്രമായി സ്വന്ത ജീവിതം ബലി കൊടുത്തു കോടി മാനുഷർ പോരടിച്ചു കൊടി പിടിച്ചു നേടിയതീ മോചനം.

0: പനയൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച മുടിയേറ്റു തോറ്റം പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: അറിയിപ്പ്: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരം ഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0487232351. മറ്റൊരു നമ്പർ 0487232351. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെ ഗാനതരം ഗിണി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 0487232351. മറ്റൊരു നമ്പർ 0487232351. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി

0: യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാതീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിൻ്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇക്കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
0: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിൻ്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെയും നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 48 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്ത ആതിഥ്യം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള ഒരു ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
0: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൗജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727, നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ സംസാരിക്കുന്നു.
1: ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ മുതൽ കേട്ടു തുടങ്ങും ഈ പരാതി, കുട്ടി പഠിക്കുന്നില്ല, എഴുതുന്നത് മുഴുവൻ അക്ഷരത്തെറ്റാണ്, പഠനത്തിൽ ഉഴപ്പാണ് എന്നൊക്കെ. മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമായി ഒതുങ്ങി നിൽക്കുന്നതായാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പഠന മികവിനും പെർഫോമൻസിനുമൊക്കെ ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ പഠന വൈകല്യം എന്നതിനെക്കുറിച്ചും ഏറെ മാതാപിതാക്കൾ ആകുലപ്പെടാറുണ്ട്. മിക്ക കുട്ടികളും അച്ഛനമ്മമാരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇവരുടെ കുറഞ്ഞ മാർക്കും പഠനത്തിലെ പിന്നോക്കാവസ്ഥയും മറ്റു ചില പ്രശ്നങ്ങളുടെ ബാഹ്യ ലക്ഷണങ്ങളാകാം. ഇവ യഥാസമയം കണ്ടുപിടിക്കുകയും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ചികിത്സിക്കുകയും ചെയ്താൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുവാൻ കഴിയും. പഠനത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ മൂന്നോ നാലോ ക്ലാസ്സുകളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും വ്യക്തമാകാറുള്ളത്. ചിലപ്പോൾ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെയും കണ്ടെന്നു വരാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ പ്രയാസങ്ങൾ, വൈകാരിക പ്രശ്നങ്ങളും മനോരോഗങ്ങളും പഠന വൈകല്യങ്ങൾ എന്നിവയാണ് മുഖ്യമായവ. കാഴ്ചശക്തിയും കേൾവിയും ഭാഗികമായി കുറവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പിന്നോക്കാവസ്ഥയുണ്ടാകാം പഠനത്തിൽ. കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ ഈ വൈകല്യങ്ങളോടെ അവർ വളരുകയും പിന്നീട് പഠന പ്രശ്നങ്ങളായി മാറുകയും ചെയ്യാം. ADHD പോലുള്ള പലതരം വളർച്ചാ വൈകല്യങ്ങളോട് ചേർന്നും ഒരു പരിധിവരെ പഠന പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഉത്കണ്ഠ, ഭയം, വിരക്തി, പ്രതികൂല വിദ്യാലയ അന്തരീക്ഷം, അമിതമായി ശിക്ഷിക്കുന്ന അധ്യാപകർ, അച്ഛനമ്മമാരെ പിരിയാനുള്ള ഭയം, സ്കൂളിൽ പോകാനുള്ള മടി, വീട്ടിലെ ചില സാഹചര്യങ്ങൾ, വിഷാദരോഗം, ഉന്മാദരോഗം, പലതരം ഉത്കണ്ഠ രോഗങ്ങൾ, ഇവയൊക്കെ പഠനം മോശമാകാൻ കാരണമായേക്കാം. എന്നിരുന്നാലും പഠനത്തെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി കാണുന്നതാണ് ഒരു സ്ഥിരം പ്രവണത. അതിനാൽ തന്നെ പഠന വൈകല്യം എന്നത് ആദ്യ നിഗമനമായി മിക്കവാറും കാണാറുള്ളത് മാറി ചിന്തിക്കണം എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്കെല്ലാം തന്നെ വൈകല്യമുണ്ടെന്നോ ബൗദ്ധിക വെല്ലുവിളിയാണെന്നോ കരുതുന്നതും ഒരു തരത്തിൽ തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വൈകല്യം വായനയിൽ അഥവാ ഡിസ്ലെക്സിയ. വായിക്കുന്നത് ഡിസ്ലെക്സിക് കുട്ടിയെ മടുപ്പിക്കും. ചൂണ്ടുവിരൽ കൊണ്ട് അക്ഷരങ്ങൾ കണ്ടെത്തി മെല്ലെ അറച്ചറച്ചാവും അവൻ്റെ വായന. അക്ഷരങ്ങൾ വിട്ടുപോവുക, സ്വന്തമായി കൂട്ടിച്ചേർക്കുക, വിരാമചിഹ്നങ്ങൾ ശ്രദ്ധിക്കായിക, ആദ്യത്തെ അക്ഷരം മാത്രം കാണുക, ബാക്കി ഊഹിച്ചു വായിക്കുക എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഉദാഹരണത്തിന് സമത്വം എന്ന പദം അവൻ സമാധാനം എന്ന് വായിച്ചെന്നിരിക്കാം. പ്രൊപ്പോർഷൻ എന്ന പദം അവൻ പോർഷൻ എന്ന് ആയിരിക്കാം വായിക്കുക. വരിയും വാക്കുകളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോൾ നേരത്തെ വായിച്ച വരികൾ വീണ്ടും വായിച്ചെന്ന് വരും. ഇവർ ഒരേ താളത്തിൽ വായിക്കുകയാണ് പതിവ്. വൈകല്യം എഴുത്തിൽ ഡിസ്ഗ്രാഫിയ. ഇത്തരം കുട്ടികളിൽ മിക്കപ്പോഴും എഴുത്ത് എന്ന കഴിവ് പേടിസ്വപ്നമായി മാറാറുണ്ട്. വളരെ സാവധാനം എഴുതുക, മോശം കൈയക്ഷരം, വിചിത്രമായ രീതിയിൽ പെൻസിൽ പിടിക്കുക, വരികൾക്കിടയിലെ അകലം തെറ്റുക, വിരാമചിഹ്നങ്ങൾ ഇടാതിരിക്കുക, വലിയ അക്ഷരങ്ങൾ, ദീർഘം, വള്ളി എന്നിവ വിട്ടുപോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഡിസ്ഗ്രാഫിക് കുട്ടിക്ക് ക്ലാസ് നോട്ട്സ് പൂർണ്ണമായി എഴുതാൻ കഴിയണമെന്നില്ല. ബോർഡിൽ നിന്ന് പകർത്തി എഴുതുക ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്പെല്ലിങ്ങും വാക്യഘടനയും വ്യാകരണവും മോശമായിരിക്കാം. ചിലർക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയുക എളുപ്പമല്ല. വാക്കുകളും ഇവർക്ക് മാറിപ്പോകാം. ചിലർ സ്വന്തമായി സ്പെല്ലിംഗ് ഉണ്ടാക്കാറുണ്ട്. അക്ഷരങ്ങളുടെ ക്രമം തെറ്റി എഴുതുന്നവരാണ് ചിലർ. ഇനി വൈകല്യം കണക്കിൽ വന്നാൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് 8 വയസ്സിന് ശേഷവും കൈവിരലുകൾ ഉപയോഗിച്ചേ കണക്കുകൂട്ടാൻ കഴിയൂ. സങ്കലന ഗുണന പട്ടികകൾ ഓർത്തുവെക്കാൻ ഇവർക്ക് കഴിയണമെന്നില്ല. സംഖ്യകൾ ഇവർ മറിച്ച് വായിക്കാം. 16 അവർക്ക് 61 മാറിപ്പോകാം. 3 നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല എന്നിവർ ചിന്തിക്കുകയില്ല. ഉത്തരക്കടലാസിൻ്റെ ഒരു ഭാഗത്ത് ക്രിയ ചെയ്ത് ഉത്തരം എന്ത് എന്ന് കിട്ടിയാൽ എടുത്തെഴുതാൻ മറന്നേക്കാം. മറ്റു വൈകല്യങ്ങൾ. അമൂർത്തമായ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുമുള്ള കഴിവില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. സമയം നോക്കി പറയലാണ് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം. ടീച്ചറുടെ പേരോർക്കാനും ഭൂപടം ഉപയോഗിക്കാനും ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം. ഒന്നിലേറെ നിർദ്ദേശങ്ങൾ ഒന്നിച്ച് നൽകിയാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. സ്വന്തം വിലാസവും ഫോൺ നമ്പർ പോലും ഇവർ മറന്നെന്ന് വരും. പക്ഷേ മറ്റുള്ളവർക്ക് ആവശ്യമെന്ന് തോന്നാത്ത പല കാര്യങ്ങളും ഓർത്തിരിക്കുകയും ചെയ്യും. ഇവർക്ക് അടുക്കും ചിട്ടയും അല്പം പ്രയാസമാകാം. പുസ്തകവും പേനയും എപ്പോഴും നഷ്ടപ്പെട്ടേക്കാം. ഗൃഹപാഠം ചെയ്യാൻ മറന്നുപോകാം. ഇതെല്ലാം തന്നെ എല്ലാ കുട്ടികളിലും ഏറിയും കുറഞ്ഞും കാണാമെന്നിരിക്കെ വൈകല്യ സാധ്യതയുള്ള കുട്ടികളിൽ എങ്ങനെയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠന വൈകല്യം

0: ത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു നിശ്ചിത പ്രായത്തിലും ക്ലാസ്സിനും അനുസരിച്ച പഠന കാര്യങ്ങളിലാണ് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയുക. 6 വയസ്സ് കഴിഞ്ഞിട്ടും സ്കൂളിലെ പരിശീലനത്തിന് ശേഷവും ഈ പറയുന്ന പ്രയാസങ്ങൾ കുട്ടികളിൽ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി പരിശ്രമിച്ചിട്ടും അക്ഷരങ്ങൾ തെറ്റിയെഴുതുക, വായിക്കുമ്പോൾ വാക്കുകൾ വിട്ടുകളയുക, പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോവുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ മടി കാണിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ മോശം കൈയക്ഷരം, നിർദ്ദേശങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രയാസപ്പെടുക എന്നിവയാണ് പ്രധാനമായും കാണാറുള്ളത്. പലപ്പോഴും ഇത്തരം വൈകല്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക അധ്യാപകരാണ്. ഒരു ക്ലാസ്സിലെ പല കുട്ടികളെ പഠനത്തിലെ കഴിവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. 1ഉം 2ഉം ക്ലാസ്സുകളിൽ വായിക്കുക, എഴുതുക, കണക്കുകൂട്ടുക എന്നിവയ്ക്ക് കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൽ വൈദഗ്ധ്യം നേടും. കുട്ടിയുടെ പൊതുവിലുള്ള ബുദ്ധിശക്തിയും വിപരീതമായി പഠനത്തിൽ മാത്രം കടുത്ത ബുദ്ധിമുട്ടുകൾ കാണുന്നെങ്കിൽ അതിലൊരു വൈകല്യ സാധ്യത പരിഗണിക്കാവുന്നതാണ്. സത്യത്തിൽ പഠനത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ല. പലപ്പോഴും ഇവ രണ്ടും തമ്മിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. പഠന വൈകല്യങ്ങൾ മസ്തിഷ്കത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ കുട്ടിക്ക് കഠിനമായ പ്രയാസം അനുഭവപ്പെട്ടേക്കാം. മതിയായ ബുദ്ധിശക്തി ഉണ്ടായിട്ടും ഇത്തരം വിഷയങ്ങളിൽ അവർ പിന്നോട്ടു പോകുന്നതായി കാണാം. എന്നാൽ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സാഹചര്യങ്ങൾ, സ്കൂളിലെ അന്തരീക്ഷം, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ശരിയായ പ്രോത്സാഹനത്തിന്റെ കുറവ് എന്നിവ ഇതിന് കാരണമാകാം. ശരിയായ ശ്രദ്ധയും പരിശീലനവും നൽകിയാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സാധിക്കും. പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ കുട്ടിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ വൈകല്യമാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി 2 തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താം. പഠന വൈകല്യങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടെസ്റ്റുകളും ഇതുകൂടാതെ IQ നിർണയവും നടത്തേണ്ടതുണ്ട്. അക്ഷരങ്ങൾ തിരിച്ചെഴുതുന്നത് കണ്ടിട്ടോ എഴുതുമ്പോൾ തെറ്റിക്കുന്നത് കണ്ടിട്ടോ ആ കുട്ടിക്ക് പഠന വൈകല്യമുണ്ട് എന്ന് അവസാന തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. ഇനി വൈകല്യ നിർണയം നടത്തിയെന്നിരിക്കട്ടെ, കുട്ടിയുടെ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നികത്തുവാൻ റെമഡിയൽ ട്രെയിനിങ്ങിൽ സ്പെഷ്യലിസ്റ്റായ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അതിനോടനുബന്ധിച്ച മറ്റു പ്രശ്നങ്ങൾക്ക് വേണ്ട വിവിധ തെറാപ്പികളും കുട്ടികൾക്ക് നൽകി സഹായിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ട്രെയിനിങ്ങുകൾ കൃത്യമായി നൽകുകയും മാതാപിതാക്കൾ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത് കുട്ടിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സഹായകമായേക്കും. ചുരുക്കത്തിൽ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠന വൈകല്യം ഉണ്ടാവണമെന്നില്ല. കുട്ടിയുടെ പ്രയാസം കൃത്യമായി മനസ്സിലാക്കാൻ വിദഗ്ധരുടെ, പ്രത്യേകിച്ചും മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുന്നതാവും ഏറ്റവും ഉചിതം.
1: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ.

0: യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിനു ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്കുന്ന തീർത്തു കൊടുക്കും.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1 സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ se.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000+ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.Siddiq. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി തൃശൂർ. സമയം 1:28.
1: ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനതരംഗിണിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 04872323571. മറ്റൊരു നമ്പർ 04872323572. നമുക്കൊരു കോളർ ലൈനിലുണ്ട്, ഞാൻ ദാ കണക്ട് ചെയ്യാൻ പോവാണ്. ഹലോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. ഇത് ആരാണ്?
2: ഞാൻ എടപ്പാളിൽ നിന്നും പി വി ഉമ്മർ.
0: എടപ്പാൾ നമ്മുടെ സ്ഥിരം ശ്രോതാവ് അല്ലേ? ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലും ഒക്കെ ഈ പേര് നമുക്ക് സുപരിചിതാണ്. ഓക്കെ, നമ്മുടെ ശ്രവ്യോത്സവത്തിനൊക്കെ വന്നിരുന്നോ?
2: ശ്രവ്യോത്സവം വരാൻ പറ്റിയില്ല, പനിയുണ്ടായിരുന്നു.
0: ഓ, അത് ശരി.
2: നമ്മുടെ ശ്രോതാക്കളായ വത്സല ഞാങ്ങാട്ടിയും പ്രസന്ന കുമാരൻ നല്ലൂരൊക്കെ വന്നിരുന്നു, പൗലോസ് മാഷൊക്കെ വന്നിരുന്നു പറഞ്ഞിരുന്നു.
0: വന്നിരുന്നു അല്ലേ?
2: നമുക്ക് വരാൻ പറ്റില്ല, പനിയുണ്ടായിരുന്നു, വരാൻ പറ്റാൻ പറ്റില്ല.
0: അതിപ്പോ ഈ ക്ലൈമറ്റ് പെട്ടെന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേഞ്ച് ആയല്ലോ. അപ്പൊ അതിന്റെ ഒരു എന്തായാലും ഇപ്പൊ സുഖായല്ലോ അല്ലേ?
2: ഞായറാഴ്ച 14-ാം തീയതി മലപ്പുറം ജില്ലയുടെ സംഗമമുണ്ട് റേഡിയോ ലിസണേഴ്സിന്റെ.
0: അപ്പൊ എന്തായാലും അതിന് പോകണുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അവിടെ വെച്ച് അല്ലേ ഒരുപാട് സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടുമുട്ടാം അല്ലേ? ശരിയാണ്.
2: ജില്ലാ കമ്മിറ്റി കണ്ടാവും, വെക്കും കമ്മിറ്റികൾ, പാലക്കാട് ജില്ലയുടെ തൃശ്ശൂർ ജില്ലയുടെ ഒക്കെ വെക്കും. അപ്പൊ ചില ആളുകളൊക്കെ കാണാം.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? അത് ആദ്യം പറഞ്ഞോളൂ, എന്നിട്ടാവാം മറ്റു വിശേഷങ്ങള്.
2: നമുക്ക് വേണ്ടത് ഇപ്പോ വേണ്ടത് മുക്കുവനെ സ്നേഹിച്ച ഭൂതം.
0: ഓക്കെ, മുക്കുവനെ സ്നേഹിച്ച
2: ഭൂതം. കൂടി അഭിനയിച്ച മണവാളൻ ജോസഫ് ഉടൻ എല്ലാവരും കൂടി അഭിനയിച്ച ഒരു പടമാണ്.
0: ഓക്കെ, അതിൽ ഏത് പാട്ട് വേണം?
2: ആഴിത്തിരമാലകൾ തുടങ്ങുന്ന പാട്ടുണ്ട്.
0: ആഴിത്തിരമാലകൾ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം കേട്ടോ. പിന്നെ മറ്റു വിശേഷങ്ങൾ പറയൂ, എന്തൊക്കെയാണ്? കുറച്ചായല്ലോ ഇപ്പൊ നമ്മള് സംസാരിച്ചിട്ട് അല്ലേ?
2: അപ്പൊ നമ്മളെ ഒരു ഇതിലേക്ക് ഗാനസലത്തിലേക്ക് ഞാൻ കത്ത് എഴുതിയിരുന്നു ഇപ്പൊ ഈ 62-ാം ജന്മ ആയിട്ടേ. അപ്പൊ അത്
0: വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, പരിപാടികളെ കുറച്ച് കാലം ഇലക്ഷനോടനുബന്ധിച്ച് നിർത്തി വെച്ചിരിക്കുമൊക്കെ ആയിരുന്നല്ലോ.
2: ഇപ്പൊ ജന്മവാർഷികം അതിനെ അയച്ചിരുന്നു, അത് കിട്ടിയില്ല.
0: അതൊരു പക്ഷേ നമുക്ക് ഇവിടെ കിട്ടിക്കാണില്ല, കിട്ടിയാൽ തീർച്ചയായിട്ടും എടുക്കേണ്ടതായിരുന്നു. അപ്പൊ അത്
2: പരാതിയൊന്നുമില്ല.
0: എന്നായിരുന്നു അപ്പൊ ബർത്ത്ഡേ?
2: May 24.
0: May 24 കഴിഞ്ഞു പോയി അല്ലേ? എന്നാലും നമ്മള് ബിലേറ്റഡ് വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഒരുപാട് കാലം സുഖമായിട്ട് ഇനിയും ജീവിച്ചിരിക്കട്ടെ, സന്തോഷമായും സമാധാനായും ജീവിതം മുന്നോട്ട് പോട്ടെ കേട്ടോ.
2: ഓക്കെ, പിന്നെ പാട്ട് നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയിട്ടേ കുറച്ചു കാലമായല്ലോ. 1996-95 വന്ന് 96 അത് ശരിക്ക് അതിന്റെ നിലനിൽപ്പുണ്ടായി. ഇന്ന് വരെയും പിന്നെ അതിന്റെ മൺമറഞ്ഞു പോയ കുറച്ച് ആൾക്കാരുണ്ട്, മെമ്പർമാരും ശ്രോതാക്കളെല്ലാം ഉണ്ട്. അവരെല്ലാം ഓർമ്മയിലേക്കും ഇപ്പോഴുള്ള ശ്രോതാക്കൾക്കും
0: എല്ലാവർക്കും വേണ്ടി
2: അകന്ന് നിൽക്കുന്ന ശ്രോതാക്കളുണ്ട്, അവരുടെ മനസ്സിലേക്കും വേണ്ടി ഈ പാട്ട്
0: സമർപ്പിക്കുകയാണ് അല്ലേ? ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, തീർച്ചയായിട്ടും.
2: പ്രത്യേകിച്ച് കുഞ്ഞി, പിന്നെ നമ്മളെ അടുത്തുള്ള ആൾക്കാരെ, കുഞ്ഞിപ്പോ പന്താവര്, മറ്റേ കുറച്ച് പി വി മുഹമ്മദ്, വടക്കേ ഭാവനൂര്, അനീഷ് കൊല്ലമ്പടി,
0: ഈ പേരുകളെല്ലാം നമുക്ക് സുപരിചിതാണ്. കാരണം ഇവരെല്ലാം നമ്മളുടെ സ്ഥിരം ശ്രോതാക്കളാണ്.
2: മത്സര ഞാൻ കാട്ടി, സുബ്രഹ്മണ്യൻ തൃപ്രയാർ,
0: ഓക്കെ,
2: സുബ്രഹ്മണ്യൻ, പട്ടിമറ്റം.

0: എല്ലാവർക്കും വേണ്ടിട്ടോ?
1: ഓക്കെ, തീർച്ചയായും. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. അൻവർ സുബൈർ എഴുതി, ജോയ് കെ ജെ ഈണം പകർന്ന്, ഇടമ ബഷീറും വാണി ജയറാമൻ സംഘവും. അതെ, തീർച്ചയായിട്ടും. ഇനിയും പുതിയ പുതിയ പരിപാടികളും ഇതുകളും എല്ലാമായി നമ്മൾ നമ്മുടെ ശ്രോതാക്കളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഗാനം കേട്ടാലോ? വലിയൊരു പാട്ടാണ്, 8-8.5 മിനിറ്റോളം വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഗാനത്തിലേക്ക് പോവാം.
0: അങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടപ്പെട്ട മഴക്കാലത്ത്, അങ്ങനെയുള്ള പാട്ടുകളാണ് വേണ്ടത്.
1: ഓക്കെ, ശരി എന്നാൽ. ഇഷ്ട ഗാനം ആസ്വദിച്ചോളൂ കേട്ടോ. ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. ആരാ സംസാരിക്കുന്നത്?
1: സന്തോഷം, ഞാൻ മാധവിക്കുട്ടി.
0: മാധവിക്കുട്ടി. ആഹാ, മാധവി ചേച്ചി, ഒരുപാടായി അല്ലേ നമ്മൾ സംസാരിച്ചിട്ട്?
1: കിട്ടിയതിൽ വളരെ സന്തോഷം.
0: പിന്നെന്താ, എനിക്കും വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം കേട്ടോ. എന്താണ്, മഴയൊക്കെ ഉണ്ടോ അവിടെ? നല്ല മഴയാണ് അല്ലേ? ഞാനും അതെ, ഇതാ ഇങ്ങോട്ട് വരുമ്പോ നനഞ്ഞ് കുളിച്ച് ആകെ ഒരു പരുവായിട്ടാണ് വന്നത്. കൂട്ടിന് നമ്മളുണ്ടല്ലോ, പാട്ടൊക്കെ കേട്ട് അല്ലേ, പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങനെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? അത് ആദ്യം പറഞ്ഞോളൂ, എന്നിട്ടാവാം മറ്റു വിശേഷങ്ങൾ.
1: എനിക്ക് പിന്നെ മാധവിക്കുട്ടി എന്നുള്ള സിനിമയിലെ മാനത്ത് കന്നികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ജയചന്ദ്ര സാർ
0: പാടിയത് അല്ലേ. സ്വന്തം പേര് വെച്ചുള്ള സിനിമയാണ് അല്ലേ.
1: പെട്ടെന്ന് മാഡം ചോദിച്ചപ്പോൾ എന്താ പറയുന്നില്ല, അപ്പൊ അതങ്ങോട്ട് പറഞ്ഞു മാത്രമല്ല, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ കുറെ പാട്ടൊക്കെ പാടും.
0: നല്ല പാട്ടാണ്. എന്നാ ഒരു രണ്ടുപേര് പാടിയാലോ നമുക്ക്?
1: ആയിക്കോട്ടെ.

ായി വന്നു നിൽക്കാനൊരു മോഹം, ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും.

0: അസലായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. അറിയാലോ നമുക്ക് മുഴുവൻ പാടാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല, അറിയാലോ കേട്ടോ. പിന്നെന്താ, നന്നായിട്ട് പാടി. അതല്ലേ ഞാൻ പാടാൻ പറഞ്ഞത്, പാടുന്നു പറഞ്ഞപ്പോ. വീട്ടിലെല്ലാരും സുഖായിരിക്കണല്ലോ അല്ലേ?
1: ആ, വീട്ടിൽ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു മോളുണ്ട്, മോള് ഭർത്താവിന്റെ വീട്ടിലാണ്. അത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്.
0: ഓക്കെ, അപ്പൊ മോളെ ഇന്നും കാണാം അല്ലേ, തൊട്ടടുത്ത് തന്നെയാവുമ്പോ.
1: മോള് ഇടയ്ക്ക് വരും, മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വരും. കുറച്ച് 10 മിനിറ്റിന്റെ ദൂരം ഉള്ളേ, 2-3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് വരും. പിന്നെ പിന്നെ മരുമകളുണ്ട്, മരുമകൾക്ക് ജോലിയുണ്ട്, അവർ തൃശ്ശൂരാണ്.
0: ഓക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കണം അല്ലേ. അപ്പൊ ഇഷ്ടഗാനം കേട്ടാലോ.
1: ആയിക്കോട്ടെ.

0: ചന്ദ്രൻ പാടിയത്.
1: എനിക്കും അതെ, വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ട്ടോ. അപ്പൊ മൈലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന ഈ ഗാനം കേൾക്കാം. ഓക്കെ, താങ്ക് യു.
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം. ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
5: ഹലോ.
6: ഹലോ,
5: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
6: നമസ്കാരം, ഞാൻ ഗിരീഷ്.
5: ഗിരീഷ്? ഗിരീഷ് ചിറ്റണ്ട.
6: അതെ.
5: അപ്പൊ നമ്മള് നാട്ടുകാരനാണ് അല്ലേ? അതെ അതെ. ഓക്കെ, എന്താണ് പുതിയ വിശേഷങ്ങൾ പറയൂ. നമ്മുടെ ശ്രവ്യോത്സവത്തിനൊക്കെ പോയിരുന്നോ?
6: ഇല്ല, പോവാൻ പറ്റിയില്ല.
5: പോവാൻ പറ്റിയില്ല അല്ലേ. ഓക്കെ, മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? നല്ല മഴയുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് അവിടെ ചികിത്സക്ക് വരുന്നവരൊക്കെ? ഇപ്പൊ ഈ മഴക്കാലാണല്ലോ സീസൺ അല്ലേ. ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറയൂ.
6: എനിക്ക്
5: തൂമഞ്ഞു തൂകുന്ന

0: അടാണോ? യേശുദാസ് പാടിയത്? ആ ഓക്കെ, അതെ അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിലും ഗിരീഷ് എപ്പോഴും ഇങ്ങനെ അധികം പോവാത്ത പാട്ടുകൾ അല്ലേ, നമ്മളുടെ നിലയത്ത് നിന്ന് അധികം അങ്ങനെ കേൾക്കാത്ത പാട്ടുകളാണ് ചോദിക്കാറുള്ളത് അല്ലേ? അതെ അതെ, ആകാശവാണി കൂടെ ഉണ്ടല്ലോ ഏത് തരം പാട്ടുകളും അല്ലേ ആയിട്ട്. ഓക്കെ, സുഖായിരിക്കണല്ലോ അല്ലേ? ഓ ശരി, എന്നാൽ കേട്ടോ നമുക്ക് ഈ ഇഷ്ടഗാനം കേൾക്കാം.
1: ഭരതവണ്ണി,
0: അതെ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ?
1: ബുദ്ധിമുട്ടാവും.
0: അതെ തീർച്ചയായിട്ടും, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം കേട്ടോ. ഓക്കെ ശരി, താങ്ക് യു.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35.

0: Regal Jewelers, Manufacturer and Wholesalers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode, Kannur and Palakkad.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാന തരംഗിണിയാണ്. പറയൂ, ആരാണ്?
3: ഞാൻ സാവിത്രി,
2: മുളകുന്നത്ത് കാവുന്ന സാവിത്രി അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് സാവിത്രി ചേച്ചി വിശേഷങ്ങള്?
3: നല്ല വിശേഷം.
2: അതെ അതെ, ഇന്ന് രാവിലെ ഒരു 8 വരെയൊക്കെ കണ്ടപ്പോ നമ്മള് വിചാരിച്ചു ഇന്ന് മഴയൊന്നും ഇല്ലാത്ത ദിവസമാണ്, നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഒക്കെ ആണെന്ന് അല്ലേ? പക്ഷെ ഒരു 8 കൂടി ആകെ മാറി അല്ലേ?
3: ആകെ മാറി.
2: ഇന്ന് ഏത് പാട്ടാ ചേച്ചിക്ക് കേൾക്കേണ്ടത്? അത് ആദ്യം പറഞ്ഞോളൂ.
3: ഭാർഗവീനില എന്ന സിനിമയിലെ
2: താമസമെന്തേ വരുവാൻ യേശുദാസ് പാടിയത് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം. ഇനി മറ്റു വിശേഷങ്ങൾ പറയൂ. നമ്മളുടെ റേഡിയോ നാടകങ്ങളൊക്കെ കേട്ടിരുന്നില്ലേ?
3: കേട്ടു അല്ലേ? തൃശ്ശൂർ പ്രക്ഷേപണം ചെയ്ത നാടകം വലിയ ഇഷ്ടായി.
2: ഓക്കെ, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം അല്ലേ നമ്മളുടെ നാടകം? ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണല്ലോ അല്ലേ വീണ്ടും ഈ അഖില കേരള റേഡിയോ നാടകോത്സവം വന്നത്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തായാലും ശ്രോതാക്കൾ അതിനെ നെഞ്ചോട് ചേർത്ത് കാണുമെന്ന് നമുക്കറിയാം. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ശ്രവ്യോത്സവത്തിന് പോയിരുന്നോ? നമ്മളുടെ ശ്രവ്യോത്സവത്തിന് പോയിരുന്നോ? റീജിയണൽ തിയേറ്ററിൽ പോയിരുന്നോ?
3: പോയില്ല
2: അല്ലേ. അത് ശരി. വർക്ക് എന്ന് പറയുമ്പോ എന്താണ്?
3: ടൈലറിങ്.
2: ഓക്കെ, അപ്പൊ ഈ സ്കൂള് അല്ലേ ഇപ്പൊ തുറന്ന, അതിന്റെ ആയിരിക്കും അല്ലേ മിക്കവാറും?
3: ഓക്കെ,
2: അത് ശരി. യൂണിഫോം ഒക്കെ കുട്ടികൾക്ക് അല്ലേ കൊടുക്കേണ്ട ആ ഒരു തിരക്ക് അല്ലേ?
3: കഴിഞ്ഞിട്ടില്ല
2: അല്ലെ. അതെന്തായാലും നടക്കട്ടെ, ജോലി അങ്ങനെ നന്നായിട്ട് തന്നെ പോട്ടെ കേട്ടോ.
3: പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ല. 1 നേരം വിളിച്ചു.
2: ഒരുപാട് കോളുകളല്ലേ ചേച്ചി നമുക്ക് വരണത് ഈ ഒരു മണിക്കൂറിന്റെ ഉള്ളില്.
3: അപ്പൊ നമുക്കറിയാം
2: ഏതാണോ നമ്മളാ ആവശ്യപ്പെട്ട, ആ തൊട്ട് മുന്നിൽ ആള് ആവശ്യപ്പെട്ട പാട്ട് തീരാറാവുമ്പോ ഏത് കോളാണോ നമുക്ക് കണക്ട് ആവണം അതല്ലേ നമ്മൾ എടുക്കുക, അതാണ് കേട്ടോ. അപ്പൊ ഒരുപാട് കോളുകൾ വരണതുകൊണ്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നത്. എന്തായാലും ഇന്ന് കിട്ടിയില്ല അല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാതെ വിളിച്ചപ്പോ കിട്ടി അല്ലേ?
3: എല്ലാ ദിവസവും ഞാൻ വിളിക്കും.
2: അതെയോ?
3: അത്
2: ശരി. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ. കിട്ടി, പലപ്പോഴും അങ്ങനെയാണ് അല്ലേ, നമ്മള് പ്രതീക്ഷിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ ശ്രമിച്ചാൽ ചിലപ്പോ അതങ്ങോട്ട് സക്സസ് ആവും അല്ലേ?
3: ഓക്കെ,
2: അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ വീണ്ടും നമുക്ക് സംസാരിക്കാൻ സാധിച്ചാല്. എന്നാ നമുക്ക് ഇനി പാട്ട് കേട്ടാലോ. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, പി ഭാസ്കരനാണ് എഴുതിയിട്ടുള്ളത്, MS ബാബുരാജ് സംഗീതം നൽകിയിരിക്കുന്നു. അപ്പോ ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മളുടെ അന്വേഷണം ഒക്കെ പറയണം കേട്ടോ.
3: തീർച്ചയായും.
2: ശരി എന്നാല്. ഓക്കെ ചേച്ചി, ശരി.
3: ഓക്കെ.

0: ഹലോ.
1: ഹലോ ഹലോ,
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാണ്
1: താങ്ക് യു.
0: സംസാരിക്കുന്നത്? പറയൂ.
1: ചന്ദ്രാപ്പള്ളി.
0: ചന്ദ്രാപ്പള്ളി അല്ലെ സ്ഥലപ്പേര്? ഓക്കെ, ആലീസ് എന്നാണ് പേര് അല്ലെ?
1: അതെ അതെ.
0: ഓക്കെ, പങ്കെടുത്തിട്ടുണ്ടോ മുൻപ് പരിപാടിയിൽ?
1: രണ്ട് മൂന്ന് വർഷമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
0: ആഹാ, അത് ശരി. അപ്പോ കുറച്ചധികം ആയിട്ടുണ്ട് അല്ലേ പരിപാടിയിൽ പങ്കെടുത്തിട്ട്? ഓ, വിളിച്ചിട്ട് കിട്ടാതെയാണ്. അതിന്റെ ഒരു പരിഭവം ഉണ്ട് അല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് കോളുകളല്ലേ, അതാണ് കേട്ടോ. നമ്മള് മനഃപൂർവ്വമല്ല അങ്ങനെ എടുക്കാത്തതും, അതൊന്നും അല്ല. കാരണം നമുക്കൊന്നും ഇത്രയും കോളുകൾ വരുമ്പോ അതിലേതാണോ നമുക്ക് ആ സമയത്ത് കണക്ട് ആയി കിട്ടണത് അത് നമ്മൾ എടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണു ആലീസ് ചേച്ചി? എന്താ ചെയ്യണത്? വർക്ക് ചെയ്യണുണ്ടോ? അത് മതിയല്ലോ, ബാക്കി എല്ലാ ജോലിക്കും കൃത്യസമയല്ലേ. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതിന് അല്ലേ തീരാറുണ്ടോ? ഒന്ന് കഴിയുമ്പോ ഒന്നായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് മക്കള്, ഒരു മരുമോള്, ഒരു പേരക്കുട്ടി.
0: പേരക്കുട്ടി, ഓക്കെ. ആ റേഡിയോയുടെ അടുത്തുനിന്ന് ഒരല്പം മാറി നിക്കോ, ഒരല്പം മാറി നിക്കോ, നമുക്ക് എക്കോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പേരക്കുട്ടി. പേരക്കുട്ടി എന്ത് ചെയ്യണോ?
1: പേരക്കുട്ടി
0: സ്കൂളിലാണോ? UKG അല്ലേ? UKGയിലാണ്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് അത് പറഞ്ഞോളൂ.
1: എനിക്ക് എന്റെ പേരക്കുട്ടിക്ക് ഇഷ്ടമുള്ള ആവേശത്തിൽ ഇല്ലുമിനാട്ടിനുള്ള പാട്ടല്ലേ,
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ? പേരക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് അല്ലേ?
1: ഓക്കെ,
0: എപ്പോഴാണ് വരിക? മോനാണോ മോളാണോ പേരക്കുട്ടി?
1: മോൻ. മോൻ
0: മോനാണ്.
1: ആൽവിൻ.
0: ആഹാ, ആൽവിൻ അല്ലേ. അപ്പൊ ആൽവിൻ എപ്പോഴാണ് ഉച്ചയ്ക്ക്?
1: ആൽവിൻ
0: അലൻ. ഓക്കെ, ആ ഉച്ചക്ക് എത്തുമോ? ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉച്ചവരെ ഉള്ളൂ ക്ലാസ്?
1: രണ്ടരക്ക് ക്ലാസ് കഴിയും, പക്ഷെ മൂന്നരയാവും.
0: മൂന്നരയാവും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും മോന് വേണ്ടിയാണ് ഈ പാട്ട് അല്ലേ? വീട്ടിലും ബാക്കി എല്ലാവരും എങ്ങനെയാണ്? റേഡിയോ കേൾക്കുന്നവരാണോ?
1: റേഡിയോ കാലത്ത് ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞപ്പോ തന്നെ റേഡിയോ ആക്കും, അതനുസരിച്ചാണ് ഇവിടുത്തെ ബാക്കിയുള്ള
0: ബാക്കി എല്ലാ ഇതുകളും അല്ലേ, അതിനനുസരിച്ചാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും

0: ക്ലോക്ക് ഇടുന്നൊക്കെ ആവശ്യമില്ലല്ലോ.
1: ഇല്ല ഇല്ല, തീർച്ചയായിട്ടും റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോക്കിന്റെ ആവശ്യമില്ല അല്ലേ. ഓരോ പ്രോഗ്രാമും വരുമ്പോ അതാ സമയം ഇത്രയായിരിക്കണോന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതെ, അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചത്. അപ്പൊ അതാ ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുമ്പോ കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാല് വീണ്ടും ശ്രമിക്കണം. അപ്പൊ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. ശരി, അപ്പൊ എന്നാ ഇനി നമുക്ക് ഈ ഗാനം കേട്ടാലോ, പേരക്കുട്ടിക്ക് വേണ്ടി അല്ലേ. പേരക്കുട്ടിക്കാണ് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യണത്. അപ്പൊ അതാ ഈ ഗാനം കേട്ടോളൂ കേട്ടോ. ആവേശം എന്ന ചിത്രത്തിൽ ഡബ്സി പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാം ഈണം പകർന്നിരിക്കുന്നു. ഓക്കെ ചേച്ചി, ശരി എന്നാല്.
0: ശരി,
1: താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. ഇതാരാണ്?
1: താങ്ക് യു. ഷൈജ അരവിന്ദ്.
0: ആഹാ, നമ്മുടെ ഷൈജ ചേച്ചി അല്ലേ? ഷൈജ അരവിന്ദ് അഡാട്ട്.
1: അതെ.
0: ഓക്കേ. എന്ത് പറയണു ഷൈജ ചേച്ചി, സുഖാണല്ലോ അല്ലേ?
1: സുഖായിരിക്കണു. നിങ്ങളുടെ ശ്രവ്യോത്സവമൊക്കെ കാണാൻ വരാൻ പറ്റി.
0: ആഹാ,
1: പരിപാടികളൊക്കെ വളരെ നന്നായി.
0: അതെയോ, സന്തോഷം.
1: പ്രോഗ്രാമുകളൊക്കെ സ്വസ്ഥായിട്ട് ഇരുന്ന്
0: കാണാൻ പറ്റി അല്ലേ?
1: പിന്നെ പ്രഭാഷണവും എല്ലാം നല്ല കേട്ടിരിക്കാൻ നല്ല ഇതായിരുന്നു.
0: ഓക്കെ, അപ്പൊ അതെല്ലാം ആസ്വദിച്ചു അല്ലേ? വന്ന് പങ്കെടുത്തു. നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ.

0: നമ്മുടെ അന്ന് നമ്മൾ ഒരുപാട് മുന്നേ തന്നെ ഇതിന്റെ എല്ലാവരെയും ഇതാക്കിക്കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ശ്രോതാക്കൾക്ക്, എല്ലാവരും എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം.
1: ശ്രോതാക്കളെ നേരിട്ട് കുറെ പേരെ കാണാൻ പറ്റി. നമ്മൾ ഈ റേഡിയോയിൽ കൂടെ കേട്ടിട്ടുള്ള പരിചയം മാത്രല്ലേ ഉള്ളു, കുറെ ആൾക്കാരെ കണ്ടു. നിലയത്തിലെ എല്ലാവരെയും പരിചയപ്പെട്ടു. മാമിനെ മാത്രം അവിടെ കണ്ടില്ല, ഞാൻ നോക്കി.
0: അത് ശരി, എനിക്ക് വിസ്ഡം വരുന്നത് ഇതാ ഇപ്പോഴാണ് അത്ര. എനിക്ക് വിസ്ഡം ടൂത്ത് വരുന്നതിന്റെ ബുദ്ധിമുട്ടായിരുന്നു ചേച്ചി, അത് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല.
1: ഞാൻ നോക്കി അവിടെ അന്വേഷിച്ചു.
0: അതെയോ, സന്തോഷം.
1: എല്ലാവരും
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത് അത് പറഞ്ഞോളൂ.
1: പാട്ട് രാജശില്പിയിലത്തെ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്നുള്ള പാട്ട്.
0: ഓക്കെ, യേശുദാസ് പാടിയത് അല്ലേ? തീർച്ചയായിട്ടും.
1: ഫ്രണ്ട്സിനൊക്കെ കംപ്ലൈന്റ് ആണ്, വിളിച്ചാ കിട്ടുന്നില്ല, ഞാൻ വിളിക്കുമ്പോ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ ഉള്ള കംപ്ലൈന്റ്സ് ആണ്. അപ്പൊ അതില് ക്ലോസ് ഫ്രണ്ട് ഉണ്ട് സിന്ധു, മൂപ്പരെ ഇഷ്ടഗാനാണ് ഇത്.
0: ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ?
1: അപ്പൊ സിന്ധുവിന് വേണ്ടിട്ടായിക്കോട്ടെ.
0: നമ്മൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി പരിശ്രമിച്ചുകൊണ്ടിരിക്കാന്ന് മാത്രമേ ചെയ്യാനുള്ളൂ, കാരണം ഇത്തരം പ്രോഗ്രാമുകളിൽ നമ്മൾ വിളിച്ച് നമുക്ക് അത് കിട്ടണ്ടേ ആ ഒരു സമയത്ത്. അതെ അതെ. അപ്പൊ ഫ്രണ്ടിനോട് പറയണം, നമ്മളോട് പരിഭവം ഒന്നും വേണ്ട, ശ്രമിച്ചോണ്ടിരിക്കാൻ പറയണം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കിട്ടും.
1: പറയുന്നുണ്ട് അവര് കുറച്ച് കോള് നോക്കിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ ക്ഷമല്ല, അവിടെ
0: വെക്കാണ് അല്ലേ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും,
1: അമർത്തി അമർത്തി 100-150 കോള് എത്തുമ്പോഴൊക്കെയാണ് ചെലപ്പം കണക്ട് ആവുക.
0: അതെ, അങ്ങനെ ശ്രമിക്കുന്നവർക്കാണ് കിട്ടണത് കേട്ടോ. വിടാതെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് അത് കണക്ട് ആയി കിട്ടണത്. പിന്നെ വീട്ടിലെല്ലാരും സുഖായിരിക്കണല്ലോ അല്ലേ?
1: വീട്ടിലെല്ലാരും സുഖായിരിക്കണോ, കുഴപ്പമൊന്നുമില്ല.
0: അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് വീണ്ടും സംസാരിക്കാൻ സാധിച്ചതില്. അപ്പൊ എന്നാ നമുക്ക് ഇനി ഈ ഗാനം കേട്ടാലോ. ഓ എൻ വി കുറിപ്പ് എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന ഗാനം, രാജശില്പി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ശരി എന്നാലോ കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു, ബൈ ബൈ. ആ

0: ഹലോ,
1: എന്താ?
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്.
1: ആ അതെ അതെ
0: പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
1: മോഹൻദാസ് സത്യപാലോ.
0: മോഹൻദാസ് ഒറ്റപ്പാലം. ഓക്കെ, എനിക്ക് ഓർമ്മ വന്നു, അന്ന് എനിക്കൊരു കാർഡൊക്കെ അയച്ചിരുന്നു അല്ലേ, ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞിട്ട്. സന്തോഷം കേട്ടോ. ഓക്കെ, പേര് കേട്ടപ്പോൾ എനിക്ക്
1: ഓക്കെ.
0: ഓർമ്മ വന്നു. പിന്നെന്താണ് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ആഹാ, പ്രഭ ചേച്ചിക്ക് എന്തു പറ്റി? അത് ശരി. ഓ, എന്നാലും നമുക്കത് തക്ക സമയത്ത് തന്നെ അല്ലേ കണ്ടുപിടിക്കാനും ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഒക്കെ സാധിച്ചുല്ലോ. അപ്പൊ ആ ഒരു ദൈവാനുഗ്രഹം കൂടെയുണ്ട്, കൃത്യസമയത്ത് അവിടെ എത്തിക്കാനും കാര്യങ്ങളും കഴിഞ്ഞല്ലോ. ഓക്കെ, മക്കളൊക്കെ ഉണ്ടോ? സഹായത്തിന് മക്കളൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പൊ അടുത്ത് ഉണ്ട് അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ആ പാട്ടാണ്, ഏകാന്തം എന്ന ചിത്രത്തിലെ അല്ലേ, യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇനി മറ്റു വിശേഷങ്ങൾ പറയൂ. ചേച്ചിക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, റെസ്റ്റിലാണ്, അത്രയല്ലേ ഉള്ളൂ അല്ലേ. അത് ശരി. അല്ല, എന്തായാലും അതാ പറഞ്ഞതുപോലെ തന്നെ മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ട് അവര് അവരുടെ ആ നിർദ്ദേശാനുസരണം ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ചേച്ചി അടുത്തുണ്ടോ? ചേച്ചിയുടെ അടുത്തിരുന്നിട്ടാണോ സംസാരിക്കണത്? അതെയോ, എന്നാ ഒന്ന് കൊടുക്കൂ.
2: ഹലോ
0: ഹലോ, പ്രഭ ചേച്ചി, നിഷയാണ്. പറഞ്ഞു, സാറ് പറഞ്ഞു, ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു അസുഖം അല്ലേ, ചെറിയൊരു ഇതൊക്കെ സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു അല്ലേ. സാരില്ല കേട്ടോ, എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താനും അല്ലേ, പെട്ടെന്ന് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിച്ചുല്ലോ. പിന്നെ മരുന്നുകളൊക്കെ ഡോക്ടർ പറഞ്ഞു അതുപോലെ കഴിക്കണം കേട്ടോ. ഇപ്പൊ ആരാണ് കൂടെ ഉള്ളത്?
2: അടുത്ത അനിയത്തി വന്നിട്ടുണ്ട്.

0: അപ്പോ അങ്ങനെ ഇതൊന്നും ഇൻഫെക്ഷൻ ഒന്നും ആവണ്ട പറഞ്ഞിട്ടേ.
1: അത് ശരി. അപ്പൊ കൂടുതൽ വിസിറ്റേഴ്സിനെ ഒന്നും അങ്ങനെ അനുവദിക്കുന്നുണ്ടാവില്ല അല്ലെ, കാണാനൊന്നും അങ്ങനെ.
0: പിന്നെ
1: ബുദ്ധിമുട്ടുണ്ടോ സംസാരിക്കാൻ? സംസാരിക്കാൻ
0: സംസാരിച്ചാൽ അങ്ങനെ ആദ്യം കുറച്ച് ഡോക്ടർ പറഞ്ഞു, അല്ലാണ്ട് സംസാരിക്കണ്ട പറഞ്ഞു. പിന്നെ
1: കുഴപ്പമില്ല അല്ലേ,
0: കുഴപ്പമില്ല
1: പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ
0: വയ്യാണ്ടായിട്ട്
1: പെട്ടെന്ന് സുഖാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. പെട്ടെന്ന് സുഖാവും കേട്ടോ. മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം, നല്ല കുട്ടിയായിട്ടിരിക്കണം. ഓക്കെ, കൊടുത്തോളൂ സാറിന്, കൊടുത്തോളൂ. അല്ല ഞാൻ പറയായിരുന്നു ചേച്ചിയുടെ അടുത്ത് മരുന്നൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. ടെൻഷനാണ് അല്ലേ, ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞോളൂ. പെട്ടെന്ന് സുഖാവും കേട്ടോ, നമ്മള് പ്രാർത്ഥിക്കാം പോരെ. അതെയോ, തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥന കൂടെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ സുഖാവും. കിട്ടും ചെയ്തു, എനിക്കും അതെ. ഒരുപാട് സന്തോഷമായി സംസാരിക്കാൻ സാധിച്ചില്ല കേട്ടോ. നമ്മുടെ ശ്രവ്യോത്സവത്തിന് അപ്പൊ ഈ ഒരു ഇതൊക്കെ കാരണം പങ്കെടുക്കാൻ പറ്റി കാണില്ല അല്ലേ, ഇപ്പൊ ചേച്ചിയുടെ ഈ ഒരു സർജറിയും കാര്യങ്ങളും ഒക്കെ പറ്റിയില്ല അല്ലേ.
2: ശനിയാഴ്ച 5-ാം തീയതി വരണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചെത്തിയെന്നാണ്, പക്ഷേ ഇതിന്റെ കാരണം പറ്റിയില്ല.
1: അത് ശരി. ഓക്കേ,
2: നമുക്ക് ഒറ്റയ്ക്ക് എത്തിട്ട് പോരാൻ
1: പറ്റില്ല. പറ്റില്ല, അതെ.
2: അപ്പൊ അങ്ങനെ മിസ്സായത്.
1: സാരില്ല, ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരുമല്ലോ അല്ലേ, അപ്പൊ നമുക്കൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടാവട്ടെ. ഇന്നലെ നമ്മളുടെ പ്രത്യേക ഗാനതരംഗിണി ഉണ്ടായിരുന്നല്ലോ അല്ലേ, ശ്രോതാക്കൾക്കൊക്കെ ആശംസകൾ അറിയിക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇത്.
2: 90-ന്റെ
1: കിട്ടിയില്ല. അത് ശരി. ഓഹോ,
2: അപ്പൊ ആകാശവാണിയിലേക്ക് കത്തെഴുത് പങ്കെടുക്കാൻ പറ്റിയില്ലോപ്പം പരിപാടിയിലേക്ക് കത്തെഴുതി.
1: ഇപ്പൊ ആ സങ്കടം മാറുകയും ചെയ്തു ഇല്ലേ, ഇതാ ഇന്ന് കിട്ടിയില്ല. അപ്പൊ എന്തായാലും അസുഖായും സന്തോഷമായിരിക്കും കേട്ടോ. ചേച്ചിയുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറും, ആള് പെട്ടെന്ന് തന്നെ ഉഷാറാവും കേട്ടോ. അപ്പൊ എന്നാ നമുക്ക് ഇനി ഇഷ്ട ഗാനം കേട്ടാലോ, ഏകാന്തം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികളാണ്, കൈതപ്രം വിശ്വനാഥ്. എന്താണ്, എനിക്ക് ക്ലിയർ ആയില്ല, പറഞ്ഞോളൂ. ഓർമ്മയിൽ വന്നത് അതാണ് അല്ലേ, നല്ലൊരു പാട്ടാണ് എന്തായാലും. അതെ, കൈതപ്രം വിശ്വനാഥനാണ് ഈണം പകർന്നിട്ടുള്ളത് കേട്ടോ. ശരി എന്നാല്. ഓക്കെ,
2: ഓക്കെ,
1: ശരി. ഓക്കെ, താങ്ക് യു.

0: അമ്മയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനതരംഗിണി ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ. സാങ്കേതിക സഹായം എ ആർ ലിജ, സിനി പോൾ, അനന്തു വിനയൻ എന്നിവർ. വീണ്ടും മറ്റൊരു ഗാനതരംഗിണിയിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, പ്രവീൺരാജ് കിളിമാനൂർ, സുദർശനൻ കുടപ്പനമൂട്.

0: സംവിധാനം പി എ ബിജു.
1: സാധാരണ കുറ്റാന്വേഷണം പ്രതിയുടെ കുറ്റസമ്മതത്തോടെ അവസാനിക്കുമെങ്കിൽ പെട്രോവിച്ചിന്റെ കുറ്റാന്വേഷണം അവിടെ ആരംഭിക്കുന്നതേയുള്ളൂ. നാടകത്തിന്റെ ഈ ഭാഗത്ത് നായകൻ പെട്രോവിച്ചാണെന്ന് തോന്നുന്നു. യഥാർത്ഥ നായകൻ രണ്ട് സ്ത്രീകളെ തലമണ്ട തകർത്തു കൊന്ന റസ്കോൾനിക്കോവ് ഇപ്പോഴല്പം പരുങ്ങലിലാണ്. റഷ്യയിലാണ് കഥ നടക്കുന്നത്. 160 വർഷം മുൻപ് 1917 ഒക്ടോബർ വിപ്ലവത്തിന് പീറ്റേഴ്സ്ബർഗിൽ ഞാറ്റടി ഒരുക്കുന്ന കാലത്ത് പട്ടണപ്പാടത്തിലേക്ക് പറിച്ചു നട്ട കതിർക്കനമേറ്റാൻ കെൽപ്പുള്ള ഒരു കിളിർപ്പായിരുന്നു നിക്കോ. അലിയോവിനെ എന്നു പേരുള്ള അടുത്ത് വളർന്നു വന്ന ഒരു കളയെ പിഴുതെടുത്തു നിക്കോ. പിന്നൊരു പേമാരിയും കൊടുങ്കാറ്റും പ്രളയവും കത്തുന്ന

0: പട്ടണപ്പാടത്തിലേക്ക് പറിച്ചു നട്ട കതിർക്കനമേറ്റാൻ കെൽപ്പുള്ള ഒരു കിളിർപ്പായിരുന്നു നിക്കോ. അലിയോവനെ എന്നു പേരുള്ള അടുത്തു വളർന്നു വന്ന ഒരു കളയെ പിഴുതെടുത്തു നിക്കോവ്. പിന്നൊരു പേമാരിയും കൊടുങ്കാറ്റും പ്രളയവും. കത്തുന്ന മെഴുകുതിരിക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നതുപോലെ ഭ്രമണം ചെയ്യുകയാണ് പെട്രോവിച്ചിനു ചുറ്റും നിക്കോവ്. ഇപ്പോൾ ഈയാമ്പാറ്റ തലകുത്തി തീയിലേക്ക് വീഴുമോ, അതോ പാറ്റയുടെ ചിറകടിക്കുന്ന കാറ്റിൽ തീ അണഞ്ഞു പോകുമോ? കാത്തിരുന്നു കാണാം.
1: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
2: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ, ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
1: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
2: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
3: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
2: ഏയ് റസ്കോൾനിക്കോ, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
4: പറഞ്ഞു പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.
2: നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ ഞാൻ നിരുപദ്രവമായ തമാശകൾ പറഞ്ഞ് കളിപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ, അങ്ങനെ വിശ്വസിച്ചോളൂ. മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ യുവാവാണ്. തമാശ നിറഞ്ഞ യുക്തിവാദങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നു.
3: ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. അതിൽ വിശേഷിച്ചൊന്നുമില്ല.
2: അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ശരി.
4: സൈനിക കാര്യങ്ങളിൽ ഓസ്ട്രിയക്കാരെ നോക്കൂ. രേഖകൾ പ്രകാരം അവർ നെപ്പോളിയനെ തോൽപ്പിച്ച് തടവുകാരനാക്കി.
3: ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ പഠനമുറിയിലിരുന്ന് ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് അതിന് സാധിച്ചത്.
4: ബുദ്ധിപരമായി നീങ്ങുന്ന യുവാക്കൾ സ്വയം പരിധികൾ ലംഘിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല.
2: ഇന്നലെ നിങ്ങൾ വിവേകപൂർവം പ്രകടിപ്പിച്ചതുപോലെ അവൻ അതിബുദ്ധിയോടെ ഭംഗിയായി നുണ പറയും.
4: ഏയ്, എന്താണ് നിങ്ങളിങ്ങനെ വിളർത്തു പോയത്? ഈ മുറിയിൽ ശുദ്ധവായുവിൻ്റെ സഞ്ചാരമില്ലാഞ്ഞിട്ടാണോ?
2: ആ, ഞാൻ ജനാല തുറന്നിടാം.
1: ഏയ്, വേണ്ട സാർ, വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ബുദ്ധിമുട്ടണ്ട, വേണ്ട.
4: വേണ്ടെങ്കിൽ വേണ്ട. എൻ്റെ സംസാരം നിങ്ങൾ അസ്വസ്ഥനാക്കുന്നു അല്ലേ? ഞാനത് മനസ്സിലാക്കുന്നു.
1: ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനാണ് ആ വൃദ്ധയെയും അവരുടെ സഹോദരി ലിസവറ്റയും കൊന്നതെന്ന്. അതായത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഇത്തരം സംസാരം കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് നിയമാനുസൃതമായി വിചാരണ ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുക. പക്ഷെ വെറുതെ ആയിട്ട് എന്നെ ഇങ്ങനെ അപഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ അനുവദിക്കില്ല.
2: നല്ലവനായ ദൈവമേ, നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എന്തു പറ്റി?
1: ഞാൻ അനുവദിക്കില്ല സർ, അനുവദിക്കില്ല.
4: ഏ, കുറച്ച് ശുദ്ധമായി ശ്വസിക്കൂ.
2: നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കൂ. നിങ്ങൾക്ക് തീരെ സുഖമില്ല. വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അസ്വസ്ഥത മാറും, വേഗം സുഖപ്രാപിക്കുകയും ചെയ്യും.
1: വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. എനിക്കൊരു കുഴപ്പമില്ല.
2: അതെ, നിങ്ങൾക്ക് ചെറിയൊരു ആഘാതമുണ്ടായി. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പഴയ അസുഖം വീണ്ടും വരുത്തിവെക്കും.
4: ആ, ഇന്നലെ ലൂഷിൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുപാട് സംസാരിച്ചു. എല്ലാം എല്ലാ

0: കാര്യങ്ങളും പറഞ്ഞു.
1: അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു?
0: അതെ, എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടെന്താ? റസ്കോൾനിക്കോവ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ അറിയാം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. രാത്രിയിൽ മുറി വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാനായി നിങ്ങൾ ആ കെട്ടിടത്തിൽ പോയതും ബെല്ലടിച്ച് പുറത്ത് കാത്തു നിന്നതും രക്തം എവിടെയെന്ന് ചോദിച്ച് ജോലിക്കാരനെയും കാവൽക്കാരനെയും അമ്പരപ്പിച്ചതും എല്ലാം എനിക്കറിയാം. അതെ, അപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ നന്നായി എനിക്കറിയാം. എനിക്കറിയാം.
1: ഞാൻ ആ കെട്ടിടത്തിൽ പോയതിനെക്കുറിച്ച് എങ്ങനെയാണ് ലൂഷൻ അറിഞ്ഞത്?
0: അയാൾ തന്നെ അതെന്നോട് പറഞ്ഞു. ഞങ്ങൾ നിയമ നടപടിക്കിടെ ഇതേ രീതിയിലൊരു കേസ് കേൾക്കാനിടയായി. മനഃശാസ്ത്രപരമായ കേസ്, അസുഖകരമായ കേസ്, കൊലക്കുറ്റം ഏറ്റെടുത്ത ഒരാളുടെ കേസ്. അയാൾ കൊലയാളിയല്ലെങ്കിലും വെറുതെ ആ കുറ്റം സമ്മതിച്ചു.
1: അതെങ്ങനെ? അതെങ്ങനെ നിരപരാധി കുറ്റവാളിയായി?
0: ഒരുതരം ചിത്തഭ്രമമാണത്. അയാൾ യാദൃശ്ചികമായി ആ കൊലപാതകികൾക്ക് അവസരമൊരുക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മനസ്സാകെ തകർന്നു. അനാവശ്യ കാര്യങ്ങൾ വിഭാവന ചെയ്യാൻ തുടങ്ങി. താൻ തന്നെയാണ് കൊലപാതകി എന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു.
1: അത് സാധ്യമാണോ? എനിക്ക് ചിത്തഭ്രമം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെയും നിങ്ങളത് പറഞ്ഞു, ഊന്നി പറഞ്ഞു.
0: റസ്കോൾനിക്കോ, നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ കുറ്റവാളിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ആയിരുന്നെങ്കിൽ സ്വബോധത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് സമ്മതിച്ചേനെ.
1: എന്താണ് ഇയാൾ പെട്ടെന്ന് നിറം മാറുന്നത്? ഇത് ഇയാളുടെ ഒരു തന്ത്രമായിരിക്കും, അന്വേഷണത്തിന്റെ കൗശലം.
0: ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ സുഹൃത്ത് എന്റെ ബന്ധു റസുമുഖിനെ കുറിച്ചാണ്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ലോ എൻ്റെ അടുത്ത് വന്നത്. അതിൽ നിങ്ങളുടെ പങ്ക് മറച്ചുവച്ചില്ലല്ലോ. നിങ്ങളുടെ പ്രേരണ മൂലമാണ് അവൻ വന്നതെന്ന് നിങ്ങൾ ഊന്നി പറയുന്നു.
1: നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. എല്ലാ കാര്യങ്ങളും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ നിങ്ങൾ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തൊരു സൂത്രശാലിയാണ് നിങ്ങൾ!
0: ഓ, അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു റസ്കോൾനിക്കോവ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അസുഖം അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇപ്പോൾ പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അത് ചെയ്യാതെ നിങ്ങളവരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്കതെങ്ങനെ അറിയാം? എന്തിനാണ് അതിലിത്ര താല്പര്യം? ഇതിൻ്റെ അർത്ഥം തന്നെ എന്നെ പിന്തുടരുന്നു എന്നല്ലേ?
0: ഹാ, നിങ്ങൾ പിന്നെയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിധത്തിലാണോ ഞാൻ പ്രതികരിക്കുക? ചോദ്യം ചെയ്യും, ഔദ്യോഗിക രീതിയിൽ ഞാൻ തെളിവെടുത്തേനെ, നിങ്ങളുടെ താമസ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയേനെ, ഒരുപക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്തേനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു സംശയവുമില്ല.
1: സാർ, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, നിങ്ങൾ നുണ പറയുന്നു.
0: ഏയ്, നിങ്ങളാണ് കുറ്റവാളി എന്ന് ആര് പറഞ്ഞു? കുറ്റവാളി കുറ്റം സമ്മതിച്ചല്ലോ.
1: ആരാണ് കുറ്റവാളി?
0: നിക്കോള പെയിന്റർ.
1: അല്ല, അല്ല, അല്ല.
0: നിക്കോളയെ കൊണ്ടുവരൂ, ആ ഇരട്ട കൊലക്കുറ്റത്തിന്റെ പ്രതി.
2: സാർ, ഞാനാണ് ആ കൊലപാതകി.
0: ആരെ കൊന്നു?
2: അലിയാന ഇവാനോവിനെയും അവരുടെ സഹോദരി ലിസവിറ്റയെയും.
0: എന്ത് ആയുധം ഉപയോഗിച്ചാണ് കൊന്നത്?
2: കോടാലി കൊണ്ട്. ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു.

0: നിങ്ങൾ ഒറ്റയ്ക്കാണോ ആകൃത്യം ചെയ്തത്?
1: അതെ.
0: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾക്ക് പോകാം. യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ജോലി കുറഞ്ഞു. ഇനി എന്റെ ജോലി തുടങ്ങുന്നില്ലേയുള്ളൂ. മനസ്സിലായോ? ഏ ഹ ഹ ഹ

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
3: സ്വരസാഗരത്തിൽ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. ആദ്യം സൗരാഷ്ട്രം രാഗത്തിലുള്ള രംഗനാഥുടെ എന്നു തുടങ്ങുന്ന തഞ്ചാവൂർ പൊന്നയ്യാപ്പിള്ളയുടെ കൃതി രൂപകതാളം.

0: മണിത്തുറ കെ ഗിരിജാവർമ്മ പാടിയ കൃതികളാണ് കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. സ്വരസാഗരം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അറിയിപ്പ്: ശക്തമായ കാറ്റിനൊപ്പം മഴ തുടരുന്ന സാഹചര്യത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, മരച്ചില്ലകൾ, ഹോർഡിങ്ങുകൾ, പരസ്യ ബോർഡുകൾ തുടങ്ങിയവ മൂലമുണ്ടാകാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ മുൻകരുതൽ നടപടി സ്വീകരിക്കും. വൈദ്യുതി പോസ്റ്റുകൾ, ട്രാൻസ്ഫോർമറുകൾ, ലൈനുകൾ എന്നിവയുടെ സുരക്ഷാ പരിശോധന അടിയന്തിരമായി പൂർത്തിയാക്കാൻ KSEB നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSEB കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാക്കി നിലനിർത്തും. രാത്രികാലങ്ങളിൽ ശക്തമായ മഴ തുടരുകയും മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലെ ചില റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ആവശ്യമായി വരാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അത്തരം സാഹചര്യമുണ്ടായാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏകോപിതമായി തീരുമാനം കൈക്കൊണ്ട് ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കും.

മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026. നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

മറ്റൊരറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണിവരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരം ഗിണി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04872323571, മറ്റൊരു നമ്പർ 04872323572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരം ഗിണി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 04872323571, മറ്റൊരു നമ്പർ 04872323572. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടുള്ളതല്ല. തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. സമയം 3 മണി കഴിഞ്ഞ് 13 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹിറ്റ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. എഫും 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ എഫും 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ഈ ചിത്രത്തിൽ അനിൽ പനച്ചൂരാൻ എഴുതി, വേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന ഗാനങ്ങൾ. ശങ്കർ മഹാദേവൻ, പാപ്പുക്കുട്ടി ഭാഗവത്, ഫ്രാങ്കോ, സിതാര കൃഷ്ണകുമാർ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയത്.

മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി കാര്യസ്ഥൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം വേണി ഇഗ്നേഷ്യസ്. സുബിൻ, ഡെൽസി, ജോർജ് പീറ്റർ, ജോത്സ്ന രാധാകൃഷ്ണൻ, ബെന്നി ദയാൽ, അഫ്സൽ, മധു ബാലകൃഷ്ണൻ, തുളസി, പ്രീതാ കണ്ണൻ എന്നിവർ ആലപിച്ചത്.

ആര്യസ്ഥൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി ചൈന ടൗൺ എന്ന ചിത്രത്തിൽ അനിൽ പനച്ചൂരാൻ എഴുതി ജാസി ഗിഫ്റ്റ് ഈണം പകർന്ന

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ 3 Idiots, ഡംഗൽ, ദിൽ ചാഹ്താ ഹേ, ഈ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. അധരങ്ങൾ വിതുമ്പുന്നു എന്ന ചിത്രത്തിൽ ജയം രാജുവും അമ്പിളിയും പാടിയ ഗാനം. രചന ടി തങ്കപ്പൻ, സംഗീതം PS ദിവാകർ.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ ഇടം ശനി ഞായർ ഇടം ശനി ഞായർ ഇടം ശനി ഞായർ ഇടം ശനി ഞായർ ഇടം ശനി ഞായർ ഇടം ശനി ഞായർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: യേശുദാസ് പാടിയത് ചിത്രം അയാൾ കഥയെഴുതുകയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ
4: ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് വി ദക്ഷിണമൂർത്തി ഈണമിട്ട് എസ് ജാനകിയും സംഘവും ആലപിച്ച ഗാനം ചിത്രം ഫുട്ബോൾ ചാമ്പ്യൻ

0: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
1: പി എൽ ചന്ദ്രകുമാർ മൃദംഗത്തിൽ അവതരിപ്പിക്കുന്നു. ആദ്യതാളം രണ്ട് കളച്ചോക്കം നാല് മാത്ര തള്ളിയെടുപ്പ്.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. അറിയിപ്പ് കഴിഞ്ഞു.

ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷ

സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി തറയിലോ ഭിത്തിയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹ ഉപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേട്ടത്.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 40-നും മധ്യേ. മലയാളം, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക്, മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും, ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നാളെ രാവിലെ 10 മണിക്ക് അയ്യന്തോൾ കളക്ട്രേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 04872317072. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 11-ന് സ്കൂളിൽ നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകണം. നിശ്ചിത ട്രേഡിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റോ SSLC വിജയത്തോടൊപ്പം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സോ പാസ്സായവർക്ക് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 19,950 രൂപയാണ് പ്രതിമാസ വേതനം. ഈ മാസം 11-ന് രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂ നടത്തും. അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ലൈബ്രറി സയൻസ് ബിരുദമാണ് ലൈബ്രറിയൻ തസ്തികയുടെ യോഗ്യത. കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിലെ പ്രവൃത്തി പരിചയം അഭിലഷണീയം. 22,000 രൂപയാണ് പ്രതിമാസ വേതനം. ഈ മാസം 11-ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇൻ്റർവ്യൂ. ഫോൺ നമ്പറുകൾ 04802960400. ഒരു നമ്പർ കൂടി 04802760100. പുല്ലൂട്ട് KKTM സർക്കാർ കോളേജിൽ ട്രാവൽ ആൻഡ് ടൂറിസം വിഷയത്തിൽ താൽക്കാലിക ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 12-ന് ഉച്ചയ്ക്ക് 1:30 കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഇമെയിൽ വിലാസം kktmcollege@gmail.com. ഫോൺ നമ്പർ 04802280213. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രി

0: കൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 12 രാവിലെ 10 വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. മാസശമ്പളം 44,100 രൂപ. വിശദവിവരങ്ങൾ അറിയുന്നതിന് KAU.IN അല്ലെങ്കിൽ KCAET.KAU.IN എന്നിവ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0494268614. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഈഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
5: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
6: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: ആകാശവാണി തൃശൂർ, അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും, കോഴികളിലെ പുള്ളോറം രോഗബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ റെയ്നി ജോസഫുമായി അഭിമുഖം. നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഊർജ സംരക്ഷണം 1 സംസാരിക്കുന്നത് CT അജിത് കുമാർ, സ്പെഷ്യൽ ഓഫീസർ, വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക്, രാമവർമ്മപുരം, തൃശൂർ. 9:30 കഥാപ്രസംഗം. കല്ലുവാതുക്കൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ചത് കഥ ചന്ദനക്കട്ടിൽ. 10:00 കഥകളി പദങ്ങൾ, ദുര്യോധനവധം ആട്ടക്കഥയിലെ പദങ്ങൾ. 11:00 തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. 11:30 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് സുഭദ്ര സതീശൻ. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, പി ലീല പാടിയ ഭക്തിഗാനങ്ങൾ. 6:35 ഐ വിഷനായ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഹരിതം. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം. 7:15 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി. മഹാകവി ഒളപ്പമണ്ണയുടെ ഉടകുടം എന്ന കവിത ആലാപനം, രാജീവ് കാറൽമണ്ണ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, സേവന വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ, ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം, വൈക്കര ഹോസ്പിറ്റൽ, തൃശൂർ, എൻ്റെ ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും, 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ, ആരോഗ്യ ജീവിതം. കൗമാരക്കാരുടെ പെരുമാറ്റരീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു. 9:00 ഗാനതരംഗിണി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും, 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പഞ്ചവാദ്യം, കടവല്ലൂർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, 42 2:30 സ്വരസാഗരം, മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, സി രാജേന്ദ്രൻ വയലിൻ, പാലക്കാട് TR രാജമണി മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷ്

വാർത്തകൾ 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിലെ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz രാവിലെ 10:30 രാഗപരിചയം, പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. ഉച്ച കഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ പരക്കെ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

0: ആകാശവാണി തൃശൂർ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പരസ്യവാചകങ്ങളിലൂടെയും ദൃശ്യചാരുതയിലൂടെയും ഉപഭോക്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള പരസ്യങ്ങൾ നിർമ്മിച്ച് കേരളത്തിലും ദുബായിലും വൻകിട പരസ്യ കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ ഉടമസ്ഥനായ ശ്രീ തൻസീറിന് ഇപ്പോൾ മനം നിറയെ കൃഷിയിലൂടെ സ്വപ്നങ്ങൾ പൂവണിയാനാണ് ആഗ്രഹം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു വയസ്സ് മാത്രം പ്രായമെന്നിരിക്കെ ഇദ്ദേഹമൊരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിലെ വിസ്മയങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. വ്യത്യസ്തമായ കൃഷിയും കാഴ്ചപ്പാടുകളുമാണ് കേവലം 12 മാസത്തിനുള്ളിൽ നാട്ടിലെ ശ്രദ്ധേയനായ ഒരു ഫലവർഗ കർഷകനായി മാറാൻ ഇദ്ദേഹത്തെ സഹായിച്ചത്. ആദ്യം ആര്യനാട് കൃഷി ഓഫീസർ ശ്രീ ലാൽകുമാറിന്റെ വാക്കുകളിലേക്ക്.
3: ആര്യനാട് കൃഷിഭവന്റെ കീഴിൽ വൈവിധ്യങ്ങളായ പല കൃഷികളും നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതൽ ഭാഗത്ത് റബ്ബറാണെങ്കിലും ഇപ്പോൾ കർഷകർ മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊക്കോട്ടേല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പച്ചക്കറി കൃഷിയാണ് നന്നായിട്ട് ചെയ്യുന്നത്. 25 ഹെക്ടർ വരെ പച്ചക്കറി ചെയ്തിരുന്ന സ്ഥലമാണ്. പിന്നീട് ആൾക്കാർ ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കുന്നതിലോട്ടും തിരിഞ്ഞിട്ടുണ്ട്. റബ്ബുട്ടാൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി വൈവിധ്യങ്ങളായ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ ഏരിയയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൻസീർ എന്ന് പറയുന്ന ഒരു പ്രവാസി കർഷകൻ്റെ പുരയിടത്തിലാണ്. ഇവിടെ 4 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ വർഷമാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായം നമ്മൾ ഈ പ്ലോട്ടിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ അനുസരിച്ച്. കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ തൻസീർ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
4: ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് അഡ്വർടൈസിങ് ഏജൻസിയാണ്. ഇവിടെയും ചെയ്യുന്നുണ്ട്, ദുബായിലും ചെയ്യുന്നുണ്ട് പരസ്യ കമ്പനി. പിന്നെ നമ്മൾ കൃഷി പാഷനായതുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങിയതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ചെയ്തിരുന്നതാണ് കൃഷി. അതിനനുബന്ധമായിട്ടാണ് ഞാനും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 5 ഏക്കറോളം ആണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു വർഷമായി ഈൽഡ്

നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 150 വെച്ച് ആവറേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ്. നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. പലേക്കറുടെ കൃഷി രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. രണ്ട് വെച്ചൂർ പശുക്കളുണ്ട്. കൂടാതെ വെച്ചൂർ ഫാമിൽ നിന്ന് ഞങ്ങൾ ചാണകവും സ്ലറിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് വെച്ചൂറിൻ്റെ ചാണകവും ഗോമൂത്രവും ശർക്കരയും പയറും ഇതെല്ലാം കൂടി 4 ദിവസം കലക്കി വെച്ചിട്ട് സ്ലറിയാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നേരത്തെ റബ്ബറായിരുന്നു ചെയ്തിരുന്നത്, അതിനെ മുറിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. തട്ടത്തട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ഹിറ്റാച്ചി വെച്ചിട്ട് നമുക്ക് ഏകദേശം അറൗണ്ട് 2 മന്ത്സോളം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് നമ്മൾ 2000 പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു പോസ്റ്റിൽ 4 ചെടി വെച്ചിട്ട് 8000 ചെടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനും ഒത്തിരി ലേബർ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഡൈ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. അവരെ വെച്ചിട്ട് പോസ്റ്റ് അടിക്കുമായിരുന്നു. 2000 പോസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുമായിരുന്നു. എന്നിട്ട് ഹിറ്റാച്ചിയിൽ തന്നെയാണ് പോസ്റ്റ് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയത്. കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഞങ്ങൾ വെളിയിൽ നിന്ന് ലേബറിനെ എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ആവറേജ് നമുക്ക് ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് ചെടി നട്ട് വരുമ്പോഴേക്കും 1500 രൂപ വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റിലേക്ക് 8 അടിയാണ് നമ്മൾ സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്തത് നമ്മൾ ചെടി വാങ്ങിച്ച് വെച്ചിരുന്നു. തൈയാക്കിയിട്ട് നമ്മളിവിടെ നട്ടത് കഴിഞ്ഞ 22 മെയ്യാണ് നമ്മൾ നട്ടത് ആദ്യമായിട്ട്. വളപ്രയോഗം നമ്മൾ വേനലിൽ നമ്മൾ സ്ലറിയാണ് ഒഴിച്ചിരുന്നത്. ഈ നാടൻ പശുവിൻ്റെ വെച്ചൂർ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉൾപ്പെടെയാണ് നമ്മൾ സ്ലറിയാക്കിയിട്ടാണ് ഒഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ചെയ്യുന്നുണ്ടായിരുന്നു. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേനലിൽ അതിൻ്റെ മൂട്ടിൽ കരിയിലേയും മറ്റുമൊക്കെ ഇട്ടിട്ട് വേനലിന് സംരക്ഷണമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഫംഗസ് ബാധ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറൽ ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സ്ഥിരമായിട്ട് 4 ജോലിക്കാരാണുള്ളത്. ഇവിടെ പരിസരത്തുള്ള സ്ത്രീകളായിട്ടുള്ളവർ തന്നെയാണ് 4 പേര്. അവർ തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നത്. അവർ രാവിലെ 7 മണിക്ക് വരുന്നുണ്ട്, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അവർ പോകുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ട് 4 പേര്. അവരാണ് ഇതെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവരുടേതായ ഫാമായിട്ടാണ് അവർ നോക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജലസേചനത്തിന് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വേനലിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലം ഒരു 200 മീറ്ററോളം നമ്മൾ മതിൽ കെട്ടി, ബാക്കി സ്ഥലം ടാറ്റാ ഫെൻസിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതായത് എക്സ്പെൻസ് ഏകദേശം ഒരു 15 ലാക്സോളം ആയിട്ടുണ്ട്. ഇത് നമ്മൾ 1ാമത്തെ വർഷമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈൽഡ് എടുക്കുന്നത്. 3ാം വർഷമാണ് നമുക്ക് ഫുൾ ഈൽഡ് കിട്ടുന്നത്. നമുക്ക് തുടക്കം തന്നെ നല്ല ഈൽഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഫ്രൂട്ട് തന്നെ ഏകദേശം 400 to 420 ഗ്രാം ആവറേജ് വരുന്നുണ്ട്. ഞങ്ങളത് ഹോൾസെയിലേഴ്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നവർക്ക് നേരിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഈ ഫ്രൂട്ട്. ഫുള്ളായിട്ട് മലേഷ്യൻ റെഡാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജൈവ രീതിയിൽ ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ പച്ചക്കറിയും പലതും വെളിയിൽ നിന്ന് വരുന്നതെല്ലാം പെസ്റ്റിസൈഡും മറ്റുമൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ജൈവ രീതി തന്നെയാണ് ഈ ഫാമിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഉള്ള റിസൾട്ടും ഉണ്ട് നമുക്ക്. നാടൻ പശു ആയതുകൊണ്ട് അത് അതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം നല്ല രീതിയിലാണ് നമുക്ക് ഈൽഡ് ഉള്ളത്. നമുക്കിവിടെ വന്നും ഫാമിലും ആൾക്കാർ വരുന്നുണ്ട്. ഇത് കേട്ടറിഞ്ഞിട്ട് ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പലരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. അതായത് അസുഖബാധിതരായിട്ടിരിക്കുന്നവർക്ക്, അതായത് ഷുഗർ പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ് തുടങ്ങിയവർക്ക് ഇത് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആൻറ്റി ഓക്സൈഡ് ആയതുകൊണ്ട് വളരെയധികം ആൾക്കാർ വന്നിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ട്. ആര്യനാട് കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സഹായമാണ്. എല്ലാവിധത്തിലുള്ള സഹകരണവും അഗ്രികൾച്ചർ ഓഫീസറും അവരുടെ അസിസ്റ്റ് ചെയ്യുന്നവരും നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. SHM-ൻ്റെയും സഹായം നമുക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനും ചെയ്യുന്നുണ്ട്. സർക്കാർ സഹായത്തോടെ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ വൈഫ്, മക്കൾ 2 പേരാണ്. അവർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. വൈഫ് എൻ്റെ കൂടെ ആഡ് ഏജൻസിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫാമിംഗിലും വരുന്നുണ്ട്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ BBA ഏഷ്യൻ ബിസിനസ് സ്കൂൾ പള്ളിപ്പുറത്താണ് പഠിക്കുന്നത്. മോൻ ശാന്തിനികേതൻ വഴുതക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 10th കഴിഞ്ഞു, ഇനി അടുത്ത +1 പോകും. കൃഷിയോട് അവർക്കും താല്പര്യമുണ്ട്. ഫ്രീ ടൈമിൽ അവരും ഇവിടെ വന്നിട്ട് സഹായിക്കാറുണ്ട്, കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മളും പല കൃഷിക്കാരെയും കാണുകയും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, സന്ദർശിക്കാം. അതിന് കൃഷിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഫോൺ നമ്പർ 94-47-02-97-08. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-47-02-97-08.

പരസ്യമേഖലയിൽ രജത ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ തൻസീറിന്റെ കൃഷിപ്രവർത്തനത്തിന്റെ മുഖ്യസമയവും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിസ്ഥലത്താണ്. വ്യത്യസ്ത വരുമാന മാർഗത്തിലൂടെ മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നു എന്നത് അഭിനന്ദനാർഹമാണ്.

0: ഞാറ്റുവേലയിൽ ഇനി ആര്യവേപ്പിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.
1: വീടിനടുത്ത് ഒരു ആര്യവേപ്പുണ്ടെങ്കിൽ രോഗങ്ങൾ ഏഴയലത്ത് വരില്ല എന്നാണ് വിശ്വാസം. മഹിമകളേറെയുള്ള ആര്യവേപ്പ് എന്ന വൃക്ഷ ഔഷധിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം തടയാൻ ആര്യവേപ്പിന്റെ ഹരിതസമൃദ്ധമായ ഇലച്ചാർത്തിന് കഴിയും എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര കടുത്ത വേനലായാൽ പോലും ആര്യവേപ്പ് മരങ്ങൾ അല്പം പോലും ക്ഷീണം തട്ടാതെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ആര്യവേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുക ഒരു പ്രത്യേക തരം കയ്പ് രുചിയാകാം. എന്നാൽ ഇതിൻ്റെ ഔഷധഗുണങ്ങളും മേന്മകളും അറിഞ്ഞാലോ ഈ കയ്പ് പോലും മധുരമാകും. വീട്ടുമുറ്റത്ത് ഒരു വേപ്പ് വളർത്താൻ പണ്ടുകാലത്ത് ശ്രദ്ധിച്ചിരുന്നത് ഇതിൻ്റെ മേന്മകൾ അറിഞ്ഞിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 10-12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഔഷധവൃക്ഷമാണ് ആര്യവേപ്പ്. വാദം, ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, രക്തദൂഷ്യം, കഫ പിത്ത ദോഷം എന്നീ രോഗങ്ങൾക്കെല്ലാം പണ്ടുകാലം മുതൽക്കേ ആര്യവേപ്പ് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ആര്യവേപ്പിൻ്റെ തൊലി, ഇല, വിത്ത്, എണ്ണ എന്നിവയെല്ലാം വിവിധ ചികിത്സകൾക്ക് വേണ്ടി വരുന്നു. പ്രമേഹബാധിതർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേപ്പില ഉപയോഗിക്കാം. വേപ്പില ഇട്ടു വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മവ്യാധികൾക്ക് ശമനം നൽകും. ഇലച്ചാറിൽ അല്പം തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ ഉദര കുടൽ കൃമികൾ നശിക്കും. ആയുർവേദത്തിൽ ത്വക്ക്, മുടി സംബന്ധമായ ഔഷധങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആര്യവേപ്പ് അത്യന്താപേക്ഷിതമാണ്. ആര്യവേപ്പ് മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്ന സോപ്പുകൾ, പേസ്റ്റുകൾ എന്നിവ വിപണിയിൽ സുലഭം. മലയാളികൾ മാവിൻ്റെ ഇലകൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് ആര്യവേപ്പിൻ്റെ ഇലകളുടെ ചെറുതണ്ടുകളാണ്. മോണകളുടെ ബലത്തിനും പല്ലുകളുടെ ശത്രുക്കളായ ബാക്ടീരിയയെ നശിപ്പിക്കാനും ഇത് ഉത്തമമാണ്. ചിക്കൻ പോക്സ് അഥവാ അഞ്ചാം പനി വന്നാൽ ആര്യവേപ്പിൻ്റെ ഇലകളാണ് രോഗി കിടക്കുന്നിടത്ത് വിരിക്കാനും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമ്പോൾ തടവാനും ഉപയോഗിക്കുന്നത്. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിക്കുവാൻ വേപ്പില അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ശ്വസന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ല മരുന്നാണ് ആര്യവേപ്പില. വെറും വയറ്റിൽ ആര്യവേപ്പില കഴിക്കുന്നത് ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. കൃഷിരക്ഷയ്ക്കും ആര്യവേപ്പ് സഹായിയാണ്. ജൈവകൃഷിയുടെ കാതലാണിത്. നിമവിരകൾ, ചിതൽ, മണ്ണിലെ മറ്റു കീടങ്ങൾ എന്നിവയെ അകറ്റാൻ വേപ്പ് സഹായിക്കും. ജൈവകൃഷിയിൽ മണ്ണൊരുക്കുന്നതിന് തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്ന പതിവുണ്ട്. പച്ചക്കറികളിലെ വിവിധ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ, വേപ്പിൻകുരു സത്ത് എന്നിവ ഫലവത്താണ്. മിറക്കിൾ ട്രീ എന്ന അർത്ഥത്തിൽ അത്ഭുത വൃക്ഷമെന്നും ഔഷധമേന്മയിൽ മുൻപന്തിയിലായതിനാൽ മഹാ ഔഷധശാല എന്നും ആര്യവേപ്പിനെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണ് ആര്യവേപ്പ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കാണുന്നത്. ഇത് നമുക്കും മാതൃകയാക്കാവുന്നതാണ്.
0: ഇതുവരെ കേട്ടത് ആര്യവേപ്പിന്റെ ഗുണങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.

വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാൻമന്ത്രി ഉജ്ജ്വല യോജന.
1: എൽ പി ജി പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബെല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൗജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 kg സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 kg സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ

0: ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ പിഎം ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: In the last 10 years, the government is continuously strengthening the healthcare facilities for women during pregnancy through the Pradhan Mantri Surakshit Matritva Abhiyan. Mr. Nadda said this while launching the nationwide celebrations to commemorate 10 years of the Pradhan Mantri Surakshit Matritva Abhiyan in New Delhi today. Union Education Minister Dharmendra Pradhan today visited the National Testing Agency headquarters and reviewed preparations for the re-NEET exam, which is going to be held on the 21st of this month. Talking to reporters outside the NTA headquarters in New Delhi, the minister said that the centre has ensured that all necessary measures are being taken while maintaining complete confidentiality from the preparation of the question papers to all subsequent procedures. In US, thousands of skilled immigrants are set to benefit after a federal judge struck down the Trump administration's proposed $1 lakh H-1B visa fee and called it unlawful. US District Judge Leo Sorokin issued the decision following a lawsuit filed by 20 Democratic State Attorneys General. The lawsuit challenged a policy announced by President Donald Trump in September last year that sought to increase the H-1B visa application fee from about $2,000 to $1 lakh. And that is the end of this news bulletin.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: കോഴിക്കോട് ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വിക്ടോറിയ 2026 പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവുന്നതെന്നും വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം കഴിവുകളും പരിമിതികളും മനസ്സിലാക്കിയാവണം കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളുമാണ് തലമുറകൾക്ക് പ്രയോജനപ്പെടുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങിയ വകുപ്പുകൾ ഫലപ്രദമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി പ്രത്യേക ജാഗ്രതയും മുൻകരുതലുകളും ആവശ്യമാണ്. ആശുപത്രിയിൽ മരുന്നും മറ്റു സജ്ജീകരണങ്ങളും ആവശ്യത്തിന് ഉറപ്പാക്കണം. മഴക്കാലത്ത് സ്കൂളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ഓടകൾ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും വിലയിരുത്തി. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വിവിധ വകുപ്പിൽ നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങൾ കലക്ടർ വിശദീകരിച്ചു. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, തദ്ദേശ വകുപ്പ്, വനം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, KSEB, ഫിഷറീസ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വകുപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സബ് കലക്ടർ S. ഗൗതം രാജ്, സിറ്റി പോലീസ് കമ്മീഷണർ മറിൻ ജോസഫ്, റൂറൽ SP T. ഫറാഷ്, ADM P. അഖിൽ, അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ M. സജീദ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശമുണ്ടായ കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ കൃഷിമന്ത്രി T. സിദ്ദീഖ് സന്ദർശിച്ചു. കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി ദുരിതബാധിതരായ കർഷകരെ നേരിൽ കാണുകയും അവരുടെ പരാതികളും നാശനഷ്ടങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും കർഷക പ്രതിനിധികളുടെയും യോഗവും ചേർന്നു. ദുരിതബാധിതരായ കർഷകർക്ക് കൃഷിവകുപ്പ് സഹായം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനായി വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാര തുകക്ക് അപേക്ഷിക്കാനുള്ള തീയതി ദീർഘിപ്പിക്കും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള റബ്ബർ, കുരുമുളക്, കവുങ്ങ്, തെങ്ങ്, ഗ്രാമ്പു, ജാതി, കൊക്കോ, കശുമാവ് തുടങ്ങിയ വിളകളെ പുനഃക്രമീകരിച്ച കാലാവസ്ഥാടിസ്ഥാന വിള ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തും. 5 ഏക്കറിന് മുകളിൽ കൃഷിയുള്ള കർഷകർക്ക് കൂടി നിലവിലുള്ള LSTD പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സാധ്യത പരിശോധിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വിത്ത് തേങ്ങ

0: സംഭരണ വില പരിഷ്കരിക്കുമെന്ന് പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കെ എം അഭിജിത്ത് എം എൽ എ, കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഘ പൊയിലുംപറത്ത്, ജില്ലാ കൃഷി ഓഫീസർ ടി പി അബ്ദുൽ മജീദ് എന്നിവരും സംബന്ധിച്ചു. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ കോഴിക്കോട് സിറ്റി ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ലയോള സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ റോയ് അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന 175 വിദ്യാലയങ്ങളും ഓപ്പറേഷൻ തൂഫാന്റെ സ്കൂൾ തല ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്ലാന്റ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന പേരിൽ ഒരു ഫലവൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ലഹരി മരുന്നിനെതിരെ വ്യാപകമായി നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നതിനായി ഡോഗ് സ്കോഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനകളും ശക്തമാക്കി. പ്രത്യേക പരിശീലനം ലഭിച്ച 296 ബ്ലാക്കി എന്ന സ്നിഫർ നായയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. അതിവേഗത്തിൽ മണം പിടിച്ച് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ ഇവക്ക് സാധിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ മാസങ്ങളോളം നീണ്ട പ്രത്യേക പരിശീലനമാണ് ഈ ഇനം നായ്ക്കൾക്ക് നൽകുന്നത്.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ 2024 കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തു. ഏത് പേരിലാണ് പോർട്ട് ബ്ലെയർ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം: ശ്രീവിജയപുരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചരിത്രപരമായ പ്രാധാന്യം ആദരിക്കാനാണ് പോർട്ട് ബ്ലെയറിനെ ശ്രീവിജയപുരം എന്ന് പുനർനാമകരണം ചെയ്തത്. റോയൽ നേവിയിൽ ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥനായിരുന്ന ലെഫ്റ്റനന്റ് ആർച്ചിബാൾഡ് ബ്ലെയറിൻ്റെ പേരിലാണ് പോർട്ട് ബ്ലെയർ അറിയപ്പെട്ടിരുന്നത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ 2024 കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തു. ഏത് പേരിലാണ് പോർട്ട് ബ്ലെയർ ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം: ശ്രീവിജയപുരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ചരിത്രപരമായ പ്രാധാന്യം ആദരിക്കാനാണ് പോർട്ട് ബ്ലെയറിനെ ശ്രീവിജയപുരം എന്ന് പുനർനാമകരണം ചെയ്തത്. റോയൽ നേവിയിൽ ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥനായിരുന്ന ലെഫ്റ്റനന്റ് ആർച്ചിബാൾഡ് ബ്ലെയറിൻ്റെ പേരിലാണ് പോർട്ട് ബ്ലെയർ അറിയപ്പെട്ടിരുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം: കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പറയുവാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം. ജോർജ് ഓർവെൽ. കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പറയുവാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം. ജോർജ് ഓർവെൽ. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം.

ഇന്ന് 6:50 വയലും വീടും. കോഴികളിലെ പുള്ളോറം രോഗബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ റേനി ജോസഫുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. പ്രകൃത്യാവബോധം, റഫീഖ് അഹമ്മദിൻ്റെ കവിതകളിൽ പ്രഭാഷണം. എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുപ്രിയ വി സി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ശ്രീ കേരളവർമ്മ കോളേജ്, തൃശ്ശൂർ. റഫീഖ് അഹമ്മദിൻ്റെ പൊറുതി എന്ന കവിത ചൊല്ലുന്നത് ശാരിക എസ് തേറമ്പിൽ. വിതച്ചത് കൊയ്യുമ്പോൾ കവിത എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീദേവി അമ്പലപുരം. രാത്രി 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8 മണിക്ക് സാഹിത്യരംഗം.

9:15 വിദ്യാഭ്യാസ രംഗം ഊർജ സംരക്ഷണം 1-ാം ഭാഗം. സംസാരിക്കുന്നത് സി ടി അജിത് കുമാർ, സ്പെഷ്യൽ ഓഫീസർ, വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക്, രാമവർമ്മപുരം, തൃശൂർ. 9:30 കഥാപ്രസംഗം. കല്ലുവാതുക്കൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ചത്. കഥ ചന്ദനക്കട്ടിൽ. 10:00 കഥകളി പദങ്ങൾ, ദുര്യോധനവധം ആട്ടക്കഥയിലെ പദങ്ങൾ. 11:00 തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി.

0: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രിയ ഗീതം. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൂരഭാഷദ്വാരാ കുവൈത്ത് ആമീർ ഇത്യനേന സഹ പശ്ചിമേഷ്യായാഹ വികസിതാം സുരക്ഷാസ്ഥിതിം ചർച്ചിതവാൻ. ഭാരതം സംയുക്തരാഷ്ട്രസംഘേ പാകിസ്ഥാനം നിന്ദയൻ തം ദ്വേഷ ഉദ്യോഗേതി അവോചത്. ഖാദ്യസുരക്ഷയാ സഹ കൃഷകാണാം സശക്തീകരണ വിഷയെ കേന്ദ്രിതസ്യ പഞ്ചദിവസീയസ്യ ബ്രിക്സ് കൃഷി മന്ത്രിണാം സമ്മേളനം ഇന്ദോരനഗരെ ആരഭ്യതെ. സാമരിക മാർഗ പരിയോജനായാഹ ജോജില ഗഹ്വർ മാർഗഹ അന്തിമാം സഫലതാം പ്രാപ്നോത്. യേന കശ്മീർ ഉപത്യകയാ സഹ ലദ്ദാഖസ്യ ച മധ്യേ സർവ ഋതു സമ്പർക്കഹ വാസ്തവികതയാ സമീപേ ആഗതഹ. പാകിസ്ഥാന അധികൃത കശ്മീരെ പ്രദർശനകാരിണാം സുരക്ഷാസേനാഭിഃ സഹ സഞ്ജാതേഷു സംഘർഷേഷു 30 അധികാഃ ജനാഃ മൃതാഃ പ്രായഃ 200 ജനാശ്ച വ്രണീതാഃ അഭവന്. അപി ച കർണാടകസ്യ കേരളസ്യ മാഹിക്ഷേത്രസ്യ ച ഉപരി അത്യധിക വൃഷ്ടേഃ സംഭാവനാമഭിലക്ഷ്യ ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന രക്തവർണീയ സഞ്ചേതന നിർദ്ദിഷ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യാപ്രാഹ്ണേ കുവൈത്ത് ദേശസ്യ പ്രമുഖേണ ഷേഖ് മിഷാല് അൽ അഹമ്മദ് അൽ ജാബീർ അൽ സബാഹ ഇത്യനേന സാർദ്ധം ദൂരഭാഷേണ സംവാദം അകരോത്. ഉഭൌ നേതാരോ പശ്ചിമേഷ്യായാം പരിവർത്തിത സുരക്ഷാ പരിസ്ഥിതിമാലക്ഷ്യ പരസ്പരം വിചാർവിനിമയം കൃതവന്തൌ. പ്രധാനമന്ത്രിണാ ക്ഷേത്രെ വിവർദ്ധിത തനാവപൂർണ വിഷയെ ഗംഭീര ചിന്ത പ്രകടിത തഥാ ച കുവൈത്തസ്യ സാർവഭൌമിക പ്രാദേശിക അഖണ്ഡതാം വിരുദ്ധ്യ വിഹിത ആക്രമണാൻ പ്രതി ഭാരതസ്യ പ്രതിജ്ഞാ പുനഃ പ്രതിപാദിത. അസൌ ശാന്തേഃ സ്ഥൈര്യസ്യ ച പുനഃ സ്ഥാപനാർത്ഥം തനാവം ന്യൂനീകർത്തും സംവാദം പാരസ്പരിക സഹഭാഗിതാം ച ദൃഢയിതും പുനരാപി ആവാഹനം അകരോത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിഗത ദ്വാദശവർഷേഷു ദേശസ്യ യൂനാം മഹിളാനാം കൃഷകാണാം ച സശക്തീകരണെ സർവകാരഃ കിമപി ന അത്യജതീതി. സാമാജിക പ്രസാരമാധ്യമേ ശ്രീമോദി അവദത് യത് ചത്വാരിംശദധികൈകശതകോടി നാഗരികാണാം ആശീർവചോഭിഃ രാഷ്ട്രപ്രഥമസ്യ ഭാവനയാ സഹ സർവകാരഃ വിശ്വാസായ വികാസായ ജനകല്യാണായ ച സമർപ്പിതഃ അസ്തി. ഏതേഷാം അഥക പ്രയാസാനാം പരിണാമതഃ അദ്യ ദേശഃ വൈശ്വികസ്തരെ മൂലസൗകര്യാത് ആരഭ്യ ഡിജിറ്റൽ ക്രാന്തീതി പര്യന്തം നൂതനം പരിചയം അവാപ്നോതീതി പ്രധാനമന്ത്രി അവോചത്. വികസിത ഭാരതസ്യ സങ്കല്പം സാധയിതും സർവകാരഃ സേവായാഃ സുശാസനസ്യ സമൃദ്ധേഃ ച മാർഗേ അവിരാമം അഗ്രേ ഗമിഷ്യതീതി ശ്രീമോദി അധോരേഖിതവാൻ. മധ്യപ്രദേശസ്യ ഇന്ദൌരനഗരെ ബ്രിക്സ് കൃഷി സമ്മേളനം പ്രാരബ്ധം. സമ്മേളനേസ്മിന് ബ്രാസീൽ ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക സംയുക്ത അറബ് അമിരാത് അന്യേഭ്യഃ സദസ്യരാഷ്ട്രേഭ്യഃ പ്രതിനിധയഃ സഹഭാഗിത്വം കുർവന്തി. ഏകവിംശതി ദേശേഭ്യഃ കൃഷിമന്ത്രിണഃ വരിഷ്ഠാധികാരിണഃ വിശേഷജ്ഞാശ്ച സമാവിഷ്ടാഃ സന്തി. അദ്യ ബഹൂനി സത്രാണി അത്ര സമായോജിതാനി സന്തി യഥാ ഖാദ്യസുരക്ഷ കൃഷി നവോന്മേഷഃ പര്യാവരണാനുകൂലകൃഷിഃ കൃഷിവാണിജ്യം ലഘുകൃഷകാണാം സശക്തീകരണം ഇത്യാദയഃ വിഷയഃ അപി അത്ര ചർച്ചാർജ്യന്തി. ജോജീല സുരംഗ പരിയോജനയാ അദ്യ മഹത്വപൂർണഃ കീർത്തിസ്തംഭഃ അധിഗതഃ. അനയാ സഫലതയാ കശ്മീരോപത്യകായാഹ ലദ്ദാഖ പ്രദേശസ്യ ച മധ്യേ സർവവിധ സംയോജനസ്യ ദീർഘകാലികോ സ്വപ്നഃ പരിപൂർണതാം പ്രതിയാസ്യതി. മാർഗ പരിവഹന രാജമാർഗ മന്ത്രി നിതിൻ ഗഡ്കരിവര്യഃ അദ്യ ലദ്ദാഖേ മിനിമാർഗ പ്രദേശെ മുഖ്യസ്യ ജോജീലാസുരംഗസ്യ അന്തിമം കാര്യം സമ്പാദ്യ സമ്പന്നം കൃതവാൻ. ഇദം ഐതിഹാസികം ക്ഷണം വിദ്യതേ ഇതി വർണയൻ അസൌ ഉക്തവാൻ യത് ഏഷഃ സുരംഗഃ കശ്മീർ ലദ്ദാഖയോർമധ്യേ യാതായാത സുവിധാം സുനിശ്ചേഷ്യതേ തേന ഏതദപി

0: सेवाश्च प्रदानोपक्रमः सुरक्षित मातृत्वं जन आन्दोलनम् अकरोदिति सा अकथयत् एषा न केवलं योजना अस्ति अपि तु प्रत्येकं मात्रे तस्याः गर्भस्थ शिशवे च स्वस्थ भविष्याय सर्वकारस्य एका प्रतिबद्धता अपि वर्तते इति
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ സി എസ് ആർ ഫണ്ടുകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം.
1: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി എ യു പി സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ

0: 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഇമ്പോർട്ട് വളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകൾ എല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോട് കൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മൂന്നാം തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ്

0: പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. എന്റെ നീലാകാശം എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയ ഗാനം. രചന ONV കുറുപ്പ്. സംഗീതം K. രാഘവൻ.

ചിത്രം മായാപുരി. ചിത്രയുടെ ആലാപനം. വരികൾ ഇഷാൻ ദേവ്, സംഗീതം ആർ ബാലഗോപാൽ.

ആകാശവാണി ഇപ്പോൾ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കോഴികളിലെ പുള്ളോറം രോഗത്തെക്കുറിച്ചാണ്. രോഗകാരണത്തെയും പരിഹാരമാർഗങ്ങളെയും ഒക്കെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, അപ്പേട എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. കോഴി വളർത്തൽ ഇന്ന് വ്യാപകമാണ്. വലിയ വലിയ ഫാമുകൾ നിരവധിയുണ്ട്. കോഴിമുട്ടയും കോഴിയിറച്ചിയുമൊക്കെ നല്ല ലാഭം നേടിത്തരുമെങ്കിലും അവയ്ക്ക് അസുഖങ്ങൾ പിടിപെട്ടാലോ? പലപ്പോഴും പക്ഷിപ്പനി കാരണം നിരവധി താറാവുകളെയൊക്കെ കൊല്ലുന്ന ദയനീയമായ കാഴ്ച നാം കാണാറുണ്ട്. പല രോഗങ്ങൾക്കും ഫലപ്രദമായ മരുന്നുകൾ കുറവാണ്. അസുഖബാധിതരായ കോഴികളെയും താറാവിനെയും ഒക്കെ കൊന്നുകളയുകയെ നിവർത്തിയുള്ളൂ. അതുപോലൊരു രോഗമാണ് പുള്ളോറം എന്നത്. നമുക്ക് ഈ അസുഖത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പരിഹാരമാർഗങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫാണ്. ഡോക്ടർ റെയ്നി ജോസഫുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ റെയ്നി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: പുള്ളോറം രോഗം എന്താണ് കോഴികൾക്ക് വരുന്ന ഈ രോഗം?
2: സാൽമോണല്ല പുള്ളോറം എന്ന ബാക്ടീരിയ മൂലം കോഴികളിൽ കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധി രോഗമാണ് ഈ പുള്ളോറം രോഗം. എല്ലാ പ്രായത്തിലുള്ള പക്ഷികളിലും ഈ രോഗം ഉണ്ടാകുന്നാലും 3 ആഴ്ചയോ അതിൽ താഴെയോ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഇത് അതീവ മാരകമായിട്ട് ബാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 80 മുതൽ 100% വരെ മരണകാരണമാകുന്ന ഒരു രോഗമാണ് ഈ സാൽമോണല്ല പുള്ളോറം മൂലം ഉണ്ടാകുന്നത്. സാൽമോണല്ല എൻറൈറ്റിക്ക സീറോടൈപ്പ് ഗാലിനറം ബയോവാർ പുള്ളോറം എന്നാണ് ഈ ബാക്ടീരിയയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഇത് കോഴിക്കുഞ്ഞുങ്ങളിൽ വളരെ മാരകമായിട്ടുള്ളൊരു പകർച്ചവ്യാധിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെള്ളക്കാഷ്ടം പോവുക, അല്ലെങ്കിൽ വെള്ളതൂറൽ എന്ന് കൊളോക്കിയലായിട്ട് പറയുന്ന ഈ രോഗത്തിന് ബാസിലറി വൈറ്റ് ഡയറിയ എന്നും നമ്മൾ വിളിക്കാറുണ്ട് സാധാരണയായിട്ട്. ഇത് കോഴിക്കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും മുതിർന്ന കോഴികളിലും ഉണ്ടാവാറുണ്ട്. ടർക്കിക്കോഴി, ഗിനിക്കോഴി, തത്ത, മയില്, അതുപോലെ കുരുവികൾ, ഒട്ടകപ്പക്ഷി, ഗെയിം പക്ഷികൾ, ഇതിനെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ സാൽമോണല്ല പുള്ളോറം.
1: അപ്പോൾ ഇതിന്റെ മരണനിരക്ക് ഇത്ര അധികം ആവുമ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം കൂടുന്നുണ്ട്.
2: അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം. അതായത് ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ആളുകൾ കൂടുതലായിട്ട് ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കാനായിട്ട് അവർ, പ്രത്യേകിച്ച് യുവാക്കൾ, വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. മുട്ടയും കോഴിയിറച്ചിയും നമുക്കറിയാം വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോട്ടീൻ സ്രോതസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. കർഷകന്റെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു വ്യവസായമാണ് കോഴിക്കൃഷി ഇന്നത്തെ കാലത്ത്. പക്ഷേ ഈ രോഗം, പുള്ളോറം രോഗം മൂലം കനത്ത സാമ്പത്തിക ബാധ്യതയാണ് ഈ രംഗത്ത് വരുന്നത്.

0: ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മൂന്നാഴ്ചയിൽ താഴെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇത് കൂടുതലായിട്ട് മാരകമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഒരു കർഷകൻ്റെ വീട്ടിൽ അയാളൊരു 500 അല്ലെങ്കിൽ 1000 കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാനായിട്ട് ഇറക്കിയാൽ അതിന് മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങളും തന്നെ ഒരു 80% to 100% വരെ മരിച്ചു പോകുന്ന ഒരു രോഗമാണ് പുള്ളോറം രോഗം. അപ്പോൾ സാമ്പത്തിക ബാധ്യത നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് കൊണ്ട് വളർന്ന് മുട്ടയിടുന്ന പക്ഷികളോ അല്ലെങ്കിൽ മാംസം നൽകുന്ന പക്ഷികളോ ഭാവിയിൽ ഇല്ലാതെയായി പോകുന്നു. അപ്പോൾ അതും ഒരു സാമ്പത്തിക നഷ്ടമാണ്, പരോക്ഷമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു കാരണമാണ്. പിന്നെ ഇതുകൂടാതെ ഈ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രോഗപ്രതിരോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗബാധയുള്ള വലിയ കോഴികൾ, മുട്ടയിടാറായ കോഴികളെ കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയാണ്. ഇതും പരോക്ഷമായിട്ട് ഒരു സാമ്പത്തിക നഷ്ടം നമുക്ക് വരുത്തുന്നുണ്ട്. വലിയ കോഴികളെയാണ് അന്നേരം അത് നഷ്ടപ്പെടുത്തുന്നത്. അപ്പം ഇത്തരത്തിൽ കോഴി വ്യവസായത്തിന് മൊത്തത്തിൽ ഒരു സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു രോഗമാണ് പുള്ളോറം രോഗം.
1: എങ്ങനെയാണ് ഇത് പകരുന്നത്?
0: രോഗവാഹകരുണ്ട്. ഇപ്പം എലിയൊക്കെ മുതലായ കാട്ടുപക്ഷികളെ തുടങ്ങിയവയെല്ലാം ഈ രോഗാണുവിൻ്റെ വാഹകരാണ്. അപ്പം അവയുടെ കാഷ്ടത്തിൽ നിന്ന് ഇത് പകരാം. പിന്നെ ഈ രോഗം ബാധിക്കപ്പെട്ട കോഴികൾ രക്ഷപ്പെടുകയാണെങ്കിൽ 80% വരെ മരണകാരണമാകാമോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, 80 to 100 വരെ. അപ്പം അതിൽ കുറച്ചെണ്ണം ഇപ്പം രക്ഷപ്പെടും. അത്തരത്തിൽ രക്ഷപ്പെടുന്ന കോഴികളെല്ലാം രോഗവാഹകരായിരിക്കും. പക്ഷെ അതിന് രോഗം കാണില്ല, എന്നാലും ഇതിൻ്റെ കാഷ്ടത്തിലൂടെ എല്ലാം ഈ രോഗാണുക്കൾ പുറന്തള്ളപ്പെടും. പ്രത്യേകിച്ച് മുട്ടയിലും ഉണ്ടാകാം.
1: ഓക്കെ.
0: ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന ഈ കാഷ്ടം മലിനമാക്കപ്പെടുന്ന തീറ്റ അല്ലെങ്കിൽ വെള്ളം അതിൽ കൂടിയാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകർച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലംബവും തിരശ്ചീനവുമായിട്ടുള്ള രോഗപകർച്ചയുണ്ട്. അതായത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് പറയും. അതായത് ഒരു കോഴിക്കുഞ്ഞിൽ നിന്നും അടുത്തിരിക്കുന്ന കോഴിക്കുഞ്ഞിലേക്കും പകരാം, ഒരു കോഴിയിൽ നിന്നും അതിൻ്റെ മുട്ടയിലൂടെ അതിൻ്റെ കുഞ്ഞിലേക്കും പകരാം. അതാണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ കുടലിലെത്തുന്ന ഈ പുള്ളോറം രോഗാണുക്കൾ അവിടെ അതിൻ്റെ കരളിലും സ്പ്ലീനിലും പ്രത്യേകിച്ച് ലൊക്കേറ്റ് ചെയ്യും. അവിടെ അത് പെറ്റു പെരുകിയിട്ട് പിന്നീട് ഈ ദഹനനാളത്തിലും പ്രത്യുൽപാദന അവയവങ്ങളിലും എത്തിയിട്ട് കാഷ്ടത്തിലൂടെ മുട്ടയിലൂടെയും പുറന്തള്ളപ്പെടും. അപ്പോൾ ഈ കാഷ്ടവുമായി സമ്പർക്കത്തിൽ വരുന്ന തീറ്റ, കുടിവെള്ളം തുടങ്ങിയവയിലൂടെയും രോഗാണുക്കൾ മറ്റു പക്ഷികളിലേക്ക് പകരുന്നു. മലിനമായ വസ്ത്രങ്ങൾ, കോഴിയെ പരിചരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ പാദരക്ഷകൾ, വാഹനങ്ങൾ അല്ലെങ്കിൽ ഫാമിലെ ഉപകരണങ്ങൾ, ഇതെല്ലാം വഴി ഈ രോഗാണുക്കൾ മറ്റു പക്ഷികളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വലിയ ഫാമുകളിൽ നമ്മൾ ഈ കോഴിക്കൂടുകൾ അടുത്തടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ ഒന്നിന് മുകളിലായിട്ട് വെക്കുമ്പോഴും ഈ ട്രാൻസ്മിഷന് സാധ്യതയുണ്ട്, രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. പരിസരമെല്ലാം വൃത്തിഹീനമായിട്ട് കിടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ എലികൾ അല്ലെങ്കിൽ പക്ഷികൾ എന്തെങ്കിലും വരുന്ന പ്രാണികളൊക്കെ ഉണ്ടാകുന്ന ഒരു ഫാമാണ് എന്നുണ്ടെങ്കിൽ ഇവർ രോഗവാഹകരായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ആ രോഗവാഹകരിൽ നിന്നും വളരെ പെട്ടെന്ന് ഈ പുള്ളോറം രോഗം മറ്റു പക്ഷികളിലേക്ക് പകരും.
1: ഇതിന്റെ രോഗ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൈറ്റ് ഡയറിയ ആണെന്ന് വേണം, അത് പ്രധാനമാണെന്ന് ആദ്യമേ സൂചിപ്പിച്ചു.
0: അതെ, 3 ആഴ്ചയിൽ താഴെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഈ രോഗം ശക്തമായിട്ട് ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ചോക്ക് പൊടി പോലെ വെളുത്ത നിറത്തിൽ കാഷ്ടിക്കും. അതാണ് പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള തൂവലുകളിൽ അത് തൂവലുകൾ അങ്ങ് ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും. പേസ്റ്റഡ് വെൻഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ കർഷകർക്ക് ഇപ്പോൾ കോഴി വളർത്തി പരിചയമുള്ള ആളുകൾ ഉറപ്പിക്കും ഇത് പുള്ളോറം രോഗമാണ്, ആകെ പ്രശ്നമാണ് എന്ന് പറയും. പിന്നെ അത് കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ആ ബാച്ചിൽ ഡെത്ത് ഉണ്ടാവും. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ചത്തുപോകും. അതിങ്ങനെ തൂങ്ങി നിൽക്കും, അതിൻ്റെ തൂവലൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ചിറകൊക്കെ തൂങ്ങി വിശപ്പില്ലായ്മയൊക്കെ ആയിട്ട് ഈ നമ്മൾ ചൂട് കൊടുക്കുന്ന ആ സ്രോതസ്സിൻ്റെ അടുത്ത് അതിങ്ങനെ തിങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കും. പെട്ടെന്ന് തന്നെ ഡെത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് പ്രധാന ലക്ഷണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇത്രയും കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളിൽ വരുന്ന ഈ പ്രധാന രോഗമായതുകൊണ്ട് തന്നെ ഈ ലക്ഷണം കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് പുള്ളോറം രോഗമാണെന്ന്. ഇത് കൂടാതെ പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ബാക്കി ലക്ഷണങ്ങൾ, ആന്തരിക അവയവങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങളും കൂടെ നമുക്ക് ഇത് ഉറപ്പിക്കുന്നതിന്
1: സ്ഥിരീകരിക്കാനായിട്ട്
0: ഉപയോഗിക്കാം. അപ്പോൾ അതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലീനിലും കരളിലും ഒക്കെ പ്രത്യേകിച്ച് ലീഷൻ എല്ലാം ഉണ്ടാകും, രോഗലക്ഷണങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. അതുകൂടാതെ നമുക്ക് ലാബിൽ ഇതിനെ കൾച്ചർ ചെയ്ത് ഈ രോഗാണുക്കളെ കണ്ടെത്തുന്നതാണ് ഉറപ്പിക്കുന്നതായിട്ടുള്ള രീതി.
1: ഇതിൻ്റെ നിയന്ത്രണ രീതികൾ എന്തൊക്കെയാണ്?
0: നിയന്ത്രണത്തിന് ഈ രോഗത്തിന് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിൻ്റാണ്. എന്നിരുന്നാലും നമുക്ക് രോഗലക്ഷണങ്ങളുള്ള അല്ലെങ്കിൽ

0: മുട്ടയിടാറായ കോഴികളെ നമ്മൾ പരിശോധിച്ചിട്ട് അതിന് ഈ രോഗബാധയുണ്ടോ എന്ന് സീറോളജിക്കൽ ടെസ്റ്റ് വഴി നോക്കുക എന്നുള്ളതാണ് ഈ രോഗബാധ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം.
1: മുട്ടയിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി,
0: അതെ, മുട്ടയിലൂടെ വരാതിരിക്കാനും ഇത് പടരാതിരിക്കാനും ആ ഫാമിൽ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് ലോകമെമ്പാടും നമ്മൾ ഉപയോഗിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും നിർദ്ദേശിച്ചിരിക്കുന്നതും ഈ സീറോളജിക്കൽ ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കോഴിയുടെ, അതായത് ഒരു 4-4.5 മാസം മുട്ടയിടുന്ന, നമ്മൾ പുള്ളറ്റ്സ് എന്ന് പറയും, ഫസ്റ്റ് മുട്ടയിടുന്ന ആ പ്രായത്തിൽ നമ്മൾ ഈ കോഴിയുടെ ചിറകിൽ നിന്നും ഒരു തുള്ളി ചോര എടുത്തിട്ട് അതൊരു പ്രത്യേക സീറമുണ്ട്, ഒരു ആൻറ്റിജൻ ഉണ്ട്, ആ ആൻറ്റിജൻ വെച്ചിട്ട് ഈ ഒരു തുള്ളി ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അതൊരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റാണ്. ഒരു മിനിറ്റിനകം അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫിസിക്കലി റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഫാമിൽ മാസമായിട്ട് കോഴികളെ പരിശോധിക്കുന്നത് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ്. ഈ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ്.
1: സാമ്പിൾ ടെസ്റ്റിംഗ് ആയിരിക്കും, എല്ലാ കോഴികളെയും ചെയ്യാൻ
0: പറ്റില്ല. എല്ലാ കോഴികളെയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണയായിട്ട് ഒരു ഫാമിൽ ചെയ്യുമ്പോൾ 10% കോഴികളെയാണ് ഇതുപോലെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ബാച്ചിലുള്ള ഫുൾ കോഴികളെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവായിട്ട് കിട്ടുന്നതിനെ മാറ്റിപ്പാർപ്പിക്കും, എന്നിട്ട് അതിനെ കൊന്നുകളയുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം. അപ്പം ഇതും നമുക്കറിയാം, ഇതും ഒരു സാമ്പത്തിക ബാധ്യത വരുത്തുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു ഫാമിൽ പുള്ളോറം ഡിസീസ് ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലാബിൽ കൊടുത്തിട്ട് അതിനെ ഈ ബാക്ടീരിയ ഒന്ന് കൾച്ചർ ചെയ്ത് നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം ഇത്രയും സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു അസുഖമായതുകൊണ്ട് നമ്മൾ ആ രീതിയും കൂടെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കോഴിക്കുഞ്ഞിൽ ഈ രോഗബാധ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നതിന് കൾച്ചറൽ മെത്തേഡും കൂടെ നമ്മൾ സ്വീകരിക്കും.
1: അപ്പോൾ ഇത് നമ്മൾ കോഴികളെ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും?
0: നമുക്ക് സാധാരണയായിട്ട് ഇതിന് ചികിത്സ ലഭ്യമല്ലാത്തതുകൊണ്ട് പ്രതിരോധത്തിനാണ് മുൻഗണന നൽകേണ്ടത്. അപ്പോൾ ഈ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം പ്രകാരം ഇത് ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ഡിസീസിൽ പെടുന്ന ഒരു രോഗമാണ് ഈ പുള്ളോറം ഡിസീസ്. പക്ഷെ കോഴി ആയതുകൊണ്ട് നമ്മൾ അത്രയും പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രം. അപ്പോൾ സ്റ്റാമ്പിംഗ് ഔട്ടാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തി ആദ്യം മുട്ടയിടുന്ന അതേ പ്രായത്തിൽ തന്നെ രോഗബാധയുള്ള കോഴികളെ നമ്മൾ ആദ്യം തന്നെ മാറ്റും. അതിനുശേഷം പിന്നെ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിനെ കൊന്നുകളയുക. അതാണ് സ്റ്റാമ്പിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ആ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കൂടാതെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് തന്നെ ഈ സാൽമോണല്ല അസുഖം ഇല്ലാത്ത ഫാമുകളിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സാൽമോണല്ല ഫ്രീ എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ. അതുകൂടാതെ ഇങ്ങനെ ഫാമുകളിൽ നിന്നും അവർ സർട്ടിഫിക്കറ്റ് നൽകും, സാൽമോണല്ല ഫ്രീ കോഴിക്കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകും. അത്തരത്തിലുള്ള ഒരു ഇതിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതുകൂടാതെ മുട്ടയിടുന്ന പ്രായം ആകുമ്പോഴും നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുക. എല്ലാ ബാച്ചിനും പ്രത്യേകമായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ അതുകൂടാതെ ഈ സ്ക്രീനിങ്ങിൽ പോസിറ്റീവായിട്ട് കിട്ടുന്ന പക്ഷികളെ അപ്പം തന്നെ നമ്മൾ നശിപ്പിച്ച് കളയണം. അതിന് നമ്മൾ മടി വിചാരിക്കരുത്. കാരണം ഇത് വളരെ പെട്ടെന്ന് പടരുന്ന ഒരു രോഗമായതുകൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന കൂടിൻ്റെ അടുത്തുള്ള കൂടുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
1: ഡിസ്പോസൽ
0: നമ്മൾ ബെറിയലാണ് പറയുന്നത്, ബേണിംഗ് അല്ലെങ്കിൽ ബെറിയലാണ്. ബേണിംഗ് നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് സാധാരണ ഫാമുകളിൽ ബെറിയലാണ്. അതിന് ഡിസ്പോസൽ പിറ്റ് ഉണ്ടാവും അവർക്ക്. അപ്പം അതിൽ കുമ്മായമൊക്കെ ഇട്ട് മൂടി അങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഹാച്ചറിയും ബാക്കി അതുപോലെയുള്ള ഫാമിലെ ബാക്കി പാത്രങ്ങളും എല്ലാം, തീറ്റപാത്രമായാലും വെള്ളപാത്രമായാലും ആണ് നശീകരണ ലൈന് ഉപയോഗിച്ച് ശുചീകരിച്ച്. അപ്പം ഈ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിൻ്റെ ശുചീകരണം ഒരു വലിയ പ്രക്രിയയാണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം. അതിൽ നമ്മൾ ലാബ്സ് വരുത്തിയാൽ ഈ രോഗം പിന്നെയും
1: അടുത്ത ബാച്ചിൽ വരാനുള്ള സാധ്യത കൂടും.
0: അപ്പം നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? നമുക്ക് പലപ്പോഴും ഇത്രയും കോഴികളെ നമ്മൾ നശിപ്പിച്ച് കളയുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ 100% വരെ കൊല്ലാനുള്ള കഴിവുള്ള രോഗാണുക്കളാണിത്. അപ്പം നമുക്ക് പുതിയൊരു ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന ഒരു നഷ്ടമെന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ സ്റ്റേജിലും ഈ പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രോഗത്തിന് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം എല്ലാ കർഷകർക്കും ഉണ്ടാവണം. ചില കോഴിക്കുഞ്ഞുങ്ങളെ രക്ഷപ്പെടും. ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കും അതിൻ്റെ സൈഡ് എഫക്ട്സ് മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ വളരുന്ന കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം വളരെ കുറവായിരിക്കും, അതിന് നോർമൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അപ്പം അതൊരു ചെറിയ സൈസിലായിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ മുട്ട ഉൽപ്പാദനം കുറവായിരിക്കും. അതുപോലെ ഇപ്പം മാംസത്തിൻ്റെ ഇതാണെങ്കിലും അളവ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം കോഴികളിൽ നിന്നും

0: ഉണ്ടാകുന്ന മുട്ടകൾക്ക് ഹാച്ചബിലിറ്റിയും കുറവായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ
1: ടോട്ടൽ എക്കണോമിക് ഇതിന്റെ
0: കൂടുതൽ നഷ്ടം വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രോഗത്തിനെ പ്രതിരോധിക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്.
1: മാഡം, ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് മാഡം പറഞ്ഞത് മുട്ടയിൽ നിന്നും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രോഗം മനുഷ്യരെ ബാധിക്കുമോ?
0: അതൊരു കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ പുള്ളോറം രോഗം സാധാരണഗതിയിലും മനുഷ്യർക്ക് ഈ മുട്ടയിലൂടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നില്ല. അത് മനുഷ്യരിൽ സാധാരണ വരുത്തുന്ന സാൽമോണല്ലയുടെ തന്നെ വേറെ ടൈപ്പ് രോഗാണുക്കളാണ്. സാൽമോണല്ല ടൈഫിനൂറിയം അല്ലെങ്കിൽ എൻറൈറ്റിഡിസ്, ഇത് രണ്ടും മനുഷ്യരിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന, നമുക്കറിയാം ടൈഫോയിഡ് പോലെയുള്ള രോഗമൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഈ സ്പീഷീസിലുണ്ട്. പക്ഷേ ഈ രോഗം, ഈ സാൽമോണല്ല പുള്ളോറം എന്ന് പറയുന്ന രോഗാണോ ആസ് സച്ച് മനുഷ്യർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഏത് ബാക്ടീരിയ ആണെങ്കിലും അതിൻ്റെ അളവ് ഒരു ലെവൽ വിട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം വരും. അതപ്പോൾ ആ രീതിയിൽ പുള്ളോറം ബാക്ടീരിയയുടെ അളവ് കൂടുതലായിട്ട് മുട്ടയിലൊക്കെ വന്നാൽ അപ്പോൾ നമുക്ക് വയറിളക്കം ഉണ്ടാകും, ശക്തമായ വയറിളക്കം ഉണ്ടാകും. അപ്പം നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന രീതിയിൽ നമുക്ക് വയറിളക്കം ഉണ്ടാകും. പക്ഷേ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ അറിയാമല്ലോ, വയറിളക്കം വന്നു കഴിഞ്ഞാൽ വളരെ
1: ഡീഹൈഡ്രേഷനൊക്കെ വന്നതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും.
0: അതെ, അപ്പം ആ രീതിയിലുള്ള ഒരു പ്രിക്കോഷൻ ഈ രോഗത്തിനുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആസ് സച്ച് സാൽമോണല്ല പുള്ളോറം മനുഷ്യർക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
1: പക്ഷേ
0: പഠനങ്ങളിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും എപ്പോഴും നമ്മൾ കോഴിയിറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ വെക്കരുത്. അപ്പൊ ഈ രോഗാണു ഉണ്ടെങ്കിൽ ഉണ്ടാവും, നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പെറ്റുപെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതിനെ ഐസിലിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ട ഉപയോഗിക്കരുത്. ഈ പുള്ളോറം പോസിറ്റീവ് ആയിട്ടുള്ള ഫാമുകളിൽ അല്ലെങ്കിൽ ആ ബാച്ചുകളിലെ മുട്ട ഉപയോഗിക്കരുത് എന്ന് നമ്മൾ കോഷൻ ചെയ്യുന്നതിന്റെ കാരണം അതാണ്.
1: പ്രോപ്പർ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്
0: കുറച്ച് ബാക്ടീരിയ പോകും. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ആ ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെങ്കിൽ, ലോഡ് കൂടുതലാണെങ്കിൽ ആ കുക്കിംഗ് മെത്തേഡ് എപ്പോഴും നമുക്ക്, മുട്ട നമ്മൾ അധികം ബുൾസൈ ആയിട്ട് കഴിക്കും, പിന്നെ നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പച്ചക്കാണ് മിക്സ് ചെയ്യുന്നത്, കുക്ക് ചെയ്യാതെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം അതിനൊരു കുക്കിംഗ് പ്രോസസ്സ് വരാത്തത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യും. അതിന് ഫേവറബിൾ എൻവയോൺമെന്റ് ആയതുകൊണ്ട് അത് പെറ്റുവരികയും ചെയ്യും.
1: അതെ,
0: അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും രോഗപ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ വേണം നമുക്ക് ഈ പുള്ളോറൻ രോഗത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ഒരു മടിയും വിചാരിക്കാതെ ആദ്യത്തെ മുട്ടയിടുന്ന സ്റ്റേജ് മുതൽ ഈ കോഴികളെ പരിശോധിക്കുകയും ചെയ്യണം. ഈ സ്ക്രീനിങ് ടെസ്റ്റ് വഴി പരിശോധിച്ച് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
1: ഡോക്ടർ റെയ്നി ജോസഫ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് പുള്ളോറം രോഗത്തിനെ കുറിച്ച് ഇത്ര വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
2: കോഴികളിലെ പുള്ളോറം രോഗം എന്താണെന്ന് മനസ്സിലായില്ലേ? രോഗം വന്ന് കോഴികൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് രോഗം വരാതെ ശ്രദ്ധിക്കാം. കോഴികളിലെ പുള്ളോറം രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫാണ്. ഡോക്ടർ റെയ്നി ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ റെയ്നി ജോസഫിന്റെ ഫോൺ നമ്പർ 8281915000. ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ കേൾക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? പാട്ടിഷ്ടപ്പെടുന്നവർക്ക് അതൊരു ആശ്വാസവുമാണ്. ഈ മഴയുടെ നേരിയ തണുപ്പിൽ വയലും വീടും പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഗാനം കേട്ടാലോ? ഇതാ ഒരു ഗാനം.

0: ഗാനം ഇഷ്ടപ്പെട്ടോ? മനസ്സൊന്ന് ഉന്മേഷമായില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
2: ഇരുമ്പൻ പുളിയുടെ ഉപയോഗങ്ങൾ. ഇരുമ്പൻ പുളി പല രീതിയിലും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാകാറുണ്ട്. ഇരുമ്പൻ പുളി കൊണ്ടുണ്ടാക്കുന്ന അച്ചാർ വളരെ രുചികരമാണ്. മീൻകറി, ഇറച്ചിക്കറി, സാമ്പാർ തുടങ്ങിയ പല കറികളിലും പുളിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പൻ പുളിയിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കിയും കുടിക്കാറുണ്ട്. ഉപ്പും വെള്ളവും ചേർത്ത് ഉപ്പിലിട്ട് സൂക്ഷിക്കുകയും പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. ചിലയിടങ്ങളിൽ ഇത് ഉപയോഗിച്ച് പായസവും ഉണ്ടാക്കാറുണ്ട്. ഇരുമ്പൻ പുളിക്ക് ചില ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഇതിൽ വിറ്റമിൻ സി, ബി, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പൻ പുളി തിളപ്പിച്ച് കഷായം പോലെ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിറ്റാമിൻ സി ധാരാളമുള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇരുമ്പൻ പുളി നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇരുമ്പൻ പുളി സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു.
0: ഇനി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ച് ഒന്ന് കേട്ടാലോ?
3: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ്

0: സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, അപ്പേട എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഉത്തരം, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നതിന്റെ ചുരുക്കപ്പേരാണ് അപ്പേട. 1985 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ടിന് കീഴിലാണ് കേന്ദ്ര സർക്കാർ അപ്പേടയ്ക്ക് രൂപം നൽകിയത്. കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഗുണനിലവാരത്തിന്റെയും നവീകരണത്തിനു പുറമെ വിപണികളുടെ വികസനത്തിലും അപ്പേട ക്രിയാത്മകമായി ഇടപെട്ടുവരുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപ്പേടയ്ക്ക് കേരളത്തിൽ കൊച്ചി ഉൾപ്പെടെ 15 പ്രാദേശിക കേന്ദ്രങ്ങളാണുള്ളത്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 18:36.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശ്ശൂർ.

0: ദി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
1: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ, അതായത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുമ്പായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പറുകൾ 8547070773. ഒരു നമ്പർ കൂടി 0487237073. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഫോൺ നമ്പർ 8281200673. പോളി ബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. ഫോൺ നമ്പർ 0494268621. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7-ന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243856. ഇനി വിളപരിപാലന നിർദ്ദേശം. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പ് ചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിൻ്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: തൃശ്ശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 51 സെക്കൻഡ്. 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
2: സരാഹനീയ സ്വാസ്ഥ്യ വിഭാഗക്കോ ഓർ പ്രദേശ സ്വാസ്ഥ്യ പദാധികാരിയോ ഓഫീസർസ് ബധായി ചാത്താ ഹും.
1: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നു വന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. VBG റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: सभी राज्य के मुख्यमंत्रियों को अनुरोध पत्र लिखा है, उनके पहले भी सहयोग रहा है, इस बात थोड़ा और भी ध्यान दिया जाए. इस बीच में अनेक राज्य के मुख्यमंत्री अपने राज्य की DG और चीफ सेक्रेटरी की उपस्थिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, SP की मीटिंग राउंड शुरू किए हैं. हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं.
1: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം.

0: വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൗരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. UN രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജപ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലെബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര

0: മന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ.
2: അക്ഷര കേരളം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ജൂൺ 5 നാം ലോക പരിസ്ഥിതി ദിനം ആചരിച്ചല്ലോ. ഇന്നത്തെ അക്ഷര കേരളത്തിലും പരിസ്ഥിതി ദിന ചിന്തകളെ ഉണർത്തുന്ന പ്രത്യേക അധ്യായമാണ് ഒരുക്കിയിരിക്കുന്നത്. അക്ഷര കേരളത്തിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. പ്രകൃത്യാവബോധം, റഫീഖ് അഹമ്മദിന്റെ കവിതകളിൽ. എഴുതി അവതരിപ്പിക്കുന്നത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുപ്രിയ വി.സി.
4: പ്രകൃത്യധിഷ്ഠിതമായ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും സമന്വയിപ്പിച്ച സന്തുലിത കാഴ്ചപ്പാട് സ്വായത്തമാക്കിയ പൈതൃകമാണ് ഭാരതത്തിൻ്റേത്. ഭാരതീയർക്ക് പ്രകൃതി തന്നിൽ നിന്നന്യമായ മറ്റൊന്നല്ല. ആധുനിക മലയാള കവിതയിൽ ഈ ഭാവുകത്വത്തെ കവിതയിലേക്ക് ആവാഹിച്ച പ്രമുഖ കവിയാണ് റഫീഖ് അഹമ്മദ്. ഇദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം പ്രകൃതി വ്യത്യസ്ത രൂപഭാവങ്ങളോടെ നിരന്തര സാന്നിധ്യമായി നിറഞ്ഞുനിൽക്കുന്നു. പ്രകൃതിയുടെ നിറവ് തൻ്റെ കാവ്യലോകത്തിൻ്റെ നിറവായി തിരിച്ചറിയുന്ന കവി അതിൽ ആനന്ദിക്കുകയും അത്ഭുതം കൂറുകയും ചെയ്യുന്നു. അതോടൊപ്പം നഗരവൽക്കരണവും സാങ്കേതിക വിദ്യകളും പരിസ്ഥിതിയെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്നതിൽ ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു. പ്രകൃതിയെ മനുഷ്യവൽക്കരിക്കുമ്പോൾ പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ജീവതാളം ഒരുപോലെ നഷ്ടപ്പെടുന്നുവെന്ന് കവി തിരിച്ചറിയുന്നുണ്ട്. ഈ നഷ്ടത്തെയാണ് പോയകാലം തിരിച്ചെത്തുകയില്ലെന്ന, നേരുപോൽ നീറില്ല വേറൊന്നു ജീവനിൽ എന്ന് രേഖപ്പെടുത്തുന്നത്. ഈ കാലത്ത് ഏറെ പ്രസക്തമായൊരു കവിതയാണ് പുലിയിറക്കം. മനുഷ്യർ തീയിട്ടു നശിപ്പിച്ച വനാന്തർ ഭാഗത്തുനിന്ന് മനുഷ്യവാസമേഖലയിലേക്കിറങ്ങാൻ നിർബന്ധിതനായ ഒരു പുലിയുടെ ആത്മകഥമെന്ന രീതിയിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണം നിരന്തര വാർത്തയായ ഇക്കാലത്ത് ഇതിനു കാരണമായ സംഗതികളിലേക്ക് കണ്ണോടിക്കേണ്ടതുണ്ട്. ദൂരേ ചുരവും കടന്നുമറയുന്ന ക്രൂരമാമേതോ മുരൾച്ച ചക്രങ്ങളിൽ എന്ന വരികളിലുണ്ട് ഇതിൻ്റെ ഉത്തരം. കത്തിജ്വലിക്കുന്ന കാനനത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വരുന്ന നിസ്സഹായത വിരൽ ചൂണ്ടുന്നത് മനുഷ്യനു നേരെ തന്നെയാണ്. വനവും വയലും കുന്നും നദിയും നഷ്ടപ്പെടുന്നതിൽ ദുഃഖിതനാകുന്ന കവി ഇതിന് താൻ ഉൾപ്പെടെയുള്ള മനുഷ്യവംശത്തിനുള്ള കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. പുഴക്കരയിൽ എന്ന കവിതയിൽ പുഴവെള്ളം കുടിച്ചുവറ്റിക്കുന്ന രക്ഷസിനെ കാണാൻ അച്ഛന്റെ കൈപിടിച്ചോടുന്ന കുട്ടിയുടെ കൂടെ കലക്കവെള്ളത്തിൽ തെളിയുന്ന സ്വന്തം മുഖം കണ്ട് ഞെടുങ്ങുന്ന അച്ഛനുണ്ട്. പുതുതലമുറയ്ക്കുവേണ്ടി കരുതിവെക്കേണ്ടവ കരുതിവെക്കാതെ പ്രകൃതി വിഭവങ്ങൾ ദൂർത്തടിച്ചു നശിപ്പിക്കുന്ന ഓരോ മനുഷ്യരും ഇവിടെ രക്ഷസാവുകയാണ്. ഭാവിക്കുവേണ്ടി യഥാർത്ഥത്തിൽ കരുതിവെക്കേണ്ടതെന്ത് എന്ന് ഇനിയും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. വിപണി നൽകുന്ന ജീവിത സൗകര്യങ്ങളല്ല ശുദ്ധവായുവും വെള്ളവും മണ്ണും ആകാശവുമാണ് എന്ന ഉൾക്കാഴ്ച റഫീഖ് അഹമ്മദിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇലതൻ പച്ചപ്പാലോ കിളിതൻ കിതപ്പാലോ ഇത് ഭൂമിയാണെന്നു നീ തിരിച്ചറിഞ്ഞാലും എന്ന് റിപ്പ്വാൻ വിങ്കിൾ എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു. അതുകൊണ്ടുതന്നെ യന്ത്രബന്ധനങ്ങളിൽപ്പെട്ട് ജൈവബന്ധങ്ങൾ അറ്റുപോകുന്നതിൽ കവി ഖിന്നനാകുന്നു. ചിത്രച്ചേമ്പിൽ തിരുരേഖകൾ വായിക്കാൻ കൊതിക്കുന്നവൻ്റെ, പൊടിമീനുകൾ നീന്തും പുഴക്കരയിലിരിക്കാൻ കൊതിക്കുന്നവൻ്റെ, പ്രഭാതത്തിൽ പുഷ്പങ്ങൾ കൺമിഴിക്കുന്നതിലും കൊടുംവേനലിൽ ഉച്ചത്തിൽ വർഷം പതിക്കുന്നതിലും വിസ്മയം കൊള്ളുന്നവൻ്റെ കണ്ണിനു നേരെ നനവും തിളക്കവുമില്ലാത്ത ക്രൂരദർശനീയന്ത്രം കാട്ടുകയാണ് ഈ ലോകം. പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യത്തിൽ നിന്നും അകന്നുപോകുന്ന ആധുനിക മനുഷ്യൻ്റെ ജീവിത പരിണാമം പകർത്തുകയാണ് യന്ത്രബന്ധനം എന്ന ഈ കവിത. വിടത

0: സസ്നേഹമെനിക്കു നീ യന്ത്രബന്ധനത്തിൽ നിന്നും എന്നാണ് കവിയുടെ അഭ്യർത്ഥന. പ്രപഞ്ചത്തിന്റെ അകൃത്രിമ സൗഭാഗ്യങ്ങളിലേക്ക് ഉൾവലിയാനുള്ള ആദിമചേതനയുടെ കുതറിപ്പിടയലുകൾ ഈ കവിതകളിൽ തെളിഞ്ഞുകാണാം. തിരിച്ചുപോക്കിനുള്ള ഈ വ്യഗ്രത റഫീഖ് അഹമ്മദിന്റെ പല കവിതകളുടെയും ആന്തരിക ലോകത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. കസാര സമാനമായൊരു കവിതയാണ്. ഉണ്മയിലേക്ക് തിരിച്ചുപോകുന്ന സ്വപ്നം നിരന്തരം താലോലിക്കുന്ന കസാര, നമുക്കു മുന്നിൽ നിരക്കുന്ന ഓരോ മരോപകരണങ്ങളുടെയും പച്ചക്കിനാവ് തുടിച്ചു നിൽക്കുന്ന മരക്കാലം ഓർമ്മിപ്പിക്കുന്നു. വൃക്ഷമായി പടർന്നു പന്തലിച്ച് ഏറേകാലം നിൽക്കേണ്ടവയ്ക്കുണ്ടാകുന്ന അകാലനാശത്തിൽ ആത്മനിന്ദ നിറയ്ക്കുന്നു. ബോൺസായി മറ്റൊരു കവിതയാണ്. മുറ്റിത്തഴച്ചു വളരേണ്ടുന്ന മരങ്ങളെ മുരടിപ്പിച്ച് കൈവെള്ളയിൽ ഒതുക്കാവുന്ന പരുവത്തിലാക്കുന്ന വിദ്യ, താൻ കൂടി ഭാഗമാക്കാവുന്ന ഇരുണ്ട പച്ചപ്പിനെയും ആവാസവ്യവസ്ഥയെയും സ്വപ്നം കാണുന്ന വൃക്ഷം ഇപ്പോളിരിക്കുന്നത് കോൺക്രീറ്റു കെട്ടിടത്തിനുള്ളിൽ നിയോൺ പ്രഭയിൽ ഒരിഞ്ചു താഴ്ചയിൽ മാത്രം വേരുപടരാൻ അനുവാദമുള്ള മൺചട്ടിക്കകത്താണ്. മനുഷ്യരുടെ മുരടിച്ച പാരിസ്ഥിതിക ബോധത്തെയാണ് ബോൺസായ് പ്രതിനിധീകരിക്കുന്നത്. അതിനു ചുവട്ടിൽ ചതഞ്ഞ പ്ലാസ്റ്റിക് ചിരിയുമായി സ്വസ്ഥം ഇരിക്കുന്ന ബുദ്ധശില്പത്തെക്കൂടി പറയുന്നതോടെ കവിത അതിന്റെ ദൗത്യം പൂർത്തിയാക്കുകയാണ്. പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്കു പകരം വയ്ക്കാൻ മനുഷ്യനിർമ്മിതമായ ഒന്നിനും സാധിക്കുകയില്ല എന്ന സത്യത്തിന് അടിവരയിടുകയാണിവിടെ. കാഴ്ചബംഗ്ലാവിലെ കൂട്ടിനുള്ളിൽ അവിരാമം നടന്നുകൊണ്ടിരിക്കുന്ന പുലിയും ചില്ലുകൂട്ടിനുള്ളിലെ മത്സ്യങ്ങളും ഈ ക്രൂരസത്യത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. നഗരത്തിലെ ടെറസിൽ നിന്നും ദൂരെ കാണുന്ന തെങ്ങ്, തെങ്ങ് എന്ന കവിത, അത് ഏതു വൃക്ഷമെന്ന് ആശ്ചര്യപ്പെടുന്നൊരു തലമുറയിലേക്കുള്ള ദൂരം അകലെയല്ലെന്ന് ഞെട്ടലോടെ ഓർമ്മപ്പെടുത്തുന്നു. നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി നഗരത്തിലെ യാന്ത്രിക ജീവിതത്തിലേക്ക് കാലെടുത്തുവെക്കുന്നവർക്ക് നഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചോർക്കുമ്പോൾ കാല് പൊള്ളുന്നു. അച്ചം എന്ന കവിത, മനുഷ്യൻ വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങളോട് കവി തെല്ലും കനിവുകാട്ടുന്നില്ല. നീ നരൻ, ഞാൻ നരിയെന്നതിനപ്പുറം നേരുകളില്ലയോ നമ്മെ ബന്ധിപ്പിക്കതായി എന്ന് ചോദിക്കുന്നത് പ്രപഞ്ചം ഒട്ടാകെയാണ്. ഒരു വീടുപണിയുമ്പോൾ എന്ന മറ്റൊരു കവിതയിൽ വീടുപണിയുമ്പോൾ എത്രയെത്ര പാർപ്പിടങ്ങളാണ് ഇല്ലാതാകുന്നത് എന്നാകുലപ്പെടുന്ന കവിയെ കാണാം. വെട്ടിയ മരത്തിലെ ഒരുപാടു കിളികളുടെ, പഴുതാരയുടെ രഹസ്യവാസസ്ഥലങ്ങളെ, ഉറുമ്പുകളുടെ കോളണികളെ, ചിതലുകളുടെ സ്വസ്ഥവാസങ്ങളെ, ഇങ്ങനെ തുടരുന്ന ദീർഘമായ പട്ടികയ്ക്കൊടുവിൽ ദൈവമേ, എനിക്കും എന്റെ മക്കൾക്കും പാർപ്പിടമൊരുക്കാൻ നീ കനിഞ്ഞ കാരുണ്യത്തിനു നന്ദി. അതിനുവേണ്ടി കുടിയിറക്കപ്പെട്ട ജന്മങ്ങളെ നീ കാത്തുകൊള്ളണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിറക് എന്ന കവിതയുണ്ട്. തളിർക്കാനും പൂക്കാനും കായ്ക്കാനും സ്വപ്നം കണ്ട് വിറകായൊടുങ്ങേണ്ടി വരുന്ന വൃക്ഷവ്യഥയുടെ കഥ. തൊടല്ലെ പൂവിനെ എന്ന് കവി പറയുന്നത് അത് വിഷലിപ്തമായതുകൊണ്ടുകൂടിയാണ്. പ്രകൃതിക്കുമേൽ മനുഷ്യൻ തീർക്കുന്ന ഓരോ നിർമ്മിതിയും അവനെ പ്രകൃതിയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ ആഴമേറിയ ക്ഷതമുണ്ടാക്കുന്നവനോടും ക്ഷമിച്ചുകൊണ്ട് ചെരിപ്പിനടിയിലെ ഒരു തുണ്ടു മണ്ണുപോലെ ഭൂമി അവനെ ചേർത്തണയ്ക്കുന്നു. കാരണം തീരുകയില്ല ഭൂമിപ്പെണ്ണിന് മക്കളോടുള്ളൊരു സ്നേഹമെന്നാണ് കവിയുടെ കണ്ടെത്തൽ. പ്രകൃതിയുടെ സ്നേഹവായ്പിൽ കവിക്ക് പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷ തന്നെയാണ് റഫീഖ് അഹമ്മദിന്റെ കവിതകളിൽ പച്ചപ്പായി പടർന്നു പരക്കുന്നതും.
1: അക്ഷരകേരളത്തിൽ അടുത്തതായി റഫീഖ് അഹമ്മദ് രചിച്ച ഒരു കവിത കേൾക്കാം. കവിത പൊറുതി, ചൊല്ലുന്നത് ശാരിക എസ് തേറമ്പിൽ.

ചന്ദ്രൻ വറ്റി വസൂരിപ്പാടുള്ള തടാകക്കരയിൽ കുത്തിയിരിക്കെ മീൻമുള്ളുകളാൽ തീർത്തൊരു കൂട്ടിൽ ചിറകുകൾ കൊണ്ടവ പുണരവെ തൂവലടർന്നു പൊടിഞ്ഞലിയുന്നതു സ്വപ്നം കണ്ടു. തേൻകുരുവികളുടെ

0: ഒടുവിലൊരത്തിമരത്തിൽ അവശേഷിക്കുമൊരിലയുടെ അടിയിൽ ിൽ നിന്നുമൊളിച്ച് പച്ചഞരമ്പിൽ കടിച്ചു പിടിച്ച് ചുരുണ്ടുകിടക്കും നിന്നെ കണ്ടു.
1: റഫീഖ് അഹമ്മദിന്റെ പൊറുതി എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ശാരിക എസ്തേറമ്പിൽ. അക്ഷരകേരളത്തിൽ ഇനി മറ്റൊരു കവിത കൂടി കേൾക്കാം. വിതച്ചതു കൊയ്യുമ്പോൾ. എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീദേവി അമ്പലപുരം.
2: പിന്നെയും ചൊല്ലുന്നു പാദപം മാനവാ പൊള്ളുന്ന ചൂടിനു മേലാപ്പിടാം. മാരി നേർവേരിലൂടേറ്റുവാങ്ങിക്കൊണ്ട് നീരൊഴുക്കായി കുളിർപ്പിച്ചിടാം. കൊമ്പും കവരവും വേണ്ട, തടി നന്നായി കാമ്പോടു പൊങ്ങി വളർന്നിടട്ടെ. ചന്തയില്ലാഭം അതിയായി കൊയ്യണം, ചിന്താഭരിതയായി തേങ്ങി വൃക്ഷം. നാടിനും നാട്ടാർക്കും ജീവനമാകുവാൻ നീളെത്തുളുമ്പാം. നദിമൊഴിഞ്ഞു ലോറികൾ പാഞ്ഞു വന്നെന്നും മണലൂറ്റി ഏറെ പാഴ്വസ്തുക്കൾ നിക്ഷേപിച്ചു. നാനാതരത്തിൽ മലിനജലമാർന്നു മാഴ്കിയവൾ രോഗിയായൊഴുകി. കാരിരുമ്പൊത്ത കരിമ്പാറ തൻ കനിവൂറും സ്വരം പൊങ്ങി. സോദരരെ ക്ഷോണിതൻ കെട്ടുറപ്പിന്നായി ഞാൻ സദാ ഗാഢമായി കെട്ടിപ്പിടിച്ചു നിൽക്കാം. തിങ്ങും അവജ്ഞയോടാക്രാന്തർ മാനുഷർ തല്ലിത്തകർത്തുരുവാക്കി മാറ്റി. വേദസംസ്കാരപ്പൊരുളിൻ്റെ ഓർമ്മയായി വീണുറങ്ങിയിടും മുനിയറകൾ. ഗൂഢമായി ചേർക്കും മുനിയാട്ടുകുന്നിൻ്റെ മേനി തകർത്തുടച്ചാസ്തിയാക്കി. അംഗഭംഗം വന്നു നീറുന്ന കുന്നിൻ്റെ ദൈന്യത കണ്ടു തപിച്ചു സഹ്യൻ. വെള്ളം വെളിച്ചവും എല്ലാ ഹൃദുക്കളും നൽകിടാം. വസ്ത്രമുരിഞ്ഞിടല്ലേ മാനഭംഗപ്പെട്ട കാടിൻ്റെ രോദനം വായുവിലാകെ അലിഞ്ഞുപോയി. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ നിർരേഖയായി ഇതിഹാസവാക്യം. മാനവഗർവം കുമിളയായിടുന്നു, നൂലറ്റ പട്ടമായി പാറിടുന്നു. അസ്ഥിവാരം തകർന്നന്തിച്ചു നിൽക്കുമ്പോൾ ന്യൂട്ടന്റെ തത്വം ചിരിച്ചിടുന്നു. അസ്ഥിവാരം തകർന്നന്തിച്ചു നിൽക്കുമ്പോൾ ന്യൂട്ടന്റെ തത്വം ചിരിച്ചിടുന്നു.
1: വിതച്ചത് കൊയ്യുമ്പോൾ ശ്രീദേവി അമ്പലപുരം എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇതുവരെ കേട്ടത്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. അതായത്, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭാവിക്കും വേണ്ടി. മരങ്ങളും കാടുകളും നമുക്ക് സംരക്ഷിക്കാം, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കാം. പ്രകൃതിയെ കാത്ത് ഭൂമിയെ രക്ഷിക്കാം. ഇന്നത്തെ കരുതൽ നാളെയുടെ

0: സുരക്ഷയാണ്. ഭൂമിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുന്നത് പോലെയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം.
1: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ആകാശവാണി തൃശൂർ. റൈറ്റ് ട്രാക്ക്.

0: വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
1: ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുന്നവർക്കേ ജീവിത വിജയം കരഗതമാവൂ എന്ന് നമുക്കൊക്കെ അറിയാം. നിർണായക ഘട്ടങ്ങളിലെ തീരുമാനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതഗതി നിർണയിക്കുന്നത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ ചേരണം, എനിക്ക് അനുയോജ്യമായ കോഴ്സ് ഏതാണ്, എന്തിനാണ് ജോലി സാധ്യത കൂടുതൽ, നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റൈറ്റ് ട്രാക്ക് എന്ന ഈ പരിപാടി.
0: വിവിധ മേഖലകളിലേക്ക് വഴികാട്ടിയാകുന്ന ബിരുദ കോഴ്സുകൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
2: പ്ലസ് ടു എല്ലാ റിസൾട്ടും വന്നു. CBSEയുടെ പുനഃപരിശോധന വീണ്ടും പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ വീണ്ടും നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അന്തരീക്ഷം അത്ര കലുഷിതമായി കിടക്കുന്ന ഒരു സമയത്താണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ബിരുദ പ്രവേശനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പഴയകാല കോഴ്സുകൾ BCOM BBA BCA തുടങ്ങിയ കോഴ്സുകളൊക്കെ വളരെ ശക്തിയായി തിരിച്ചു വരികയാണല്ലോ. തീർച്ചയായും അവ ശക്തിയായി തിരിച്ചു വരികയാണ്. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം വരുന്നത്. BCOM ACCA CMA ചാർട്ടേഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രോഗ്രാം, ബിരുദത്തോടൊപ്പമുള്ള BALLB BBALLB BCALLB BCOM LLB പ്രോഗ്രാമുകൾക്കും വളരെ താല്പര്യത്തോടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അഡ്മിഷന് ശ്രമിച്ചു വരുന്നൊരു സമയം കൂടിയാണിത്. അതുകൊണ്ട് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. സേവന മേഖലയിലാണ് 70% തൊഴിലുകൾ വരുന്നത്. അതിൽ IT അക്കൗണ്ടൻസി ബാങ്കിങ് ഫിനാൻസ് കൺസൾട്ടൻസി എന്നിവ വളരെ പ്രാധാന്യമർഹിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം കോഴ്സുകൾക്ക് ചേരാം. ഡിസൈൻ കോഴ്സുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഡിസൈൻ കോഴ്സുകൾക്ക് MIT യൂണിവേഴ്സിറ്റി പൂനെ വളരെ മികച്ചതാണ്. KDISC കീഴിൽ കുണ്ടറയിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്. ആദ്യത്തെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ IIT എന്നിവിടങ്ങളിൽ ഡിസൈൻ കോഴ്സിന് ശ്രമിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴൊരു മികച്ച അവസരമാണ് ലഭിക്കുന്നത്. അതുപോലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ സൃഷ്ടി, അവിടെ ഒരു ഡിസൈൻ പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നോക്കേണ്ടത് പരമ്പരാഗതമായ കോഴ്സുകൾ മാത്രമല്ല, കാലത്തിനിണങ്ങിയ എത്രയും കാലം തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന മികച്ച കോഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. പാരാമെഡിക്കലിലും വലിയ മാറ്റമാണ്. ഞാൻ നിരവധി തവണ പറഞ്ഞതാണ്, ഫിസിയോതെറാപ്പിയിലൊക്കെ, ഫിസിയോതെറാപ്പി, ഒപ്റ്റോമെട്രി, ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി എന്നിവയിലൊക്കെ വലിയ മാറ്റങ്ങളാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. LBS സെൻ്റർ വഴി അപേക്ഷിക്കാം. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിലും അതുപോലെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ബിരുദ പ്രോഗ്രാമിനാണ്. അതുപോലെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയുള്ള പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക്. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളിൽ പോളിടെക്നിക് പ്രോഗ്രാമുകൾക്ക് വലിയ പ്രാധാന്യം വരുന്നു. അതുപോലെ ITI കോഴ്സുകൾക്കും വലിയ അവസരങ്ങളാണ് ലഭിച്ചു വരുന്നത്. മികച്ച സ്കില്ലുണ്ടെങ്കിലേ മികച്ച തൊഴിൽ ലഭിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്കിൽ വികസന കോഴ്സുകളിലേക്ക് ആകർഷിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് വലിയ അവസരങ്ങൾ വരുന്നു. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾക്ക് അവസരങ്ങൾ വരുമ്പോൾ അത്തരം കോഴ്സുകൾ പഠിക്കാനുള്ള താല്പര്യം വിദ്യാർത്ഥികൾക്കുണ്ടോ എന്ന് വിലയിരുത്തി ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകണം. ഇതിന് തയ്യാറായാൽ മാത്രമേ മികച്ച തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റൂ. സ്കില്ലും അപ്സ്കില്ലും അതുപോലെ റീസ്കില്ലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്കിൽ വികസനത്തിൻ്റെ ഊന്നിയാണ് സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്കിൽ പല രീതിയിലാണ്. 50% സ്കില്ലും കമ്മ്യൂണിക്കേഷനാണ്. ട്രാൻസ്ഫറബിൾ സ്കിൽസിനാണ് പ്രാധാന്യം വരുന്നത്. ആശയവിനിമയം, ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കാനുള്ള കഴിവ്.

0: അതുപോലെ തന്നെ പൊതുവിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾ പതിവായി പത്രം വായിക്കണം. പൊതുവിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച തൊഴിൽ മേഖലയിലെത്താൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സാധിക്കൂ. അപ്പോൾ നന്നായി ആശയവിനിമയം ഇംഗ്ലീഷിലും മലയാളത്തിലും നടത്താനുള്ള കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് സ്കിൽസാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്, അതിൻ്റെ പ്ലാനിങ് എങ്ങനെ വേണം, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം, അതിനെങ്ങനെ വേണം, അതിൻ്റെ കോൺസെപ്റ്റിനോട് തയ്യാറാക്കാൻ, പ്രപ്പോസൽ എങ്ങനെ തയ്യാറാക്കാൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബേസിക്കായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയതിനാൽ വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. അതിനപ്പുറം പല ഇൻ്റർവ്യൂവിന് വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നത് കമ്മ്യൂണിക്കേഷൻ വിലയിരുത്തിയാണ്. മികച്ച ആശയവിനിമയം നടത്താനുള്ള കഴിവ്, ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കാനുള്ള കഴിവ്, പൊതുവിജ്ഞാനം, ഇതിൽ നിന്നൊട്ടും പിറകോട്ട് പോകരുത്. പിന്നെ കാലത്തിനിണങ്ങിയ കോഴ്സുകളും പ്രവേശന പരീക്ഷകളുമുണ്ട്. ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ദേശീയ നിയമ സർവകലാശാലകൾ നടത്തുന്ന ക്ലാറ്റിലൂടെ 27 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ ഇൻ്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാമിന് ചേരാം. അതിൽ കൊച്ചിയിൽ ആണ് യൂണിവേഴ്സിറ്റിയുള്ള ന്യൂവാൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. അപ്പോൾ ന്യൂവാൽസിലെ പ്രോഗ്രാമിന് ചേരുന്നതിലൂടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് അഡ്മിഷൻ ലഭിക്കും. പലപ്പോഴും CUET പരീക്ഷ ഇത്തവണയും മാറ്റിവെച്ചിട്ടുണ്ട്, ചെറിയ ഷെഡ്യൂളിൽ മാറ്റം വന്നിട്ടുണ്ട്. കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള 259 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനമാണിത്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്താൻ പോവുകയാണ്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്കുള്ള അവസരങ്ങൾ വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബയോളജി നന്നായി പഠിച്ചാൽ മതി. കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ബയോളജിയിൽ പരമാവധി ഊന്നൽ കൊടുക്കുക. 50% മാർക്കും നീറ്റിൽ ബയോളജിയിൽ നിന്നാണ്, അതായത് ബോട്ടണിയിൽ നിന്നും സുവോളജിയിൽ നിന്നാണ്. ഇത് പരമാവധി മനസ്സിലാക്കി പഠിക്കാൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും തയ്യാറായാൽ പിന്നീട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. വളരെ ആത്മവിശ്വാസത്തോടെ പോസിറ്റീവ് മനോഭാവത്തോടുകൂടി ടൈം മാനേജ്മെൻറ്റ് വിലയിരുത്തി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം എഴുതിയ നീറ്റിനേക്കാൾ എളുപ്പമായിരിക്കും രണ്ടാമത് എഴുതിയ നീറ്റ് പരീക്ഷ. അതുകൊണ്ട് നീറ്റ് പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതിയെ വേണ്ട. രക്ഷിതാക്കളോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ വെറുതെ നീറ്റ് പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞ് വേവലാതിപ്പെടുത്തേണ്ട. അവർ നന്നായി എഴുതും. അവരുടെ ആദ്യത്തെ സ്കോറിനേക്കാളും മികച്ച സ്കോറായിരിക്കും ഒരുപക്ഷെ രണ്ടാമത്തെ നീറ്റ് പരീക്ഷയിലൂടെ അവർ കൈവരിക്കുന്നത്. ഇതും വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അങ്ങനെ വിദ്യാർത്ഥികളെ നമ്മൾ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് കോഴ്സിന് ചേരണം എന്നത്, ഏത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ആ ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് നിൽക്കരുത്. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കും എന്ന ഒരു ചിന്ത മാത്രമാണ് വിദ്യാർത്ഥിക്ക് വേണ്ടത്. അല്ലാതെ നീ ഇത് നേടിയേ പറ്റൂ, നീ FMC തന്നെ നേടണം അല്ലെങ്കിൽ AIIMS നേടണം എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ ടാർഗറ്റ് വിദ്യാർത്ഥിയുടെ തലയിൽ കെട്ടിവെച്ച് വിദ്യാർത്ഥിയെ അമിതമായി സ്ട്രെസ് ഉളവാക്കുന്നത് ഒട്ടും ശരിയല്ല. പല രക്ഷിതാക്കളും ഇതാണ് ചെയ്യുന്നത്. പലപ്പോഴും മറ്റു വിദ്യാർത്ഥികളുമായി താരതമ്യപ്പെടുത്തിയുള്ള ഒരു പഠനവും പഠന രീതിയും പരീക്ഷാ സമ്പ്രദായവും വരാറുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഡെഡ്ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷാ സമയക്രമം പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുമ്പെങ്കിലും വാച്ച് വേണമെങ്കിൽ ഫാസ്റ്റാക്കി വെക്കാം. അതിനനുസരിച്ച് പരീക്ഷ എഴുതുന്നതിൽ തെറ്റില്ല. നീറ്റ് പരീക്ഷയിൽ ആദ്യം ബയോളജിയും പിന്നീട് കെമിസ്ട്രിയും തുടർന്ന് ഫിസിക്സും എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ബയോളജിയിൽ എഴുതുമ്പോൾ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഫിസിക്സ് ആദ്യം തന്നെ തുടങ്ങിയാൽ കുറേ സമയം നമ്മുടെ നഷ്ടപ്പെടും. പിന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം കളയരുത്. സമയം എത്രത്തോളം ലഭിക്കുമോ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ഒരു പ്രശ്നമല്ല. നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ടൈം മാനേജ്മെൻറ്റാണ്. ഈ ടൈം മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് അവർക്ക് വേണ്ട രീതിയിൽ ശോഭിക്കാൻ പറ്റാതാവുന്നത്. എല്ലാ കാര്യങ്ങളും നന്നായി പോകും. പരീക്ഷ നന്നായിരിക്കും. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ആശംസകളോടെ.
1: വിവിധ മേഖലകളിലേക്ക് വഴികാട്ടിയാകുന്ന ബിരുദ കോഴ്സുകളെ കുറിച്ച് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ സംസാരിച്ചതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ആകാശവാണി തൃശൂർ. സമയം 7 കഴിഞ്ഞ 59

0: 8 49 സെക്കൻഡ്. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം, കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സൗഗന്ധിക പൂക്കൾ.
3: നിശാഗന്ധിപ്പൂക്കൾ മഴയേറ്റുലയുന്ന ഈ കർക്കിടക പാതിരാവ് അങ്ങയുടേതാണ്. വാക്കിൻ്റെ പെരുന്തച്ചൻ അങ്ങ്, ഞാനോ വിക്കൻ കുട്ടി. എങ്കിലും നനയുന്ന ഈ വീടിൻ്റെ തണുത്ത ഹൃദയത്തിൽ നിന്നും ഏതോ ഇക്താരയുടെ സംഗീതം ഒഴുകി വരുന്നു. ആ നാദബ്രഹ്മത്തിൻ്റെ ശ്രുതിവിരൽ പിടിച്ചാവട്ടെ ഈ രാവിൽ എൻ്റെ സ്വപ്നാടനം. നിഴലും വെളിച്ചവും ഒളിച്ചു കളിക്കുന്ന നാലുകെട്ട്. അമർഷത്തോടെ ഒരു കാറ്റ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. നഷ്ടബോധത്തോടെ മറ്റൊന്നകത്തേക്ക് കയറുന്നു. അകലെ താനിക്കുന്നിൻ്റെ ഓരത്ത് ഗൃഹാതുരമായ കാലം കുന്നിമണികൾ പെറുക്കിക്കൂട്ടുന്നു. കാലം കഥയെഴുതുകയാണ്. ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ കഥയും കവിതയാവുന്നു. തോൽപ്പെട്ടിയുടെ പുറത്തിരുന്ന് താക്കോൽ കൂട്ടം ചുഴറ്റുന്ന സിംഹള പെൺകുട്ടി അനുജത്തിയോ ജ്യേഷ്ഠത്തെയോ? മറുപടിയായെത്തിയ മൗനം നിശബ്ദ സംഗീതമായി ആരെയോ മുറിവേൽപ്പിക്കുന്നു. നാല് കെട്ടിൻ്റെ നടുമുറ്റത്തെ തുളസിക്കാറ്റ് ഇപ്പോൾ ചണ്ഡമാരുതനായി മഹാഭാരതത്തോളവും വളരുന്നു. ശത്രുക്കളെ ചുഴറ്റിയെറിഞ്ഞ് കുഞ്ഞനുജന്മാർക്ക് കാവൽ നിൽക്കുന്നു. പ്രണയം ആദിമദാഹമായ ആളിപ്പടർന്ന് സൗഗന്ധികപ്പൂവിനായി കുതിക്കുന്നു. വനസുന്ദരിയുടെ നനഞ്ഞ ചുണ്ടിൻ്റെ രുചിഭേദമറിയുന്നു. പെണ്ണിൻ്റെ മാനം കൺമുന്നിൽ ചീന്തിയെറിയുന്നത് കണ്ട് പൊറുതിയില്ലാതെ തിളച്ച എണ്ണയിൽ കൈപൊള്ളിക്കുന്നു. ചുഴലിക്കൊടുങ്കാറ്റായി കുരുക്ഷേത്രത്തിലുയർന്ന് ഉദ്ധൃതമായ അഹന്തയുടെ മാറുവിളർന്ന് രക്തം കോരിക്കുടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് മോഹിച്ച ദേവപദമണയുവാൻ വെമ്പുന്ന സോദരർക്കൊപ്പം മഹാമേര് കയറുമ്പോൾ മണ്ണിൻ്റെ പിൻവിളി കേട്ട് തിരിഞ്ഞു നിന്നത് ഭീമസേനനല്ല, അങ്ങാണ്. കഥകൾ ശമിച്ച മൂവന്തിയിൽ ഊഴമറിഞ്ഞെത്തിയ കറുത്ത കോമാളിക്ക് ചുണ്ടുകോട്ടിയ പുഞ്ചിരി സമ്മാനിച്ച് കീഴടങ്ങുമ്പോൾ മനസ്സ് കണ്ട സ്വപ്നമെന്താവാം? നിളയോ കണ്ണാന്തളിയോ നദിക്കരയിൽ ദ്രൗപദി കളഞ്ഞിട്ടുപോയ സൗഗന്ധിക പൂക്കളോ?
2: അടുത്ത കവിത തിരുത്ത്.
3: നിഷ്കളങ്കത നിങ്ങൾ കരുതും പോലെയൊരു പേടമാൻ കിടാവിൻ്റെ പേടിച്ചമിഴിയല്ല. നിഷ്

0: കാലം ഭൂപതി വിവസ്ത്രനായി എഴുന്നള്ളിയ നേരം തനിയെ കൂവിപ്പോയ കുഞ്ഞിൻ്റെ കുതൂഹലം നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിത മനോജ്ഞത ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിത മനോജ്ഞത എത്ര കരുതിച്ചെന്നു കൈകളിലെടുത്താലും പൊയ്മുഖം മാന്തിക്കീറും പ്രകാശപ്പൂച്ചക്കുഞ്ഞ് എത്ര കരുതിച്ചെന്നു കൈകളിലെടുത്താലും പൊയ്മുഖം മാന്തിക്കീറും പ്രകാശപ്പൂച്ചക്കുഞ്ഞ്.
1: തിരുത്ത് എന്ന കവിതയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ.
2: സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ. കാലത്തോടും ദേശ

സാഹിത്യത്തോടും സംവദിച്ചുകൊണ്ടല്ലാതെ എവിടെയും ഒരു സാഹിത്യരൂപവും ജന്മമെടുത്തിട്ടില്ല. നമ്മുടെ മലയാളത്തിൽ ജന്മം കൊണ്ടിട്ടുള്ള എല്ലാ സാഹിത്യരൂപങ്ങളും അതത് കാലത്ത് ഇവിടെയുണ്ടായിട്ടുള്ള വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായവയാണ്. കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും പ്രകടമാകുന്നത് നോവലുകളിലാണ്. 20-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട നോവലുകൾ ആ കാലഘട്ടത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പ്രവണതകൾ അടയാളപ്പെടുത്തുന്നവയായിരുന്നു. ജാതി വ്യവസ്ഥയും മുതലാളിത്ത വിരോധവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമൊക്കെ അന്നത്തെ നോവലിൻ്റെ കഥാപരിസരങ്ങളായി. വിശപ്പായിരുന്നു അന്ന് ആവിഷ്കരിക്കപ്പെട്ടിരുന്ന ഏറ്റവും തീവ്രമായ വികാരം. 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ദളിത് ജീവിതവും ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവവും പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രവും സ്ത്രീ പരിസ്ഥിതിവാദവുമൊക്കെ 21-ാം നൂറ്റാണ്ടിലെ നോവലെഴുത്തിൽ പ്രബലമായി. പെണ്ണും പ്രകൃതിയും ദളിത് ജീവിതവും ഭിന്ന ലൈംഗികതയും എന്നല്ല, അരികുവൽക്കരിക്കപ്പെട്ട എന്തിനോടുമൊപ്പമാണ് സാഹിത്യമെന്ന് നോവൽ പ്രഖ്യാപിച്ചു. വിവര സാങ്കേതിക വിദ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ചാ സാധ്യതകൾക്ക് തുടക്കം കുറിച്ചതും ഈ കാലത്താണ്. അന്ന് മലയാളി ഇന്റർനെറ്റെന്നും ഹോട്ട്മെയിൽ ജിമെയിൽ വിലാസങ്ങളെന്നുമൊക്കെ കേട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 2000-ൽ എം മുകുന്ദന്റെ നൃത്തം എന്ന നോവൽ ജന്മം കൊണ്ടു. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന കൃതിയാണത്. സൈബർ ലോകം സൃഷ്ടിക്കുന്ന പ്രതീതി യാഥാർത്ഥ്യത്തിന് അടിമയായിപ്പോയ നായകനെയാണ് മുകുന്ദൻ നൃത്തത്തിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് പ്രമേയത്തിൽ മാത്രമല്ല ആവിഷ്കരണത്തിന്റെ തലത്തിലും സാങ്കേതികതയുടെ നൂതന മാർഗങ്ങൾ നോവലിൽ പ്രകടമായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2000-ലെ 3-ാം ദശകത്തിന്റെ അവസാന പടവുകളിലാണ്. അവിടെ എത്തുമ്പോൾ ചില നോവലുകളിലെങ്കിലും താരം സാമൂഹ്യ മാധ്യമങ്ങളാണ്. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് വെറും മാധ്യമങ്ങൾ മാത്രമല്ല, സമകാലത്തിന്റെ വ്യക്തിസ്വത്വത്തെയും പൊതുബോധത്തെയും രൂപപ്പെടുത്തുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നിഷേധിക്കാനാവില്ല. ദിവസേന കുറച്ചു മണിക്കൂറുകളെങ്കിലും ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ ഉമ്മറത്ത് കാറ്റുകൊള്ളാനിരിക്കാത്ത ഒരു മലയാളി ഇന്നുണ്ടാവുമോ? ജീവിതത്തിന്റെ ദർപ്പണമാണ് സാഹിത്യം. അതുകൊണ്ടുതന്നെ സമകാല മലയാള ഫിക്ഷനുകൾ നവമാധ്യമങ്ങളുടെ സാംസ്കാരിക ഭാവുകത്വ നിർമ്മിതിയെ അടയാളപ്പെടുത്തുന്നതിൽ അതിശയിക്കാനൊന്നും തന്നെയില്ല. അറിവിന്റെ ജനാധിപത്യവൽക്കരണം നവമാധ്യമങ്ങളിൽ സുഗമമാണ്. ഇന്ന് നടക്കുന്ന ആശയ സംവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള തത്സമയ ഉപാധിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. വീഡിയോ കോൺഫറൻസുകളും ബഹുമാധ്യമ സങ്കേതങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃതിയുടെ ഘടനയെയും വായന അനുഭവത്തെയും സമകാല ഫിക്ഷനുകൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അധികാര കൈമാറ്റം രൂപപ്പെടുത്തുന്നതിൽ വരെ സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് വലിയ പങ്കാണുള്ളത്. അത്തരമൊരു ജീവിത സാഹചര്യത്തിലാണ് നാം കടന്നുപോകുന്നത്. സമകാലത്തിലെ മലയാള നോവലുകളിൽ നിന്ന് 4 എണ്ണം തിരഞ്ഞെടുത്തുകൊണ്ട് അവയുടെ ആഖ്യാനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സൈബർ സാധ്യതകളെ അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ അതൊരു ദേശമെഴുത്താണ്. ദേശത്തിലെ ജീവിതമെഴുത്തും ജീവിതത്തിലെ രാഷ്ട്രീയമെഴുത്തും അതിലുണ്ട്. എന്നാൽ കഥാപാത്രങ്ങളുടെ ജീവിത അനുഭവങ്ങളും സൂക്ഷ്മമായ രാഷ്ട്രീയ വിമർശനങ്ങളും അവതരിപ്പിക്കപ്പെടുന്നതും വിശകലന വിചാരണകൾക്ക് വിധേയമാകുന്നതും ആ നോവലിൽ ഫേസ്ബുക്കിൽ കൂടിയാണ്. 2 നിലപാടുകളെയാണ് നോവലിസ്റ്റ് അതിൽ മുഖാമുഖം നിർത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലെ പോസ്റ്റുകളും കമന്റുകളുമാണ് നോവലിസ്റ്റ് ഇതിനുപയോഗിക്കുന്നത്. നോവലിന്റെ ആദ്യ അവസാനം വായനക്കാരെ നയിക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. 1 കെ എന്ന എഴുത്തുകാരനും 2 കാട്ടൂർ കടവെന്ന ദിമിത്രിയും. ഇടതു സർക്കാരിന്റെ കാലത്ത് സാംസ്കാരിക വകുപ്പിൽ ഉയർന്ന ഉദ്യോഗം കിട്ടിയ ആളാണ് കെ. സർക്കാരിനെയും പാർട്ടിയെയും ന്യായീകരിച്ചുകൊണ്ട് നിരന്തരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അയാൾ ഇടാറുണ്ട്. അതിന്റെ പേരിൽ ഏറ്റുവാങ്ങുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒന്നും അയാളെ തളർത്താറില്ല. ഓരോ FB പോസ്റ്റിലും കാത്തിരുന്ന് കമന്റ് ഇടുന്ന ആളായിട്ടാണ് ഡി കാട്ടൂർ കടവിനെ നോവലിൽ അവതരിപ്പിക്കുന്നത്. സ്വന്തം നേട്ടത്തിനായി ആവശ്യത്തിനും അനാവശ്യത്തിനും പാർട്ടിയെ സ്തുതിച്ച് സംസാരിക്കുന്ന എഴുത്തുകാരനാണ് കെ. കെയുടെ വിചാരങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ, ഇവയെല്ലാം അയാൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലുണ്ട്. പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്നാരംഭിച്ച് കൾച്ചറൽ അഡ്വൈസറി കമ്മിറ്റിയുടെ

ഡയറക്ടർ സ്ഥാനത്തുനിന്ന് വിരമിക്കുന്നുണ്ട് അദ്ദേഹം. ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന എഴുത്തുകാരൻ എന്ന പരിഗണനയിലാണ് കൾച്ചറൽ കമ്മിറ്റിയിൽ അയാൾ അംഗമാകുന്നത്. അതോടുകൂടി സഞ്ചരിക്കാൻ ഔദ്യോഗിക വാഹനവും ഡ്രൈവറും പേഴ്സണൽ സെക്രട്ടറിയും നിരന്തരം സന്ദർശകരും ആപ്പീസ് മുറിയുമെല്ലാം സ്വന്തമാകുന്നു. 5 വർഷം കൊണ്ട് അധികാരത്തിന്റെ സുഖാലസ്യത്തിൽ ജീവിക്കുന്ന സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ പ്രവർത്തകനായാണ് കെ എ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേവലം പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളിയായി അധപ്പതിക്കുന്ന സാഹിത്യകാരന്മാരുടെ പ്രതിനിധിയാണ് അയാൾ. ചുരുക്കത്തിൽ, സമകാല കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പാപ്പരത്തങ്ങളെ ആണ് കാട്ടൂർക്കടവ് എന്ന നോവലിൽ ഈ കെ എന്ന എഴുത്തുകാരനിലൂടെ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കാനും അതിനെ വിശകലനം ചെയ്യാനും വിചാരണയ്ക്ക് വിധേയമാക്കാനുമായി ഫേസ്ബുക്ക് എന്ന സാമൂഹ്യ മാധ്യമത്തെ അശോകൻ ചെരുവിൽ വളരെ സമർത്ഥമായി ഈ നോവലിൽ ഉപയോഗിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു നോവലാണ് ഷീല ടോമിയുടെ വല്ലി. വയനാട്ടിലെ കുടിയേറ്റ ജീവിതത്തിന്റെയും പരിസ്ഥിതി കയ്യേറ്റത്തിന്റെയും കഥ പറയുന്ന നോവലാണത്. ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും തുറന്നിടുന്ന ഇന്ററാക്ടിവിറ്റിയുടെ നൂതന മേഖലകളെ ഷീല ടോമി വല്ലിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാട്ടിലുള്ള മുത്തച്ഛനും ടെസ്സയും പരസ്പരം അയച്ച ഇമെയിലുകളിലൂടെയാണ് ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന വയനാടൻ ജീവിതത്തിലേക്ക് എഴുത്തുകാരി നമ്മെ കൊണ്ടുപോകുന്നത്. 37 അധ്യായങ്ങളിൽ പടരുന്ന വയനാടൻ ജീവിതം 2018 ഓഗസ്റ്റ് 17 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അവസാനിക്കുന്നതും. ചുരുക്കത്തിൽ, ഇന്റർനെറ്റും ഇമെയിലും ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെയായി നോവലിന്റെ ഘടനയെ ലൈവാക്കി നിർത്താൻ എഴുത്തുകാരിക്ക് കഴിയുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ ഈ ജനകീയ വശം ഉപയോഗപ്പെടുത്തുമ്പോൾ പാരിസ്ഥിതിക സ്ത്രീവാദത്തിന്റെ പ്രത്യാശാമുഖം കൂടിയാണ് നോവലിന് ലഭിക്കുന്നത്. കാരണം, പുരുഷാധിപത്യ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സ്ത്രീക്ക് തീർക്കാനാവുന്ന സൈബർ സ്വത്വത്തിന്റെ പ്രതിനിധിയായാണ് വല്ലിയിൽ ടെസയെ എഴുത്തുകാരി അവതരിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് ടെസ. അതുകൊണ്ട് തന്നെ സമകാല ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ ആഖ്യാന പരിസരം നോവലിൽ ഉപയോഗിച്ചേ മതിയാകൂ. ഹരിദാ സാവിത്രിയുടെ സിൻ എന്ന നോവലാണ് അടുത്തത്. ഒരു പ്രത്യേക വംശത്തിൽ പിറന്നുപോയത് കാരണം ഒരു ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനത്തിന്റെ കഥ പറയുന്ന നോവലാണ് ഹരിദയുടെ സിൻ. യൂറോപ്പിലെ ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായ സീത എന്ന മലയാളി പെൺകുട്ടിയാണ് ഈ നോവലിലെ നായിക. അവർ കാമുകനായ അർമാനെ അന്വേഷിച്ച് ടർക്കിയിലേക്ക് പോകുന്നു. ടർക്കിയിലെ മതഭീകര ഭരണകൂടം അവരെ തടങ്കലിലാക്കുന്നു, പീഡിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരിയായ ഒരു ഗവേഷണ വിദ്യാർത്ഥി മതഭീകര ഭരണകൂടത്തിന്റെ പിടിയിലായ സാഹചര്യത്തിൽ അതിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ പതിയേണ്ട അത്യാവശ്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ജനശ്രദ്ധ എത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇന്ന് നിമിഷങ്ങൾ മാത്രം മതി. അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഹരിത സിന്നിൽ അവതരിപ്പിക്കുന്നത്. മാധ്യമത്തിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇന്ത്യക്കാരിയായ സീതയുടെ മോചനം സാധ്യമാക്കുന്നത്. സീതയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഹരിത കടന്നുപോകുന്നുണ്ട്. അർമാന്റെ വീട്ടിൽ നിന്ന് ടർക്കി പട്ടാളം പിടികൂടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരിശോധിക്കപ്പെടുന്നു. പട്ടാളവുമായി ബന്ധപ്പെട്ട ചില ഫാസിസ്റ്റ് പ്രൊഫൈലുകളിൽ നിന്ന് ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ കണ്ടെത്തുന്നു. സീതയുടെ ദുപ്പട്ട കഴുത്തിൽ ചുറ്റിക്കൊണ്ട് ഇന്ത്യൻ രുചി ആസ്വദിക്കുന്നു എന്ന പോസ്റ്റാണ് തുടർന്നുള്ള വംശവിദ്വേഷത്തിന്റെ പാപങ്ങളിലേക്കുള്ള താക്കോലായി മാറുന്നത്. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ മാധ്യമമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുതന്നെയാണ് നോവലിലും കഥാകാരി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷകേന്ദ്രിത വ്യവഹാരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഭാഷയെയും ഭാവുകത്വത്തെയും പുനർനിർമ്മിക്കുന്ന നോവലാണ് ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ നോവൽ എഴുതി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കല്യാണിയുടെയും ദാക്ഷായണിയുടെയും വിശേഷങ്ങൾ വളരെ വേഗത്തിലാണ് കേരള ജനത ഏറ്റെടുത്തത്. എഴുതി തീർത്ത കഥാപരമ്പരയെ സദാചാരപരമായും ആഖ്യാനപരമായും പുനർവിന്യസിച്ചുകൊണ്ട് അത് നോവലായി പിന്നീട് പരിണമിക്കുകയായിരുന്നു. പുരുഷകർത്തൃത്വത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ട സ്ത്രീകാമനകളെയാണ് മലയാളിക്ക് കൂടുതൽ പരിചയം. അതിനെ അട്ടിമറിച്ചുകൊണ്ട് സ്ത്രൈണകർത്തൃത്വത്തിന്റെ
അപനിർമ്മിതിക്ക് ഭാഷ മാത്രം മാറിയാൽ പോരാ.

0: ആഖ്യാന പരിസരവും മാറേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാവാം നോവലിന്റെ ആഖ്യാനത്തിനായി എഴുത്തുകാരി ആദ്യം ഫേസ്ബുക്ക് തിരഞ്ഞെടുത്തത്. നാലാമതായി നാം പരിശോധിക്കുന്നത് വി ഷിനിലാലിന്റെ സമ്പർക്കക്രാന്തി എന്ന നോവലാണ്. ട്രാക്കിലോടുന്ന സമ്പർക്കക്രാന്തിയുടെ 4 ദിനമാണ് ആ നോവലിന്റെ കഥാപരിസരം. തീവണ്ടി എന്ന രൂപകത്തെ ലോകജീവിത പരിച്ഛേദമായി അവതരിപ്പിക്കുന്നതാണ് ആ നോവൽ. അതിൻ്റെയും ആഖ്യാന പരിസരം ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സമ്പർക്കക്രാന്തിയുടെ ട്രാക്കിൽ നിന്നും പറങ്കിക്കപ്പിത്താനായ ഡി അൽമേഡയിലേക്കും 1857 ശിപായി ലഹളയിലേക്കും ആദ്യത്തെ കരിയഞ്ചിനിലേക്കും സമകാല ഫാസിസ്റ്റ് ഭരണകൂടത്തിലേക്കുമൊക്കെ നോവൽ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരേ സമയം പലയിടങ്ങളിലേക്ക് വായനക്കാരനെ കൈപിടിച്ചെത്തിക്കുന്നത് കരംചന്ദിന്റെ തത്സമയ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സംഭവ വിവരണമായാണ് നോവൽ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു തൊടലിൽ ഏത് ലോകത്തും എത്താനാവുന്ന ചില്ലുപകരണത്തെ വളരെ സമർത്ഥമായാണ് നോവലിസ്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകാരണം സിനിമാ സ്ക്രീനിൽ എന്ന പോലെ മാറിമറിയുന്ന വായന അനുഭവമാണ് ഈ നോവൽ നൽകുന്നത്. ഇവിടെ എഴുത്തുകാരന്റെ ഭാവനാ പദ്ധതിക്ക് സൈബർ ലോകം പുതിയ സാധ്യതകളാണ് ഒരുക്കി കൊടുക്കുന്നത്. ചുരുക്കത്തിൽ, വർത്തമാനകാല സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ആവിഷ്കരിക്കപ്പെടുന്ന ഈ 4 നോവലുകളിലും സൈബർ ഇടത്തിന്റെ ആഖ്യാന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സമകാല ജീവിത പരിസരങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ നോവലുകൾ ന്യൂ റിയലിസത്തിന്റെ പാതയിലാണ്. ആ സാഹചര്യത്തിൽ സത്യാനന്തരകാല ജീവിതത്തിൽ എന്ന പോലെ സത്യാനന്തരകാല നോവലുകൾക്കും അതിനനുയോജ്യമായ ആഖ്യാന പരിസരം ഒഴിവാക്കാനാവില്ലല്ലോ.
1: സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ രേഖ ആർ താങ്കൾ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. അടുത്തതായി അനിൽ നീണ്ടകരയുടെ കവിതകൾ തുടർന്നു കേൾക്കാം. വലതുകണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുമ്പോൾ.
2: വലതുകണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുവാൻ കവലയിലെത്തുമ്പോൾ വലത്തൂന്നു ചീറിപ്പാഞ്ഞു വരുന്നു മരണഭയമില്ലാതെ 4 തെമ്മാടികൾ. ഇടത് കണ്ണിൻ കാഴ്ച പൂർണമെന്ന് കരുതിയ നായ മുന്നോട്ടു നീങ്ങുന്നു. ആദ്യമെത്തിയ ബൈക്ക് ഒഴിഞ്ഞുപോയി. രണ്ടാമൻ ഫ്രീക്കൻ്റ് ഡ്യൂക്ക് മുടിനാരിഴയ്ക്ക്. മൂന്നാമൻ നായയുടെ വലത് ചെവിയും കൊണ്ട് ദാ പറന്നു എന്ന് ഞാൻ ചിന്തിച്ചതും വർത്തുളാകൃതിയിൽ നായ ഇടത്തോട്ട് വെട്ടിത്തിരിഞ്ഞതും സമയത്തിൻ്റെ ഒരേ ബിന്ദുവിൽ. അത് രക്ഷപ്പെട്ടു അവനും. നോക്കൂ, ഓരോ നിമിഷവും ഭൂമിയിൽ ഇതുപോലെ വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേഗത കുറഞ്ഞ നാലാമനായി പിന്നിൽ വന്നതുകൊണ്ടാവാം അതിലൊന്നിനിന്ന് സാക്ഷിയായത്. പിന്നിൽ വരുന്നവനെപ്പോഴും സാക്ഷിയോഗം. മുന്നിൽ വരുന്നവനാണ് സംഭവത്തിൻ്റെ സ്രഷ്ടാവ്, ചരിത്രശില്പി. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനൊരുറപ്പുമില്ല. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനും ഒരുറപ്പുമില്ല. ചിലപ്പോൾ നമ്മുടെ വേഗതയാവും അത്ഭുതത്തിലേക്കുള്ള ദൂരം നിശ്ചയിക്കുക. നാം കണ്ട നായക്കാഴ്ചയെ ഒന്നുകൂടെ അഴിച്ചെടുത്താൽ ഇതുകൂടി ചേർത്ത് വയ്ക്കാം. വലത് കണ്ണുപോയ നായ അപകടം മണത്താൽ ഇടത്തോട്ടേ വെട്ടിത്തിരിയൂ. പൊട്ടിയ കണ്ണിൻ്റെ ഇരുട്ടിലേക്ക് കൂർത്തിരിക്കും അതിൻ്റെ കേൾവി. കാഴ്ചയുടെ ഏത് രേഖാംശത്തിൽ വച്ചാണ് ഇടത് കണ്ണിൻ്റെ വെളിച്ചം വലത് കണ്ണിൻ്റെ ഇരുട്ടുമായി കൂട്ടിമുട്ടുന്നത്? രണ്ട് കണ്ണും പൊട്ടിപ്പോയ മറ്റൊരു നായ ഇതേ സന്ദർഭത്തിൽ ഏത് ദിശയിലേക്കാവും വെട്ടിത്തിരിയുക? ഇങ്ങനെ ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് വേമ്പനാട്ടുകായലിലെ ബോട്ടുയാത്ര പോലെ യഥേഷ്ടം നീട്ടിക്കൊണ്ടുപോകാം ജീവിതം മരണവുമായി ഏറ്റുമുട്ടുന്ന ഏത് വിഹ്വല നിമിഷവും.
1: ഒരു കവിത കൂടി കേൾക്കാം. പച്ചത്തത്തകൾ.
2: തെക്കേലുണ്ട് പച്ചത്തത്തകൾ, കൂട്ടിനുള്ളിൽ തീ തിന്നുന്നവർ, തൂവൽ ചന്തം നീക്കപ്പെട്ടവർ, മുഖവും കൂടി മറയ്ക്കപ്പെട്ടവർ. തെക്കേലുണ്ട് പച്ചത്തത്തകൾ, കൂട്ടിനുള്ളിൽ തീ തിന്നുന്നവർ, തൂവൽ ചന്തം നീക്കപ്പെട്ടവർ, മുഖവും കൂടി മറയ്ക്കപ്പെട്ടവർ. നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യത്തിൻ ഓർമ്മയിൽ ഓർമ്മ കലങ്ങിയിടുന്നവർ. നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യ

0: അടിമുടി താപം ഇയന്നു വരുന്നുണ്ട് അപ്പഴ വീടിൻ ചെറുമക്കൾ. ആ മോഹത്തിൻ ദീനതയോർത്തിട്ടാ ദുഃഖത്തിൻ തീയിൽ വെന്തിട്ട് അടിമുടി താപം ഇയന്നു വരുന്നുണ്ട് അപ്പഴ വീടിൻ ചെറുമക്കൾ. കൂട്ടിൽ നിന്നവരെന്നേക്കും പാവം കിളികളെ രക്ഷിക്കും. പ്രകാശരശ്മികൾ കൊണ്ടവർ തീർക്കും കൂടെ വേണ്ട പുതുലോകം. കൂട്ടിൽ നിന്നവരെന്നേക്കും പാവം കിളികളെ രക്ഷിക്കും. പ്രകാശരശ്മികൾ കൊണ്ടവർ തീർക്കും കൂടെ വേണ്ട പുതുലോകം.
1: അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി കെ.എ. ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കഴുത്തുപട്ടകൾ.

0: അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കഴുത്തുപട്ടകൾ.
1: ആ നഗരം അവൾക്ക് സുപരിചിതമാണെങ്കിലും നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട തേടി ഒരുപാട് അലയേണ്ടി വന്നു. പല സ്ഥലത്തും നായ്ക്കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റും കഴുത്തുപട്ടയും ഒക്കെയുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടത് അത്തരം സാധാരണ സാധനങ്ങൾ അല്ലായിരുന്നു. അവളുടെ നായ്ക്കുട്ടിയെ സാധാരണ നായ്ക്കുട്ടിയെപ്പോലെ വളർത്താൻ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. കടക്കാർ പലതരം കഴുത്തുപട്ടകളും ചങ്ങലകളും കാട്ടി അവളെ പ്രലോഭിപ്പിക്കാൻ നോക്കി. ഇത് തീരെ കനം കുറഞ്ഞതാണ്, കഴുത്തിൽ കെട്ടിയിരിക്കുന്നു എന്ന് നായ്ക്കുട്ടി പോലും അറിയില്ല. അവളത് കയ്യിലെടുത്ത് നോക്കി മടക്കി കൊടുത്തു. ദാ ഇത് നോക്കൂ, ഒറിജിനൽ ലെതറാണ്, നല്ല ലുക്കുമുണ്ട്. അവൾക്ക് ദേഷ്യം വന്നു. ഇതൊന്നും എനിക്ക് വേണ്ട, കടക്കാരനും ഒടുവിൽ മടുത്തു. എന്നാൽ പിന്നെ മാഡം ഫോൺ നമ്പറുകൾ പറഞ്ഞു തരുന്ന ഏജൻസിയിൽ വിളിച്ചു നോക്കൂ, ഇപ്പോൾ ഈ നഗരത്തിൽ ഏത് കാര്യവും അറിയുവാൻ അത്തരം ഏജൻസികൾ സഹായിക്കും. വിരൽത്തുമ്പത്ത് വിവരങ്ങൾ നൽകുന്ന ഏജൻസിയുടെ നമ്പർ ആ കടക്കാരൻ അവൾക്ക് കൊടുത്തു. ഒട്ടും വൈകാതെ അവൾ ഏജൻസിയിലേക്ക് വിളിച്ചു. ഒറ്റ ബെല്ലിൽ തന്നെ അപ്പുറത്തു നിന്ന് മറുപടി കിട്ടി. ഹലോ, എന്താണ് വേണ്ടത് പറയൂ. നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ നമ്പർ. ചോദ്യം തീരും മുമ്പ് അപ്പുറത്തു നിന്ന് നമ്പർ പറഞ്ഞു തുടങ്ങി. ആ നമ്പറിൽ മറുപടി പറഞ്ഞത് ഒരു കിളിമകൾ നാദമായിരുന്നു. ഹലോ, ഫോർ എവർ വിത്ത് യു, പറയൂ, ആരാണ്, എന്താണ് വേണ്ടത്? എൻ്റെ നായ്ക്കുട്ടിക്ക് വേണ്ടിയാണ്. എവിടെയാണ് ഈ ഷോപ്പ്? ഒന്ന് വരാനാണ്. നഗരം മധ്യത്തിൽ തന്നെയുള്ള കടയിൽ എത്താനുള്ള വഴി വിശദമായി തന്നെ കിളിപ്പെണ്ണ് പറഞ്ഞുകൊടുത്തു. അതിസുന്ദരമായി സൂക്ഷിക്കുന്ന ഉദ്യാനത്തിലൂടെ അവൾ കടയിലേക്ക് പ്രവേശിച്ചു. കട എന്ന് പറയാനാവില്ല, പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം മനോഹരമായി പുതുക്കി ഒരു മ്യൂസിയം പോലെ ആക്കിയിരിക്കുന്നു. ഫോർ എവർ വിത്ത് യു എന്ന ബോർഡിന് പോലും പൗരാണിക ഛായ. വാതിൽക്കൽ തന്നെ അവളെ കാത്ത് ഒരു സ്ത്രീ നിന്നിരുന്നു. 19 വയസ്സ് പ്രായം തോന്നുന്ന കുലീനത്വം നിറഞ്ഞ മുഖവും ശരീരവുമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. കടയുടെ ഉടമസ്ഥയാണ് താനെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി. അവിടെ ഹൃദ്യമായ പരിമളം ഒഴുകി നടന്നിരുന്നു. വളരെ മൃദുവായി സംഗീതവും ചുവരിൽ നായ്ക്കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, ഫോട്ടോകളുമുണ്ട്. ചന്തമുള്ള നായ്ക്കുഞ്ഞുങ്ങൾ. എല്ലാ നായ്ക്കുഞ്ഞുങ്ങൾക്കും ഒരേ ഛായയും ഒരേ ഭാവവുമാണെന്ന് അവൾക്ക് തോന്നി. നായ്ക്കുട്ടികളെ വളർത്തുന്നത് എളുപ്പമുള്ള കാര്യമാണെന്നാണ് മിക്കവരും കരുതുന്നത്. അത് തീർത്തും തെറ്റായ ധാരണയാണ്. ഒരു നായ്ക്കുട്ടിയെ ഒരുക്കി മെരുക്കി ഒതുക്കി നമ്മുടെ പാകത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ അസാധാരണ കഴിവ് വേണം. അതില്ലാത്തവരാണ് പെട്ടുപോകുന്നത്. നിങ്ങളെ കാണുമ്പോഴേ അതിനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലായി. നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. നിങ്ങളുടെ നായ്ക്കുട്ടി നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ജീവിക്കാൻ വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അവൾക്ക് പെട്ടെന്ന് സമാധാനം തോന്നി. എത്രയോ കാലമായുള്ള ആധിക്ക് പരിഹാരമുണ്ടാവും എന്ന തോന്നൽ അവളെ സ്വസ്ഥയാക്കി. കട ഉടമസ്ഥ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ചുവരലമാരകളിലും നടുവിലെ മേശപ്പുറത്തും നായ്ക്കുട്ടികൾക്കുള്ള വിവിധ സാധനങ്ങൾ, കഴുത്തുപട്ടകൾ, ചങ്ങലകൾ, ഉടുപ്പുകൾ, സോക്സുകൾ, ഓവർകോട്ടുകൾ ഒക്കെ പ്രദർശനത്തിലെന്ന പോലെ അവൾ കണ്ടു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കൂ, എന്തു വാങ്ങിയാലും 100% ഗ്യാരണ്ടി ഉറപ്പാണ്. ആട്ടെ, ഈ നായ്ക്കുട്ടി എത്ര കാലമായി നിങ്ങളുടെ കൂടെ വന്നിട്ട്? എന്താണ് സ്വഭാവം? അതൊക്കെ അറിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. 7 വർഷമായി, പാവമാണ്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട്, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട്, അങ്ങനെയായിരുന്നു സ്വഭാവം. പക്ഷേ ഈയിടെ ചില മാറ്റങ്ങൾ, അനുസരണ കുറയുന്നത് പോലെ. ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്നോടുള്ള അടുപ്പം കുറയുന്നോ എന്ന് സംശയം. എനിക്ക് ആകെ ടെൻഷനാണ്, എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയില്ല. ഓ, സ്വാതന്ത്ര്യബോധം ഉണർന്നു കാണും. അതിവരുടെ സ്വഭാവമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കേണ്ട സമയമാണ്. കണ്ണു തെറ്റിയാൽ തീർന്നു. സ്വാതന്ത്ര്യത്തിന് സമയവും സൗകര്യവും നൽകരുത്. എപ്പോഴും ശ്രദ്ധയോടെ കൂടെ വേണം. കടയുടമസ്ഥയുടെ കണ്ണുകളിൽ ഗൗരവം നിറഞ്ഞു. അവരുടെ സ്വരത്തിൽ അപകടത്തിന്റെ ധ്വനി. അതെങ്ങനെയാ, നമുക്ക് എപ്പോഴും കൂടെ നടക്കാൻ പറ്റുമോ? ടെൻഷൻ കാരണം ഉറക്കം കൂടിയില്ല. എന്നെ രക്ഷിക്കണം. അവളുടെ ശബ്ദമിടറി. വാക്കുകൾക്ക് ദൈന്യത കൈവന്നു. പിന്നെ രക്ഷിക്കാതെ? അതിനല്ലേ ഫോർ എവർ വിത്ത് യു. ഇതൊരു ഗവേഷണ സ്ഥാപനമാണ്. കമ്പ്യൂട്ടർ നിയന്ത്രിത പ്രോഗ്രാമുകൾ വഴി നായ്ക്കുട്ടികളുടെ മനസ്സിനെയും ചിന്തയെയും എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ എത്ര പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നോ. എല്ലാത്തിനും ഫലവും കിട്ടുന്നുണ്ട്. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അവരോടൊപ്പം അവൾ അടുത്ത മുറിയിലെത്തി. പൂർണ്ണമായും ശീതീകരിച്ച ആ മുറിയിൽ പലതരത്തിലുള്ള കഴുത്തുപട്ടകൾ അവൾ കണ്ടു. ഓരോന്നിൻ്റെയും ഒപ്പം മൊബൈൽ ഫോൺ പോലെ ചെറിയ ഒരു യന്ത്രവും വച്ചിട്ടുണ്ട്. ഈ കഴുത്തുപട്ടകൾ

0: നോക്കൂ, സ്വാതന്ത്ര്യബോധ രോഗമുള്ള നായ്ക്കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇവയൊക്കെ. ഇവയ്ക്കൊപ്പമുള്ള ഈ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നായ്ക്കുട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ റിമോട്ട് കൺട്രോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഈ കഴുത്തുപട്ട കെട്ടി റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലെ പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ നായ്ക്കുട്ടിക്ക് ജീവിക്കാനാകൂ. അണുവിട വ്യത്യാസം വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. ഇതും കഴുത്തിലിട്ട് എത്ര എത്ര നായ്ക്കുട്ടികളാണ് അടങ്ങി ഒതുങ്ങി കഴിയുന്നത് എന്നറിയുമോ? അവൾ പ്രതീക്ഷയോടെ കഴുത്തുപട്ടകളിലൂടെ കൈയോടിച്ചു. മിനുസവും മൃദുലവും സുന്ദരവുമായ കഴുത്തുപട്ടകൾ. ഇളം നീല നിറമുള്ള ഒരെണ്ണം അവൾ തിരഞ്ഞെടുത്തു. എനിക്കിതാണ് വേണ്ടത്. മിടുക്കി ഒന്നാം തരം കഴുത്തുപട്ട തന്നെയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട നടത്തുന്നത്. നായ്ക്കുട്ടികളെ വരുതിക്ക് നിർത്താൻ കഴിയുന്നവരെയാണ് എനിക്കിഷ്ടം. വരൂ, എൻ്റെ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രാം ചെയ്തു തരും. അവർ അവളെ അകത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കോട്ടും സൂട്ടും ടൈയുമൊക്കെ ധരിച്ച യുവതി യുവാക്കന്മാർ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ കണ്ണും നട്ടിരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ തിരഞ്ഞെടുത്ത കഴുത്തുപട്ടയും റിമോട്ടും ഒരു കമ്പ്യൂട്ടർ പയ്യനെ ഏൽപ്പിച്ച് പറഞ്ഞു, DCE 8713. പയ്യൻ മുൻപിലെ കമ്പ്യൂട്ടറിൽ ആ നമ്പർ ടൈപ്പ് ചെയ്തു. സ്ക്രീനിൽ ഒരു ഫോം തെളിഞ്ഞു. ഇതാ, ഈ കസേരയിലിരുന്ന് നിങ്ങളുടെ നായ്ക്കുട്ടിയെ എങ്ങനെ ആക്കിയെടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതനുസരിച്ച് റിമോട്ട് കൺട്രോളിനുള്ള പ്രോഗ്രാം തയ്യാറാക്കി തരും. അത് ശരിയാവുമ്പോഴേക്ക് ഞാൻ വരാം. പേര്, വയസ്സ്, കമ്പ്യൂട്ടർ പയ്യൻ വിവരങ്ങൾ ചോദിച്ച് മറുപടി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ശബ്ദത്തിന് യന്ത്രത്തിൻ്റെ കരകരപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ചിന്ത പോലും സ്വന്തമായി വേണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഫുൾ പ്രൂഫും അഡ്വാൻസ്ഡുമാണ്. നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ചലനങ്ങളെ വരെയും റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാവുന്ന വിധത്തിൽ പ്രോഗ്രാം നിർമ്മിച്ചു നൽകി കമ്പ്യൂട്ടർ പയ്യൻ പറഞ്ഞു. കഴുത്തുപട്ട ധരിപ്പിച്ചതിന് ശേഷം റിമോട്ട് കൺട്രോളിലെ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ നായ്ക്കുട്ടി പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. പ്രോഗ്രാമിൽ ഇല്ലാത്ത ആരോട് മിണ്ടിയാലും ആരെ കണ്ടാലും എന്തു ചെയ്താലും നിങ്ങൾക്കറിയാം. അത്തരം സന്ദർഭങ്ങളിൽ ദാ ഈ ചുവന്ന ലൈറ്റ് തെളിയും. അപ്പോൾ അതിന് കീഴെയുള്ള സ്വിച്ച് അമർത്തിയാൽ നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രണത്തിലാക്കാം. നായ്ക്കുട്ടിയുടെ ദൂരപരിധി 4 കിലോമീറ്ററാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൂരപരിധി വിട്ടാൽ ലൈറ്റ് കത്തും. അപ്പോൾ സ്വിച്ച് അമർത്തണം. നായ്ക്കുട്ടി മടങ്ങിയെത്തിക്കൊള്ളും. മാഡം ധൈര്യമായി മുന്നോട്ട് പോകൂ. ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളെ പൂർണ്ണമായും സഹായിക്കും. ഉടമസ്ഥയും അവൾക്ക് ആത്മവിശ്വാസം നൽകി. ഈ ലോകത്തിലെ എല്ലാ നായ്ക്കുട്ടികൾക്കും ഇത്തരം കഴുത്തുപട്ടകൾ ഉണ്ടാക്കി നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതവസരത്തിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത്. രാത്രി വളരെ സ്നേഹത്തോടെ ഓമനിച്ച് കഴുത്തുപട്ട കെട്ടുമ്പോൾ അവൾ നായ്ക്കുട്ടിയോട് പറഞ്ഞു, ഇത് നമ്മുടെ നന്മയ്ക്കാണ്. നല്ല നായ്ക്കുട്ടികൾ എപ്പോഴും അനുസരണയുള്ളവരും അടങ്ങി ഒതുങ്ങി കഴിയുന്നവരുമായിരിക്കും. അലഞ്ഞു തിരിഞ്ഞ് ലോകം കണ്ടു നടക്കുന്നത് നായ്ക്കുട്ടികൾക്ക് നന്നല്ല. ഈ കഴുത്തുപട്ട അത്തരം അപകടങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷിക്കും.
1: കഴുത്തുപട്ടകൾ KA ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം

ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം ഊർജ സംരക്ഷണം. സംസാരിക്കുന്നത് സി ടി അജിത് കുമാർ, സ്പെഷ്യൽ ഓഫീസർ, വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക്, രാമവർമ്മപുരം, തൃശൂർ. 9:30 കഥാപ്രസംഗം. കല്ലുവാതുക്കൽ പുരുഷോത്തമന സംഘവും അവതരിപ്പിച്ചത് കഥ ചന്ദനക്കട്ടിൽ. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
1: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ

0: ഓടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8 കഴിഞ്ഞ് 53:53.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
4: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
3: അക്ഷരകേരളം.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്ത് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിൻ്റെ വിദേശ നയത്തിന് കീഴിൽ കഴിഞ്ഞ

0: വർഷത്തിനിടെ കാര്യമായ പരിവർത്തനമുണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശത്തുള്ള തൊഴിൽ സാധ്യത സുഗമമാക്കിയതായും രാജ്യത്തെ വ്യവസായികൾക്ക് വിദേശ വിപണി പ്രവേശനം ലഭിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ബി ജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയതായി മന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ED സമൻസ് അയച്ചു. CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെ ബന്ധപ്പെട്ട 8 പേർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കൃഷി മന്ത്രാലയത്തിന്റെ ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. സുസ്ഥിര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 വരെ രാജ്യവ്യാപകമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി തുടങ്ങിയവ ചർച്ച ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്കോട് കൂടിയ ബിരുദം. മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക

ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്റ്റസും admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷന് ശേഷം ഈ മാസം 20-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് kau.in/academic-notifications/35605 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0487-24-38-551 അല്ലെങ്കിൽ 9495-03-7603. ഒരു നമ്പർ കൂടി 8921-19-7643. സംസ്ഥാനമൊട്ടാകെ ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുകയാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് അനുവദനീയമുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ ഈ കാലയളവിൽ അനുവദിക്കില്ല. എല്ലാ അന്യസംസ്ഥാന ബോട്ടുകളും തീരം വിട്ടു പോകേണ്ടതും മറ്റു ബോട്ടുകൾ അതാത് ബേസ് ഓഫ് ഓപ്പറേഷനിൽ ആങ്കർ ചെയ്യേണ്ടതുമാണ്. നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളത്തോടൊപ്പം ഒരു കരിയർ വള്ളമേ അനുവദിക്കൂ. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ നിർബന്ധമായും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, രജിസ്ട്രേഷൻ, ലൈസൻസ്, ആധാർ കാർഡ് എന്നിവ കൈവശം വയ്ക്കേണ്ടതാണ്. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് May 15 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂം നമ്പർ 0480-29-96-090. 2026-28 അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ DLED കോഴ്സ് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 15 വൈകിട്ട് 5 മണി വരെ ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കാം. താൽപ്പര്യമുള്ളവർ kbpe.kerala.gov.in/dld2026/ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിശ്ചിത സമയത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04-87-23-60-810 ഫോൺ നമ്പർ ആവർത്തിക്കാം. 04-87-23-60-810 എന്ന ഫോൺ നമ്പറിലോ DDETSR.DGE@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാം. കണ്ണൂർ തോട്ടടയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ആരംഭിക്കുന്ന ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം കാലാവധിയുള്ള കോഴ്സിൽ ചേരുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത SSLC ആണ്. കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ 21,200 രൂപയാണ് കോഴ്സ് ഫീ. അപേക്ഷാ ഫീസ് ഈടാക്കുന്നതല്ല. താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷാ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിൽ നിന്ന് നേരിട്ടോ IIHT kannur.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ കൈപ്പറ്റാം. പൂരിപ്പിച്ച അപേക്ഷ നേരിട്ടോ തപാൽ വഴിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശ്ശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: ഊർജ സംരക്ഷണം ഇന്നിന്റെ ആവശ്യമാണ്. നിലവിൽ ലോകത്ത് ഉടലെടുത്തിരിക്കുന്ന യുദ്ധാന്തരീക്ഷവും ഊർജ സ്രോതസ്സുകളുടെ മേലുള്ള സമ്മർദ്ദവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഊർജ സംരക്ഷണം എന്ന വിഷയത്തെ അധികരിച്ച് തൃശൂർ, രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
1: കാട്ടിൽ ജന്മമെടുത്ത മനുഷ്യവർഗം ഇന്നത്തെ രീതിയിൽ പുരോഗമിച്ചതിന്റെ പ്രധാന കാരണം അവൻ കൈകൾ ഉപയോഗിച്ച് പ്രവൃത്തികൾ നടത്താനും വേട്ട നടത്താനും കൃഷി നടത്താനും തുടർന്ന് ഊർജത്തെ ഉപയോഗപ്പെടുത്തുവാനും തുടങ്ങിയതോടെ ആണ്. ഊർജത്തെ ലഭ്യമാക്കുവാനുള്ള ഉറവിടങ്ങൾ അവൻ സ്വയം കണ്ടെത്തി. അതിനുള്ള സാങ്കേതിക വിദ്യയും പതുക്കെ പതുക്കെ അവൻ സ്വായത്തമാക്കി. ആദ്യം തീയെ വരുതിയിലാക്കി മെച്ചപ്പെട്ട ജീവിത സൗകര്യമുണ്ടാക്കി. മൃഗങ്ങളെ ഓടിക്കുവാനും ആഹാരം വേവിച്ചെടുക്കുവാനും ഗുഹയിൽ താപം നിലനിർത്താനും തീ ഉപകാരപ്പെട്ടു. തീയെ സൂക്ഷിച്ചു വയ്ക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുവാനും അവൻ പഠിച്ചു. യുദ്ധത്തിനും തീ അനിവാര്യമായിരുന്നു. ഊർജത്തെ മെരുക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം തീയുടെ നിയന്ത്രിത ഉപയോഗമാണ്. കൃഷി കണ്ടെത്തിയപ്പോൾ ചാരമുണ്ടാക്കി കൃഷിക്ക് ഉപയുക്തമാക്കുവാനും തീ ഉപയോഗിച്ചു തുടങ്ങി. ലഭ്യമായ മറ്റു ഊർജ്ജശക്തികൾ സൗരോർജവും കാറ്റും ജലശക്തിയുമായിരുന്നു. പരമ്പരാഗതമായി മനുഷ്യവർഗം ഒരു ഊർജ സ്രോതസ് എന്ന നിലയിൽ ആശ്രയിച്ചിരുന്നത് സൗരോർജത്തെയാണ്. പ്രധാനമായും ധാന്യങ്ങളും തുണികളും മറ്റും ഉണക്കുന്നതിനായിരുന്നു സൗരോർജം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാറ്റ്, വെള്ളത്തിന്റെ ഒഴുക്ക് എന്നിവയും ഊർജാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലിന് നിത്യവും ഉപയോഗിച്ചിരുന്ന ഊർജസ്രോതസ് വിറകും ജൈവവസ്തുക്കളും ആയിരുന്നു. ഇവയും ആത്യന്തികമായി സൗരോർജത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ധാന്യങ്ങളുടെ പതിരുമാറ്റാനും ജലയാത്രയ്ക്കുമായിരുന്നു കാറ്റിനെ ഉപയോഗിച്ചിരുന്നത്. ധാന്യങ്ങൾ പൊടിക്കുവാൻ കാറ്റും ജലചക്രവും ഉപയോഗിച്ചു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇത്തരം മില്ലുകൾ പ്രവർത്തനം നടത്തിവരുന്നു. ചാണക്യന്റെ കാലത്ത് കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് ജലസേചനം നടത്തിയാൽ രാജ്യത്തിന് കൂടുതൽ നികുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് അർത്ഥശാസ്ത്രത്തിൽ സൂചനയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്രകാരം ജലസേചനം നടത്തിയാൽ കുറഞ്ഞ അധ്വാനത്താൽ കൂടുതൽ വിളവ് ഉണ്ടാകുമെന്ന് ചാണക്യന് മനസ്സിലായി കാണും എന്ന് വേണം കരുതാൻ. വെള്ളത്തിന്റെ ഒഴുക്കും സാധനങ്ങൾ കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്നു. വെള്ളത്തെ ഉയരമുള്ളിടത്ത് തടഞ്ഞു നിർത്തി ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നതും മറ്റൊരു തരത്തിലുള്ള ഊർജ സംരക്ഷണമായിരുന്നു. ഇത് കൃഷിക്കും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്നു. 1800s ആവിയന്ത്രങ്ങളുടെ പടപ്പുറപ്പാട് തുടങ്ങി. ഊർജം എവിടെയും ലഭ്യമാകും എന്നതാണ് ആവിയന്ത്രത്തിന്റെ ആവിർഭാവം കൊണ്ടുവന്നത്. നീരാവി കൊണ്ട് യന്ത്രങ്ങളും തീവണ്ടിയും ഓടിക്കാമെന്നായി. ഒരു കൂട്ടം സാങ്കേതിക വിദഗ്ധർ ഇതിന് പുറകിലുണ്ടെങ്കിലും ജെയിംസ് വാട്ട് എന്ന എഞ്ചിനീയറാണ് നല്ലൊരു ആവിയന്ത്രം ഉണ്ടാക്കിയെടുത്തത്. വിറകും പിന്നീട് കൽക്കരിയുമായിരുന്നു ഇതിനുള്ള ഇന്ധനം. കൽക്കരിയുടെ ഉപയോഗം ഫലവത്തായതു മുതൽ ലോക ഊർജരംഗം മാറിപറിഞ്ഞു. ഇന്ധനങ്ങൾ നൽകി അവ കത്തിച്ച് നീരാവിയുണ്ടാക്കി യന്ത്രങ്ങളെക്കൊണ്ട് 2 ഇരട്ടിയോ 10 ഇരട്ടിയോ ജോലി ചെയ്യിപ്പിക്കാം എന്നു വന്നു. സാങ്കേതിക വിദ്യയുടെ പുറകിലുള്ള ശാസ്ത്രത്തെ മനുഷ്യൻ കണ്ടെത്തി. പിന്നെ ലോകവികസനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒത്തുചേരൽ കൊണ്ട് കുതിച്ചുപാഞ്ഞു. പെട്രോളിയം ഊർജസ്രോതസ്സുകളുടെ മുൻനിരയിലേക്ക് വന്നു. 19-20 നൂറ്റാണ്ടിൽ ജലവും പിന്നെ അണുശക്തിയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹരിത ഊർജം എന്ന ആശയം ലോകമെമ്പാടും വേരുറച്ചു. ഖനിജ ഊർജം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതും അവ സംരക്ഷിച്ചുപയോഗിച്ചാലേ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാനാവുകയുള്ളൂ എന്നതും പുതിയ ഊർജസ്രോതസ്സുകളെ ഫലവത്തായി ഉപയോഗിക്കുവാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യ പുരോഗതിയുടെ ചരിത്രം ഊർജസ്രോതസ്സുകളുടെ ചരിത്രം കൂടിയാണ്. ഊർജ സംരക്ഷണത്തിന് അവിടെയേറെ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ഊർജാവശ്യം ഇന്ന് നിറവേറ്റുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, കൽക്കരി, ലിഗ്നൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ. ഷെയിൽ ഗ്യാസ്, മീഥെയിൽ ഹൈഡ്രേറ്റ് അഥവാ മീഥെയിൽ ഐസ് എന്നിവയും ഭാവിയിൽ ഊർജ ഇന്ധനങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചാണ് വൻതോതിൽ വൈദ്യുതി ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കൽക്കരി നിലയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല വിലയേറിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുള്ള ഭൂരിപക്ഷം വാഹനങ്ങൾക്കും ഫോസിൽ ഇന്ധനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പെട്രോളോ ഡീസലോ ഗ്യാസോ കൽക്കരിയോ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 800 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ട്. കൂടാതെ ശരാശരി 7 ഗ്രാം സൾഫർ ഡയോക്സൈഡും 2.4 ഗ്രാം നൈട്രസ് ഓക്സൈഡും ഓരോ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴും പുറന്തള്ളൽ നടത്താറുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ കാര്യമെടുത്താലോ ഏതാണ്ട് 60% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. അതുകൊണ്ട് വൈദ്യുതി വാഹനങ്ങളുടെ യാത്രയും പെട്രോൾ വാഹനങ്ങളെപ്പോലെ തന്നെ തീരെ കുറയ്ക്കേണ്ടതാണ്. വാഹനം ഓടുന്ന നഗരത്തിൽ മലിനീകരണമില്ലെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളിൽ മലിനീകരണം തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഊർജ സംരക്ഷണം ഒരു ജീവിതചര്യയായി എല്ലാവരും നടത്തേണ്ടതാണ്. ഊർജ സംരക്ഷണത്തിന് എന്നും പ്രാധാന്യമുണ്ട്. ഇന്ന് ലോകം ചലിക്കുന്നത് തന്നെ

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

പെട്രോളിയത്തിലും വൈദ്യുതിയിലുമാണെന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും ലോകത്തെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരുപക്ഷേ ഊർജ്ജം അമൂല്യമാണെന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാനും കാരണമായേക്കാം. അതനുസരിച്ചുള്ള ഗവേഷണങ്ങൾക്ക് ലോകരാജ്യങ്ങൾ കൈകോർക്കാനും മതി. നവ ഊർജ്ജസ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താനും ഇത് ആക്കം കൂട്ടുന്നുണ്ട്. ഇന്ത്യയും ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. ഇറക്കുമതിയിലൂടെയാണ് നാം പെട്രോളിയത്തിന്റെ ആവശ്യം കൈവരിക്കുന്നത്. അത് കൃത്യമായി ലഭ്യമല്ലെങ്കിൽ ഏത് രാജ്യത്തെപ്പോലെ ഇന്ത്യയിലും ഊർജ്ജക്ഷാമം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഊർജ്ജ സംരക്ഷണത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇതിനു മുമ്പ് ലോകത്തെ ഊർജ്ജക്ഷാമത്തിന്റെ കെടുതിയിലേക്ക് തള്ളിവിട്ടത് 1990 ഇറാഖ് യുദ്ധവും 1973 പെട്രോളിയം പ്രതിസന്ധിയുമായിരുന്നു. 1973 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒറ്റയടിക്ക് പെട്രോളിയത്തിന് 3 ഇരട്ടി വില കൂട്ടി. ലോകമാകെ ഊർജ്ജ പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് വീണു. പക്ഷേ ഇതിന് ചില നല്ല വശങ്ങളും ഉണ്ടായി. പെട്രോളിയം തീർന്നുപോകുന്ന ഒരു വസ്തുവാണെന്ന് ലോകരാജ്യങ്ങളും ജനങ്ങളും ഒന്നുകൂടി ഉരുവിട്ടു പഠിച്ചു. പുതിയ ഗവേഷണങ്ങൾ മൂലം വാഹനങ്ങളുടെ മൈലേജ്

രാജ്യങ്ങൾ ഒറ്റയടിക്ക് പെട്രോളിയത്തിന് മൂന്നിരട്ടി വില കൂട്ടി. ലോകമാകെ ഊർജ പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് വീണു. പക്ഷേ ഇതിന് ചില നല്ല വശങ്ങളും ഉണ്ടായി. പെട്രോളിയം തീർന്നുപോകുന്ന ഒരു വസ്തുവാണെന്ന് ലോകരാജ്യങ്ങളും ജനങ്ങളും ഒന്നുകൂടി ഉരുവിട്ടു പഠിച്ചു. പുതിയ ഗവേഷണങ്ങൾ മൂലം വാഹനങ്ങളുടെ മൈലേജ് നാലിരട്ടിയായി. അതോടൊപ്പം പുതിയ ഊർജ സ്രോതസ്സുകളായ സോളാർ, കാറ്റ് തുടങ്ങിയവ കണ്ടെത്താനും അവയുടെ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുവാനും സംവിധാനങ്ങൾ ഒരുക്കി. ശാസ്ത്രം ഹരിത ഊർജത്തിന്റെ പുറകെ കൂടി. ഊർജ സംരക്ഷണം എപ്രകാരം നടപ്പാക്കാം? ഊർജ സംരക്ഷണം നടപ്പാക്കേണ്ടത് പ്രധാനമായും മൂന്ന് രീതിയിലാണ്. അതിൽ ആദ്യത്തേത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. അത് നിർവഹിക്കേണ്ടത് സാങ്കേതിക വിദഗ്ധരാണ്. ഗവേഷണത്തിന് ലോകരാജ്യങ്ങൾ തുക മാറ്റിവെക്കുന്നത് പോലെ നമ്മുടെ രാജ്യവും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഗവേഷണത്തിന്റെ ഫലമായാണ് വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ മാറ്റി നാം LED ബൾബുകളും മൈലേജ് കൂടിയ വാഹനങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ രീതി വ്യാപകമായ ഊർജ സംരക്ഷണ പ്രചാരണമാണ്. ഊർജ സംരക്ഷണ വാരവും ക്ലാസുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നത് ജനമനസ്സുകളിൽ അതിന്റെ പ്രാധാന്യം നൽകുന്നതിനാണ്. ഇത് നമ്മുടെ ശീലമാകണം. ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അങ്ങകലെയുള്ള താപനിലയത്തിൽ 800 ഗ്രാം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലരും എന്ന് നേരത്തെ പറഞ്ഞത് പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേത് ബദൽ ഊർജ സ്രോതസ്സുകൾക്കായുള്ള അന്വേഷണവും അതിന്റെ വ്യാപനവുമാണ്. സൗരോർജം, കാറ്റ്, ജൈവോർജം എന്നിവയിൽ നിന്നുള്ള ഊർജ നിലയങ്ങൾ ഇന്ന് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ലോക നേതാക്കൾ ഇതിനായി കാലാവസ്ഥാ സമ്മേളനങ്ങൾ ചേരുകയും അതിന്റെ അനുരണനങ്ങൾ ജനങ്ങളിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഊർജ സംരക്ഷണം നമ്മുടെ ശീലമാക്കിയാൽ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഒരു സേവനമാണ്. ഊർജക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജ്ജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാത സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. പുതിയ താരിഫ് പ്രകാരം രാത്രിയിലെയും പകലത്തെയും വൈദ്യുതിക്ക് KSEB ഇളവ് നൽകുന്നുണ്ട്. വൈദ്യുതി പ്രസാരണ നഷ്ടം കുറയ്ക്കുക എന്നതും വൈദ്യുതി ലാഭത്തിന് ഉതകുന്ന പ്രവർത്തനമാണ്. ഇത് നിർവഹിക്കേണ്ടത് വിതരണ കമ്പനികളും സർക്കാരുമാണ്. ഹൈ വോൾട്ടേജ് ലൈൻ അനുപാതം വർദ്ധിപ്പിച്ച് പ്രസാരണ നഷ്ടം കുറയ്ക്കാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതിലുണ്ടായ ശാസ്ത്ര മുന്നേറ്റം വിതരണ കമ്പനിയുടെ ഗവേഷണ വിഭാഗം അനുവർത്തിക്കേണ്ടതാണ്. വിതരണ കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കൈകോർത്ത് ഗവേഷണ അടിത്തറ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടതാണ്. പകൽ സമയം പൊതു ചാർജിംഗ് കേന്ദ്രത്തിൽ നിന്ന് ചാർജ് ചെയ്യുന്നവർക്ക് നിരക്ക് വളരെ കുറച്ച്. ജനത്തെ ഇതിൽ താൽപ്പര്യം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുത വാഹന ഉടമസ്ഥരുടെ വീട്ടിൽ TOD മീറ്റർ സ്ഥാപിച്ച് പീക്ക് ടൈം ചാർജിങ്ങിന് കൂടുതൽ നിരക്കും മറ്റു സമയങ്ങളിൽ കൂടുതൽ സൗജന്യവും നൽകാവുന്നതാണ്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ
തുടച്ചു വൃത്തിയാക്കി വയ്ക്കുക, ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക, ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക, ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക, ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക.

0: ആർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫാക്കുക. വൈകിട്ട് 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചെലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നൽകുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് പോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്ക് കൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിലുണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വയ്ക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: ഊർജ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 1-ാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കല്ലുവാതുക്കൽ പുരുഷോത്തമൻ. കഥ ചന്ദനക്കട്ടിൽ.
2: കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ മറിച്ചു നോക്കിയാൽ ആരും അന്താളിച്ചു നിന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാൻ കഴിയും. അപരിഷ്കൃതങ്ങളും അലംഘ്യങ്ങളുമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കും. മനുഷ്യ സമൂഹത്തെ സ്വന്തം ഇംഗിതത്തിനു വേണ്ടി കടിഞ്ഞാണിട്ട് പിടിച്ച നിയമ സംഹിതകൾ, ഈശ്വരേച്ഛയായി ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത പഴയ കാലം, വൈവിധ്യമാർന്ന ജീവിതമണ്ഡലത്തെയാകെ സാമ്പത്തിക മേൽക്കോയ്മയുടെ നീരാളി പിടുത്തത്തിൽ ശ്വാസം മുട്ടിച്ച കാലം, പ്രത്യക്ഷ ദൈവതമായ രാജാവിന് വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടുന്തൂണുകളായ നാടുവാഴികൾക്ക് വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്ക് വേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് ചേതോഹരമായ തൻ്റെ ആഖ്യാന കാവ്യത്തിലൂടെ കേരള ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകളിലേക്ക് തൂവെളിച്ചം വീശുന്നു ചന്ദനക്കട്ടിൽ.
3: വെമ്പല നാട്ടിലെ തമ്പുരൻ.

കേട്ടാൽ വളരെ നിസ്സാരമായൊരാവശ്യമാണെന്ന് തോന്നാം, പക്ഷേ ആ കാലം കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. പൊതുജനം നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം, അതായിരുന്നു പതിവ്. കട്ടിലിൽ കിടക്കാൻ സൗഭാഗ്യമുള്ള തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിലും രൂപത്തിലുമുള്ള ഒരു കട്ടിൽ വേണം. തമ്പുരാട്ടിയുടെ ഈ മോഹം സൗകര്യം പോലെ തന്നെ തമ്പുരാനോട് തലയണ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വേമ്പനാട്, ഇന്നത്തെ കോട്ടയം തന്നെ, വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെല്ലാം വേമ്പനാടായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. തമ്പുരാട്ടിക്ക് ഇങ്ങനെയൊരു മോഹം ജനിച്ചപ്പോഴേക്കും തമ്പുരാൻ്റെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. ഭരണയന്ത്രം ആകെ ഒന്നോടെ ചലിച്ചു.

ഈ മേൽനോട്ടക്കാരൻ മേനോനാണ് ഈ മേനോക്കി അച്ഛൻ, അതായത് സൂപ്പർവൈസർ. അയാളുടെ സ്റ്റാഫിൽപ്പെട്ടവരാണ് മറ്റു മേനോന്മാർ. മേലെഴുത്തിനുള്ള ആഫീസർമാരാണ് ഈ മേലെഴുത്ത് പിള്ളമാർ. പിന്നെ ക്രമസമാധാന പാലനത്തിനും തടി നാട്ടിൽ കൊണ്ടുവരുന്നതിനും ആൾ വേണമല്ലോ. അതിനാണ് 10-80 പരം നായന്മാർ. പിന്നെ പണി നടക്കണമല്ലോ, അതിന് കൊത്തുപണിക്കാർ. തടി തറയിൽ വന്നല്ലേ പണി നടക്കൂ, അതിന് തച്ചന്മാർ. ഓ, എന്ത് ഇളക്കമായി പോയെന്ന് നോക്കണം. വാക്കത്തിക്കോ.

സകല സന്നാഹങ്ങളോടും കൂടിയൊരു വലിയ സംഘമത പുറപ്പെട്ടു കഴിഞ്ഞു. അതി രാവിലെ രാജകൽപ്പന നടപ്പാക്കാൻ അവർ സംഘമായി പുറപ്പെടുമ്പോൾ ഒരാൾ മുന്നറിയിപ്പ് നൽകി,

പക്ഷികൾ പാറി നടക്കുന്ന കൊടും കാടുകളിലൂടെ, വൃക്ഷങ്ങൾ ഇടതിങ്ങിയ കുടിയിടങ്ങളിലൂടെ ചന്ദനത്തടി തേടിയിറങ്ങിയ ആ സർക്കാർ സംഘം മുന്നോട്ട് മുന്നോട്ട് പോയി. ഗ്രാമീണ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കാൻ നേരമില്ലാതെ നേരെ ചന്ദനം വളരുന്ന കൊടും കാട് തേടി പോവുകയാണ് ആ നാടുവാഴി കിങ്കരന്മാർ.

ആ അന്വേഷണ യാത്രക്കിടയിൽ ഇടയ്ക്കിടെ കട്ടിലിന് പറ്റിയ പല തടികളും കണ്ടു. പക്ഷേ അതൊന്നും പോരല്ലോ, കമ്പകം, മരുത്, അതൊന്നും പോരല്ലോ, ചന്ദനം മാത്രം എങ്ങും എവിടെയും കാണാനില്ല. ഇതിനിടെ ചില ഗൂഢാലോചനകളും നടക്കാതിരുന്നില്ല. ചന്ദനത്തടി പോലെ തോന്നിപ്പിക്കുന്ന പല തടികളുമുണ്ട്. അതിലൊരെണ്ണം ഒപ്പിച്ച് തനി ചന്ദനമെന്ന് തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? തമ്പുരാന് തിരുവുള്ളക്കേടുണ്ടാക്കുന്ന ഒരു പണിക്ക് ഇറങ്ങി പുറപ്പെടാത്തതാണ് നല്ലത്. ആ സംഘത്തിലൊരാൾ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നു. കേൾക്കണോ നിങ്ങൾക്ക്?

മഹാഭാരതം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ മരുമകന് വലിയൊരു ശങ്ക. അമ്മ, കബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മരുമോനെ, കബന്ധത്തിൻ്റെ അർത്ഥം അറിയില്ല. മൂക്ക് വിയർക്കുമ്പോൾ എട്ട് ദിക്കും മുട്ടുകുത്തിക്കുന്ന വിരുദനായ മൂപ്പിൽ തൻ്റെ മരുമകന് കബന്ധമെന്ന വാക്കിൻ്റെ പ്രകൃതത്തിൽ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല. പകരം അദ്ദേഹം ഒന്ന് ചിരിച്ചു. മരുമകനെ വിളിപ്പിച്ച് അടുപ്പിച്ച് നിർത്തി, നെറുകയിൽ ചുംബിച്ച്. മൂപ്പിലെന്ന് അലറി, ഒരടി പിറകോട്ട് മാറി, ആരെവിടെ? ഒരു കിഴവൻ പരിചാരകനെ ഇവിടെ കൊണ്ടുവരട്ടെ. രാജഗംഗരന്മാർ പോയി, ഒരു കിഴവൻ പരിചാരകനെ ഇതാ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. അയാൾ വായ്ക്കയും പൊത്തിനിന്നു. നാടുവാഴി തന്റെ വാളെടുത്തു. ഉറയിൽ നിന്ന് ഊരിയ വാൾ വെട്ടിത്തിളങ്ങി. മൂപ്പിൽ ആ വാളിന്റെ വാൾത്തലയിൽ നോക്കി എന്ന് അട്ടഹസിച്ചു. ഒരടി പിറകോട്ട് മാറി, ആ വാളുയർത്തി ആഞ്ഞൊരു വീശി വീശി. കൊട്ടാരത്തളത്തിൽ ഒരു കുടം ചോര പരന്നൊഴുകി. കിഴവൻ പരിചാരകന്റെ തല ദൂരത്തെറിച്ചു വീണ് തറയിൽ കിടന്നുരുണ്ടു. പ്രാണനറ്റുപോകാത്ത തലയില്ലാത്ത ഉടൽ കിടന്ന് പിടച്ചടിച്ചു. മൂപ്പിൽ പൊട്ടിച്ചിരിച്ചു. മരുമോനെ, ആ കിടന്ന് തുള്ളിക്കളിക്കുന്ന ജഡമില്ലേ, തലയില്ലാത്ത ജഡൻ, അതാണ് കബന്ധം.

മരുമകന്റെ സംശയവും തീർന്നു. കബന്ധമെന്ന വാക്കിൻ്റെ അർത്ഥമറിയാൻ നീ പോയി നിഘണ്ടു മറിച്ചു നോക്കൂ എന്ന് പറഞ്ഞില്ല, പകരം ഒരു കബന്ധം സൃഷ്ടിക്കുകയായിരുന്നു.

എല്ലാവർക്കും നല്ല വിശപ്പ്. നാടുവാഴിയുടെ കഥ കേട്ടപ്പോൾ ഊണ് കഴിക്കേണ്ട സമയവും തെറ്റി. ഏത് ചന്ദനക്കട്ടിൽ പണിയായാലും ശരീരമധ്യം ഖലു ധർമ്മസാധനം. അതുകൊണ്ട് ഊണ് കഴിച്ചിട്ടാകാം ബാക്കി. മേനോക്കി അച്ഛൻ എന്ത് പറയുന്നു? ആ അതെ അതെ, ആ കുന്നിൻ്റെ അരയിൽ നിന്ന് ഊർന്നു വീഴുന്ന അരഞ്ഞാണം പോലുള്ള പാലരുവിയില്ലേ, അതിൻ്റെ തീരത്താകട്ടെ. എല്ലാവരും ഒഴുകുന്ന പൂഞ്ചോലയിൽ പോയി കൈകഴുകി. തൊട്ടടുത്ത് നിഴൽ പരത്തി നിൽക്കുന്ന നീർമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ചമ്രം അടഞ്ഞിരുന്നു. പൊതിയിലച്ചോറ് അഴിച്ചു വെച്ച് ഊണ് തുടങ്ങി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരാളത് കണ്ടത്. ഹേയ് മൂത്താശാരി, ദേ ആ മരം, അത് ചന്ദനമല്ലേ? ആ വല്ലകത്തിൻ്റെ വടക്കുവശം നിൽക്കുന്നതേ, അത് ചന്ദനം തന്നെയല്ലേ? ഒന്ന് നോക്കി.

മൂത്താശാരി മരം നോക്കി പരിശോധിച്ചു. ഇടത് കൈ വിലങ്ങനെ വെച്ച് പുരികൻ ചുളിച്ചുള്ള ആ നോട്ടം അറിയാനുള്ളത് അദ്ദേഹം അറിയും. മൂത്താശാരിയുടെ തീർപ്പ് എന്താണെന്നറിയാൻ അത്യാകാംക്ഷ പൂണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇല ചന്ദനത്തിൻ്റെ തന്നെ, ഇത് ചന്ദനമരം തന്നെ. ഇത് കേൾക്കാത്ത താമസം എല്ലാവരും അരുവിയിൽ ചെന്ന് കൈനനച്ചു. ആ ചന്ദനമരത്തിന് ചുറ്റും ഓടിക്കൂടി. മൂത്താശാരി ഉളിയുമെടുത്ത് അടുത്ത് ചെന്ന് ചെറു ചില്ല കുത്തി മണത്തു നോക്കി. ഹായ്, നറുചന്ദനത്തിൻ്റെ നനുത്ത ഗന്ധം. ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, തടി തറയിലാക്കിയാട്ടെ. ഏയ് തച്ചപ്പണിക്കാരെ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അടിയൻ

ഇനി ആ ചന്ദനമരം നിലം പൊത്തുന്നതുവരെ ആ ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട നായകന്മാരാണ് അവർ. കണ്ടില്ലേ ആ ഭാവം, ആ നിൽപ്പ്? പക്ഷേ ആ നിൽപ്പ് അങ്ങനെ അധികം നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം കോടാലിപ്പത്തികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. ചന്ദനമരത്തിന്റെ കടയ്ക്കൽ അതമർന്നു. ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാച്ചിച്ച കോടാലിപ്പത്തികൾ നാല് പുറത്തു നിന്നും വെള്ളിൻ കിളികളെപ്പോലെ ചീറി ചീറി ആ മരത്തിന്റെ കടയ്ക്കൽ ആഞ്ഞു പതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിക്കുകയാണ്. ആ പ്രതിധ്വനി മാത്രമല്ല, ആ ചന്ദനമരത്തിന്റെ മണ്ടയിൽ നിന്നൊരു ശബ്ദം ഉയർന്നു, മനുഷ്യ ശബ്ദം. മനുഷ്യ ഭാഷയിൽ

0: മേനോക്കി അച്ഛൻ ആ മരത്തിന്റെ മണ്ടയ്ക്ക് നിന്നുള്ള മനുഷ്യ ശബ്ദം കേട്ടപ്പോഴേക്കും പെരുവിരലിന്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയതാണ് ഒരു പെരുപ്പ്. താൻ സംഘത്തലവനാണ്. തൻ്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദനത്തടി നേടുന്ന യജ്ഞത്തിന്റെ ജയാപജയങ്ങൾ. ഇതാ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. തൻ്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും പ്രതിഭയും ഇളകി പ്രവർത്തിക്കേണ്ടുന്ന മുഹൂർത്തം വന്നിരിക്കുന്നു. തനിക്ക് ഇതുവരെ പരീക്ഷണ ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെയുള്ള തൻ്റെ നേതൃസ്ഥാനം ഈ വെറ്റിലെ കീറി ചുണ്ണാമ്പ് തേക്കലിലൂടെ ലഭിച്ച നേതൃസ്ഥാനമാണ്. അത് തുടരുകയല്ലാതെ മേനോക്കി അച്ഛനും ഒന്നും തോന്നിയില്ല. എങ്കിലും ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ച്, ആ കേട്ടത് മനുഷ്യ ശബ്ദമാണോ? ആളുകൾ തമ്മിൽ തർക്കമായി. അല്ല അല്ല, അത് മനുഷ്യ ശബ്ദമല്ല, അത് വനദേവതയുടെ ശബ്ദമാണ്. പിന്നെ വനദേവതയുടെ ശബ്ദം? ഇയാൾ വനദേവതയുടെ ബാല്യക്കാരനാണെന്ന് തോന്നുമല്ലോ ഈ പറച്ചിൽ കേട്ടാൽ. ഇത് യക്ഷിയുടെ ശബ്ദമാണ്. ഓ, യക്ഷിയുടെ ശബ്ദം! ഇയാൾ യക്ഷിയുടെ സഹസേനക്കാരനാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഭൂരിപക്ഷം അഭിപ്രായം വനദേവതകളോ യക്ഷികളോ ഈ ചന്ദനമരത്തിൽ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നാണ്.
1: വനദേവതകളോ യക്ഷികളോ, വനദേവതകളോ യക്ഷികളോ വാഴുന്നതാ.

വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ട, നമുക്ക് ഈ മരം ഉപേക്ഷിച്ച് പൊയ്ക്കളയാം. അങ്ങനെയങ്ങ് പോയാലോ? തേടി പിടിച്ച് തേടി നടന്ന് അവസാനം കണ്ട ഈ ചന്ദനമരം ഇത് നമ്മൾ ഉപേക്ഷിച്ച് പോയാലോ? ഈ കേട്ടത് മനുഷ്യക്കുഞ്ഞിൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. വരുന്നത് വരട്ടെ, ഒന്ന് കയറി പരിശോധിക്കട്ടെ. മേനോക്കി അച്ചു, ആ ഒന്ന് കയറി പരിശോധിക്കുന്നത് കൊണ്ട് അബദ്ധമൊന്നുമില്ല. പക്ഷേ ആ പെരുപ്പുണ്ടല്ലോ, അതിപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. പരിശോധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പരിശോധിച്ചുള്ളൂ. തൻ്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ ആ ചന്ദനമരത്തിൽ കയറാനും പരിശോധിക്കാനും തയ്യാറായി കഴിഞ്ഞു. അയാൾ മരത്തിലേക്ക് പിടിച്ചു കയറുന്നു. ചുറ്റും കൂടി നിന്നവർ അയാളെ പിരിമുറുക്കുന്നു. എടോ, ഒരു മുൻകരുതലായിട്ട് ഒരു മടക്കു വിച്ചാത്തി അരയിൽ തിരുകിക്കൊള്ളു, കാരണം ഇരുമ്പിൻ്റെ അംശം ദേഹത്തുണ്ടെങ്കിൽ യക്ഷി അടുക്കില്ല. അത്ര അയൺ ഏജിൽ യക്ഷി എന്ന സങ്കല്പം ചിലവില്ല, യക്ഷി ശിലായുഗത്തിലെ സങ്കല്പമാണല്ലോ. അയാൾ ആ മുകളിലേക്ക് കയറുന്നു.

അയാളെ സഹായിക്കാൻ താഴെ നിന്ന് തുള്ളുന്ന എത്ര ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. അയാൾ മരത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറിയ അയാൾ ആ മരത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് ഇടയ്ക്കൊന്ന് നിന്നു. ആ ധീരനായ ചെറുപ്പക്കാരൻ അല്പം വിശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഭയന്ന് നോക്കി. അതാ അയാൾ വീണ്ടും കയറുന്നു. നെറ്റി

നേരം ആ മരത്തിലേക്ക് വളരെ കരുതലോടെ അയാൾ നോക്കി. ആ ശബ്ദം കേട്ട പൊത്തിനകം അയാൾ പരിശോധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൊത്തിനകത്തൊരു കൊച്ചു പെൺകുട്ടിയിരിക്കുന്നു. ഒരു മനുഷ്യക്കുഞ്ഞ്, ഒരു ആരോമന പെൺകുഞ്ഞ്.

മനുഷ്യഗന്ധം വീഴാത്ത ഈ കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ ഈ ആരോമന പെൺകുഞ്ഞ് എങ്ങനെ വന്നുപെട്ടു? കൊടും കാട്ടിലെ പച്ചത്തരപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കനകവിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി. അയാൾ ആ കുഞ്ഞിനോട് സംസാരിച്ചു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുട്ടി പറയുന്നത്, അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ടുവന്നു എന്നാണ്.

നീ വരുമോളെ, നമുക്ക് കാട്ടിൽ നിന്ന് പോകാം. നീ എന്തിന് മരപ്പത്തിൽ കഴിയുന്നു? ഈ മരപ്പത്തിൽ നിന്ന് പോരാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ, എന്താ പക്ഷേ, നീ എന്തിന് കരയുന്നു?

പിന്നെ അധിക നേരം ആ കിളിമകളുടെ കിളിക്കൊഞ്ചൽ അയാൾ കേട്ടു നിന്നില്ല. അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് താഴെ വന്നു. ജനങ്ങൾ അയാളെ പൊതിഞ്ഞു. സന്തോഷം കൊണ്ട് മതിമറന്ന അവൾ ആ കുഞ്ഞിനെ മാറി മാറി കൊണ്ടുപോകുന്നു. അതിൻ്റെ നെറ്റിയിൽ കുഞ്ഞിക്കവളിൽ നെറുവെണ്ണ പോലുള്ള ഉള്ളം കാലുകളിൽ മാറി മാറി പലവര് നിറഞ്ഞ മിഴികളോടെ കൊഞ്ചി നിന്ന് ഉമ്മ വയ്ക്കുന്നു. ചന്ദനമരത്തിന് വന്നവർക്ക് ഈ അമൂല്യനിധി അവർക്ക് അഭിമാനമായി മാറി. പത്തി വരുത്തി പാഞ്ഞെടുക്കുന്ന പാമ്പ് പോലെ കോടാലുകൾ പൊങ്ങിത്താഴുന്നു. മണവറ്റ കോണിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം, മാറി നിൽക്കണം. ആ ചൂവിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. നൂറ്റൻ ചന്ദനമരത്തിന്റെ ചൂട്ടിൽ മടവെച്ച് വെട്ടിയ വിടവിൽ തടിയുടെ കാതലും കാതലും കടന്നു മറുവശം കയറിയപ്പോൾ ആ വിടവിൽ എന്തോ ഞെരിയുന്ന ശബ്ദം കേട്ടു. മാറി നിൽക്കൻ, മാറി നിൽക്കൻ. തച്ചപ്പണിക്കൻ മടയുടെ മറുവശം മാറി നിന്ന് മരത്തിന്റെ മുതുകത്ത് തന്റെ കരുത്തുള്ള കൈ ചേർത്ത് ഉന്തുകൂടി കൊടുത്തപ്പോൾ

അന്ന് രാത്രി അച്ചിറകുള്ള അമ്മ ഉറങ്ങിയില്ല. എന്ന് മാത്രമല്ല, അരികിൽ കണ്ട കിളികളോടും നരിയോടും നത്തോടും ചണ്ട കൂടി. ആ നിലാവുള്ള രാത്രിയിൽ നിലത്ത് രക്തത്തുള്ളികൾ പോലെന്തോ അടുത്തടുത്ത് കിടക്കുന്നത് അച്ചിറകുള്ള അമ്മ കണ്ടു. പറന്നിറങ്ങിച്ചെന്ന് പരിശോധിച്ചു. കുഞ്ഞിനെ പുതപ്പിച്ചിരുന്ന കട്ട്യാവിന്റെ തുണ്ട് കഷ്ണകൾ നിരന്നു നിരന്ന് കിടക്കുന്നു. ആ ചിറകുള്ള അമ്മയ്ക്ക്, ആ പക്ഷി അമ്മയ്ക്ക് കണ്ടറിയാൻ വേണ്ടി ആ വളർത്തുമകൾ തന്നെ കൊണ്ടുപോയ വഴിനീളെ തന്നെ പുതപ്പിച്ചിരുന്ന കട്ട്യാവ് കീറി കീറി കഷ്ണങ്ങളായി വഴിനീളെ തുരുതരയിട്ടിരുന്നു.

ചീവിയെടുത്ത ചന്ദനത്തിൻ്റെ ചീളുകൾ കൊണ്ട് ഒരു ചിതയൊരുക്കി വീരാളി പട്ടിൽ പൊതിഞ്ഞ ഭക്ഷ്യമ്മയെ ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻകുഞ്ഞ് തേങ്ങിത്തേങ്ങി ബോധമറ്റ് നിലത്ത് വീണു. കൊടും കാട്ടിലെ ചന്ദനമരത്തിൻ്റെ പൊത്തിൽ നിന്ന് വന്ന പെൺകുഞ്ഞ് വെമ്പലനാട്ടിലെ തമ്പുരാന്റെ വളർത്തുമകളായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. പക്ഷിയമ്മയുടെ മകൾ തമ്പുരാന്റെ പൊന്മകളായി വളർന്നു. ഇതാ നിൽക്കുന്നു ഒരു വിശ്വസുന്ദരി, ഒരു അപ്സരസ്.

ചേർന്ന് ഇളമുറക്കാരനായ തമ്പുരാൻ അതിനൂതന ശില്പഭംഗികളാർന്ന പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ആ മധുവിധി രാത്രിയിൽ അദ്ദേഹം തൻ്റെ പ്രിയ പത്നിയുടെ കൈക്ക് പിടിക്കുമ്പോൾ ഇതാ പക്ഷിയമ്മയുടെ മകളുടെ ഇരു കവിളിലും കൂടി കണ്ണീർ കണങ്ങൾ ഉരുണ്ടു വീഴുന്നു. സന്തോഷവും സങ്കുണവും അതിന് കാരണമാകാം. അതിൻ്റെ കാരണം തേടിപ്പിടിക്കാൻ മഹാകവി സഹൃദയരെ ഭാരമേൽപ്പിക്കുകയാണ്. അവളുടെ കൺ

ആകാശവാണി കഥകളി പദങ്ങൾ RLV സന്ദീപ് മുരളീധരനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ, വയസ്കര ആര്യൻ നാരായണൻ മൂസത് എഴുതിയ ദുര്യോധനവധം കഥയിലെ ചില ഭാഗങ്ങൾ. കൗരവസഭയിൽ വച്ച് അപമാനിക്കപ്പെട്ട പാഞ്ചാലി തങ്ങളുടെ ദൂതുമായി പോകുന്ന കൃഷ്ണന്റെ അടുത്തെത്തുന്നു. ദുശാസനനാൽ അഴിക്കപ്പെട്ട തന്റെ കേശം കാട്ടി വിലപിക്കുന്നു. ദ്രൗപദിയുടെ സങ്കടം കണ്ട് ശ്രീകൃഷ്ണൻ, അല്ലയോ ദ്രൗപദി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. മനുഷ്യനായി പിറന്നാൽ ഓരോരോ സമയത്ത് സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കേണ്ടതായി വരുമെന്നും അതിനാൽ ഇനി നീ കരയരുതെന്നും നിന്റെ സത്യങ്ങളെല്ലാം ഭർത്താക്കന്മാർ സാധിച്ചു തരും, അതുകൊണ്ട് സമാധാനമായി ഇരുന്നാലും എന്ന് കൃഷ്ണൻ പാഞ്ചാലിയോട് പറയുന്നു. ഇതിൽ നവരസരാഗത്തിലുള്ള പരിപാഹിമാം ഹരേ പത്മാലയ പദേ എന്ന പദത്തിൽ ആരംഭിക്കുന്നു.

വീണ കേശഭാരവുമായി തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ദ്രൗപദിയോട് വിഷമിക്കണ്ട എന്നും നിന്റെ സത്യങ്ങളെല്ലാം ഭർത്താക്കന്മാർ സാധിച്ചു തരുമെന്നും അതുകൊണ്ട് സമാധാനമായിരിക്കൂ എന്നും കൃഷ്ണൻ പറയുന്നിടത്ത് വയസ്കര ആര്യൻ നാരായണൻ മൂസ തേടിയ ദുര്യോധനവധം കഥയിലെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് RLV സന്ദീപ് മുരളീധരൻ, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അടിമകൾ എന്ന ചിത്രത്തിനു വേണ്ടി AM രാജ ആലപിച്ച ഗാനം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം അംബ അംബിക അംബാലിക. യേശുദാസും പി മാധുരിയും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. ഈണം പകർന്നത് ജി ദേവരാജൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്, വരികൾ ശ്രീകുമാരൻ തമ്പി, ഈണം പകർന്നത് എം കെ അർജുനൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സമയം 11 മണി. ആകാശവാണി, നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ഭരണത്തിലെത്തി 12 വർഷം പിന്നിടുമ്പോൾ മുന്നേറ്റം കാഴ്ചവെച്ച മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ ശാക്തീകരണത്തിലാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്നാണ് സ്ത്രീ ശാക്തീകരണം. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ, രാഷ്ട്രീയ പങ്കാളിത്തം, സുപ്രധാന തീരുമാന കേന്ദ്രങ്ങളിലെ സ്ഥാനം എന്നിവയിൽ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ രാജ്യം സുസ്ഥിര വികസനം കൈവരിച്ചു എന്ന് പറയാനാകൂ. ഇന്ത്യയിൽ ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളാണ്. അതുകൊണ്ടുതന്നെ ദേശീയ വളർച്ചയിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ ശക്തമായ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികൾക്കും ദൌത്യങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക സ്വയം പര്യാപ്തതയും ശാക്തീകരണവും, സംരംഭകത്വം, സുരക്ഷ, നൈപുണ്യ വികസനം, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം എന്നിങ്ങനെ എല്ലാ മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ 12 വർഷക്കാലം കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സ്ത്രീകളെ മുൻനിരയിലെത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുയുഗ ഇന്ത്യയെ നയിക്കുന്നത് സ്ത്രീകളാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: When women prosper, the world prospers. Their economic empowerment fuels growth. Their access to education drives global progress. Their leadership fosters inclusivity and their voices

0: inspire positive change. The most effective way to empower women is through a women-led development approach. India is making strides in this direction. India's president, Srimati Draupadi Murmu, sets an inspiring example herself. She comes from a humble tribal background, but now leads the world's largest democracy and serves as the commander-in-chief of the world's second largest defense force. In this mother of democracy, the right to vote was granted equally to all citizens, including women, by the Indian Constitution right from the beginning. The right to contest election was also granted on an equal basis. Elected women representatives have been key agents of economic, environmental and social change. At 1.4 million, 46% of elected representatives in rural local bodies in India are women. The mobilization of women into self-help groups has also been a powerful force for change.
1: പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സ്ത്രീകൾ ലിംഗവിവേചനം, വിദ്യാഭ്യാസ രംഗത്തെ അസമത്വം, മോശം ആരോഗ്യ സാഹചര്യങ്ങൾ, സാമ്പത്തിക പരാശ്രയത്വം, പരിമിതമായ തൊഴിലവസരങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും, സുരക്ഷയും നിയമ സംരക്ഷണവും, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക അന്തസ്സും സമത്വവും എന്നിവ ഉറപ്പാക്കി സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്ത്രീകളുടെ ഉന്നമനത്തിന് സർക്കാർ ഒരു ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചത്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ചെയ്യുന്ന വനിതാ സംവരണ ബിൽ 2023 സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയത് വലിയൊരു മുന്നേറ്റമാണ്. കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട സംരംഭങ്ങളിലൊന്നാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ശിശുലിംഗ അനുപാതം കുറയുന്നത് പരിഹരിക്കുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി അവതരിപ്പിച്ചത്. പെൺമക്കളോടുള്ള സാമൂഹിക മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും വികസനത്തിലും ശ്രദ്ധ ചെലുത്താൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. ലിംഗവിവേചനം തടയൽ, പെൺകുട്ടികളുടെ അതിജീവനവും സംരക്ഷണവും ഉറപ്പാക്കൽ, അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, ലിംഗസമത്വത്തിനെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തൽ എന്നിവയൊക്കെയാണ് ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. പെൺമക്കളുടെ മൂല്യത്തെക്കുറിച്ച് രാജ്യവ്യാപകമായി അവബോധം വളർത്താനുള്ള സുപ്രധാന സാമൂഹിക പ്രസ്ഥാനമായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി മാറി. സാമ്പത്തിക ഉൾച്ചേർക്കലിന്റെ രംഗത്തും വലിയ മാറ്റങ്ങളാണ് ഇക്കാലയളവിൽ സംഭവിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജന മുഖേന കോടിക്കണക്കിന് സ്ത്രീകൾ ആദ്യമായി ബാങ്കിംഗ് സേവനങ്ങളുടെ ഭാഗമായി തീർന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് സ്ത്രീകളുടെ അക്കൌണ്ടുകളിൽ എത്തുകയും അതിലൂടെ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിക്കുകയും ചെയ്തു. സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി മുദ്രായോജന നടപ്പിലാക്കി. ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് വനിതകൾക്ക് സ്വയം തൊഴിലും ചെറുകിട സംരംഭങ്ങളും ആരംഭിക്കാൻ വായ്പകൾ ലഭിച്ചു. സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണവും ഗ്രാമീണ വനിതകളുടെ വരുമാന വർധനയ്ക്കും സാമൂഹിക മുന്നേറ്റത്തിനും വഴിയൊരുക്കി. കൂടാതെ ലഖ്പതി ദീദി പദ്ധതി വഴി സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി, മുദ്രായോജന ഉൾപ്പെടെയുള്ളവ പട്ടികജാതി പട്ടികവർഗ വനിതാ ശാക്തീകരണത്തിന് മുതൽക്കൂട്ടായതായി ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി.
2: When Prime Minister launched the startup schemes, it was for innovative ideas and they largely felt that it could be restricted to urban areas or even to some in rural areas, but not really covering SC, ST and women. So this scheme

0: as a green field, requiring it to be a green field idea, was launched through every bank branch, wherever the branch would be, and it has actually benefited SCSTs and women. There are other schemes in the government, like PM Mudra or SIDBI, which directly gives loans to small entrepreneurs, the MSMEs and so on.
1: പെൺകുട്ടികളുടെ ഭാവിയും വിദ്യാഭ്യാസവും സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ പൊതുമേഖലാ ബാങ്കിന്റെയോ അംഗീകൃത സ്വകാര്യ ബാങ്കുകളുടെയോ ശാഖയിലോ പെൺകുട്ടികൾക്ക് 10 വയസ്സ് തികയുന്നതുവരെ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാം. 18 വയസ്സ് തികയുമ്പോൾ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അക്കൗണ്ട് ഉടമയ്ക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, ആധാർ നമ്പർ, പാൻ നമ്പർ അല്ലെങ്കിൽ ഫോം 60 എന്നിവ ആവശ്യമാണ്. കുറഞ്ഞത് 250 രൂപ നൽകി പ്രാരംഭ നിക്ഷേപം ആരംഭിക്കാം. മൊത്തം വാർഷിക നിക്ഷേപ പരിധി 150,000 രൂപയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഓരോ പെൺകുട്ടിക്കും മുന്നേറാനും വിജയിക്കാനുമുള്ള ആത്മവിശ്വാസവും നൽകുന്നതിൽ സുകന്യ സമൃദ്ധി വലിയ പങ്കുവഹിക്കുന്നു. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു വിറകും ജൈവ ഇന്ധനവും ഉപയോഗിച്ചുള്ള പരമ്പരാഗത പാചകരീതി. വിറകടുപ്പിൽ നിന്നുള്ള ദോഷകരമായ പുക ദശലക്ഷക്കണക്കിന് സ്ത്രീകളിൽ ശ്വസന രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് LPG കണക്ഷൻ നൽകുന്ന പദ്ധതിയാണിത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മെച്ചപ്പെട്ട ആരോഗ്യം, വായുമലിനീകരണം കുറയ്ക്കൽ, വിറക് ശേഖരിക്കാനുള്ള സമയവും അധ്വാനവും ലാഭിക്കൽ, സ്ത്രീകളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതി ഇന്ത്യയിലുടനീളമുള്ള ഒട്ടേറെ ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ മുഖേന ശൌചാലയ നിർമ്മാണം വ്യാപകമാക്കി സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പുവരുത്താൻ സഹായിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വലിയ തോതിൽ സഹായിച്ചതായി ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു.
2: രാജ്യത്ത് സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീക്ഷേമം എന്നതിൽ നിന്ന് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം എന്ന ഒരു വലിയ ക്യാൻവാസിലേക്ക് സ്ത്രീകളുടെ മുന്നേറ്റത്തെ മാറ്റി നിശ്ചയിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിരിക്കുന്നു. ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന പ്രസവാനുകൂല്യങ്ങൾ മുതൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ പരിചരണവും പരിരക്ഷയും അവളുടെ വിദ്യാഭ്യാസവും അവർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സംവിധാനവും വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ അവർക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പിന്തുണയും പ്രോത്സാഹനവും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് അത്ഭുതാവഹമായിട്ടുള്ള മുന്നേറ്റത്തിന് പറ്റിയ സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. പോഷൺ അഭിയാൻ മുതൽ സുകന്യാ സമൃദ്ധി യോജന വരെയും ഒറ്റ പെൺകുട്ടിയായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി പദ്ധതികളിലൂടെ ഇന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം 6% മുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ ഏകദേശം 5 കോടി സ്ത്രീകൾക്കായി 20,000 കോടിയിലേറെ രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മോർട്ടാലിറ്റി റേറ്റ് 130 ആയിരുന്നത് 88 ചുരുക്കാനും ഈ പദ്ധതികളിലൂടെ സാധിച്ചു. പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് സ്കൂളിൽ നിന്ന് പ്രൈമറി തലത്തിൽ 14% നിന്ന് 0.3% കുറഞ്ഞിരിക്കുന്നു. സെക്കൻഡറി തലത്തിൽ അത് 14.8% നിന്നും 11% കുറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുന്ന സ്ത്രീകളുടെ എണ്ണവും ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത ആർജിക്കുന്നതിന് വലിയ സഹായകരമായിരുന്നു ജൻധൻ യോജന. 58% ഗുണഭോക്താക്കളും സ്ത്രീകളാണ്. സ്വയം തൊഴിൽ സംരംഭമായ മുദ്ര ലോൺ ലഭ്യമായത് 66% സ്ത്രീകൾക്കാണ്. ഈ പട്ടിക ഇനി ഏറെ നീണ്ടുപോകും. എല്ലാത്തിലും ഉപരി ഇന്ത്യയുടെ അധികാരം നിശ്ചയിക്കുന്ന പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഈ സർക്കാർ വഹിക്കുകയാണ്. അതും കൂടി പൂർത്തിയാകുന്ന സമയത്ത് ലോകത്ത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും സ്ത്രീകളെ മുൻപിൽ നിർത്തിയുള്ള വികസനം സാക്ഷാത്കരിക്കുന്നതിനും ഏതൊരു രാജ്യത്തെക്കാളും മുന്നിലെത്തുന്ന നാടായി നമ്മുടെ ഭാരതം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഇക്കഴിഞ്ഞ 12 വർഷം

0: വർഷത്തിനിടയിൽ ഭവനസുരക്ഷയിലും സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെട്ടു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി വീടുകൾ സ്ത്രീകളുടെ പേരിലോ സംയുക്ത ഉടമസ്ഥതയിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇത് സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്താൻ സഹായിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വയലോരം വീട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ രജനി ആകാശവാണിയോട്.
1: പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും രണ്ട് മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് അത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഒത്തിരി ഉപകാരമുണ്ട്.
0: സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മാതൃ ആരോഗ്യവും ശിശുപരിപാലനവും. ഈ മേഖലയിൽ നിർണായകമായ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതിനായി 2017 പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ആരംഭിച്ചു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിലൂടെ ആദ്യത്തെ കുഞ്ഞിന് 5000 രൂപയും രണ്ടാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപയും രണ്ട് ഘട്ടങ്ങളിലായി ലഭിക്കുന്നു. ഗർഭധാരണത്തിന്റെ ആദ്യഘട്ട രജിസ്ട്രേഷൻ, പ്രസവപൂർവ്വ പരിശോധനകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങിയ പ്രധാന ആരോഗ്യ ഘട്ടങ്ങളുമായി ഈ സഹായം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം 4.92 കോടിയിലധികം സ്ത്രീകൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4.28 കോടി ഗുണഭോക്താക്കൾക്ക് സഹായധനം വിതരണം ചെയ്തതിലൂടെ ആകെ 20,150 കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയാണ് ലഭ്യമാക്കിയത്. ഇതിനൊപ്പം 2016 ആരംഭിച്ച പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ഗർഭിണികൾക്ക് സൗജന്യവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിശോധനകൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. എല്ലാ മാസവും 9ാം തീയതി സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക പരിശോധനാ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. പ്രത്യേകിച്ച് 2-3 ത്രൈമാസങ്ങളിലെ ഗർഭിണികളെയാണ് പദ്ധതി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. രാജ്യത്താകമാനം 7.4 കോടിയിലധികം ഗർഭിണികൾ PMSMA സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 22,000-ലധികം ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കിയപ്പോൾ 6.85 കോടിയിലധികം പ്രസവപൂർവ്വ പരിശോധനകൾ നടത്തി. ഇതിലൂടെ 1.03 കോടി ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് പ്രത്യേക നിരീക്ഷണത്തിലാക്കി. ഡിജിറ്റൽ ട്രാക്കിംഗും തുടർ പരിചരണ സംവിധാനവും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഈ ഇടപെടലുകളുടെ ഫലമായി ഇന്ത്യയുടെ മാതൃമരണനിരക്ക് ഗണ്യമായി കുറഞ്ഞു. 2014-15 കാലയളവിൽ 1,00,000 പ്രസവങ്ങൾക്ക് 130 ആയിരുന്ന മാതൃമരണ നിരക്ക് 2021-23 കാലഘട്ടത്തിൽ 88 ആയി കുറഞ്ഞത് മാതൃ ആരോഗ്യ രംഗത്തെ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യവും സുരക്ഷിത മാതൃത്വവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മറ്റൊരു പ്രധാന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗർഭിണികളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിയുടെ വിജയത്തിൽ ആശാപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണ്. ഗർഭിണികളെ ആരോഗ്യ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ സുരക്ഷിത പ്രസവം ഉറപ്പാക്കാൻ അവർ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി ആശുപത്രിയിലുള്ള പ്രസവങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും വീട്ടിൽ നടക്കുന്ന അപകട സാധ്യതയുള്ള പ്രസവങ്ങൾ കുറയുകയും മാതൃ ശിശു ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്തു. ഇതിനോടൊപ്പം ജനനി ശിശു സുരക്ഷാ കാര്യക്രമം മാതാവിനും നവജാത ശിശുക്കൾക്കും സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1.99 കോടി ഗർഭിണികളും 16.85 ലക്ഷം രോഗബാധിതരായ ശിശുക്കളും JSSSK പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. ഈ പദ്ധതികളിലൂടെ നടത്തിയ നിക്ഷേപങ്ങൾ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ 3 മാസത്തിനുള്ളിൽ പ്രസവപൂർവ്വ ആരോഗ്യ പരിശോധന നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം 2015-16 59% നിന്ന് 2023-24 76.2% ഉയർന്നു. 4 തവണയെങ്കിലും പ്രസവപൂർവ്വ പരിശോധനകൾ പൂർത്തിയാക്കുന്ന സ്ത്രീകളുടെ എണ്ണം 51% നിന്ന് 65.2% വർദ്ധിച്ചു. ഏറ്റവും പ്രധാനമായി ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രസവനിരക്ക് രാജ്യത്ത് ഗണ്യമായി ഉയർന്നു. 2015-16 79% ആയിരുന്ന ആശുപത്രി പ്രസവങ്ങൾ 2023-24 90%

0: 90.6% സുരക്ഷിത മാതൃത്വം ഉറപ്പാക്കുന്നതിലും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിലും ഈ നേട്ടങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 2014 മുതൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. സ്കൂളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ പഠനം തുടർന്നു കൊണ്ടുപോകാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങളിലേക്കും പെൺകുട്ടികളെ എത്തിക്കാനുള്ള ശ്രമങ്ങളുമാണ് ശക്തമായത്. ഇതിലൂടെ കൂടുതൽ പെൺകുട്ടികൾ പഠനം പൂർത്തിയാക്കുകയും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഈ മാറ്റത്തിന് ശക്തമായ അടിത്തറ ഒരുക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ ലിംഗസമത്വത്തെ കേന്ദ്ര ബിന്ദുവാക്കി രൂപപ്പെടുത്തിയ ഈ നയം പെൺകുട്ടികളുടെ പഠനയാത്രയെ തടസ്സപ്പെടുത്തിയിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിച്ചു. പെൺകുട്ടികൾക്കായുള്ള പ്രത്യേക പിന്തുണ ഉറപ്പാക്കാൻ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് രൂപീകരിക്കുകയും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ സൗകര്യപ്രദമായ പഠനരീതികൾ നടപ്പാക്കുകയും ചെയ്തു. വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും താൽപര്യങ്ങൾ പിന്തുടരാനുമുള്ള അവസരങ്ങളും വർദ്ധിപ്പിച്ചു. 2018-19 ആരംഭിച്ച സമഗ്ര ശിക്ഷാ പദ്ധതി പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തെ ഏകീകൃത ചട്ടക്കൂടിൽ കൊണ്ടുവന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പഠനം, നൈപുണ്യ വികസനം എന്നിവയിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 2024-25 രാജ്യത്ത് 14.71 ലക്ഷം സ്കൂളുകളും 1.01 കോടി അധ്യാപകരും 24.69 കോടി വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. വനിതാ വിദ്യാർത്ഥികളുടെ എണ്ണം 2014-15 1.57 കോടിയിൽ നിന്ന് ഇന്ന് 11.93 കോടിയായി ഉയർന്നു. ആകെ പ്രവേശനത്തിൽ പെൺകുട്ടികളുടെ വിഹിതം 32% നിന്ന് 48% വർദ്ധിച്ചതും ശ്രദ്ധേയമാണ്. സമഗ്ര ശിക്ഷയുടെ ഭാഗമായ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവയിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കായി പ്രവർത്തിക്കുന്ന ഈ റെസിഡൻഷ്യൽ സ്കൂളുകൾ 6ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സുരക്ഷിതവും പ്രോത്സാഹനപരവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നു. KGBV സ്കൂളുകളുടെ എണ്ണം 2022 4,996 നിന്ന് 2026 5,316 വിദ്യാർത്ഥികളുടെ എണ്ണം 2020-21 6.07 ലക്ഷത്തിൽ നിന്ന് 2025-26 7.58 ലക്ഷമായി ഉയർന്നു. വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടെ കൈവരിച്ച പുരോഗതി വനിതാ ശാക്തീകരണത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറകളിലൊന്നായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾ പരമ്പരാഗത മേഖലകൾക്കപ്പുറം പുതിയ തൊഴിലവസരങ്ങളിലേക്കും സംരംഭകത്വ മേഖലകളിലേക്കും കൂടുതൽ കടന്നു വരുന്നതാണ് ഇക്കാലയളവിൽ കണ്ടത്. നൈപുണ്യ വികസന പദ്ധതികളും സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന്റെ വളർച്ചയും ഈ മാറ്റത്തിന് വലിയ പിന്തുണ നൽകി. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുകൊടുത്തെങ്കിലും ആ അവസരങ്ങളെ തൊഴിലും വരുമാനവുമാക്കി മാറ്റുന്നതിനാവശ്യമായ നൈപുണ്യ പരിശീലനം നിർണായകമാണ്. ഈ ലക്ഷ്യത്തോടെ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന രാജ്യത്തെ യുവജനങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ച ഹ്രസ്വകാല നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സംരംഭങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 45% സ്ത്രീകളാണ്. വിവിധ മേഖലകളിൽ തൊഴിൽ നേടുന്നതിനും സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ കഴിവുകൾ സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിച്ചു. ഇതുവഴി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീകളുടെ യാത്ര കൂടുതൽ ശക്തിപ്പെട്ടു. വനിതാ സംരംഭകയായ ബിന്ദു പള്ളിച്ചൽ ആകാശവാണിയോട്.
1: ഞാനൊരു സംരംഭകയാണ്. 2007 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബ്രഹ്മിയിൽ നിന്നുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിർമ്മിക്കുന്നത്. കുടുംബശ്രീ വഴിയാണ് ഞാനൊരു സംരംഭകയായത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ എന്തൊക്കെ സബ്സിഡികളോ ധനസഹായങ്ങളോ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പോലും എനിക്ക് അറിവില്ലാതിരുന്ന ഒരു സമയത്താണ് ഞാനിത് സംരംഭകത്വത്തിലൂടെ കടന്നത്. ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഏറിയ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ നടന്നു വന്നത്. പാത്രത്തിൽ ഒരു അടുപ്പിൽ വെച്ച് നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുകയും അതിന് എങ്ങനെ അത് മുന്നോട്ട് നീക്കിക്കൊണ്ട് വരണമെന്നും ഒന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നതിനെ കുറിച്ച് ഒരു അറിവ് എനിക്ക് 1-2 കുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാനത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. കേന്ദ്രത്തിന്റെ ഒരു പുതിയൊരു പദ്ധതിയുണ്ട്, ഒരു PMFME സ്കീമാണ്. അത് വനിതാ സംരംഭകർക്ക് 35% സബ്സിഡിയോടുകൂടി കിട്ടും എന്നറിഞ്ഞു. അങ്ങനെ ഞാനും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ എനിക്ക് ആ പദ്ധതി പ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ

അതിന്റെ സബ്സിഡി എനിക്കിപ്പോ ഡയറക്റ്റായിട്ട് തന്നെ ബാങ്കിലേക്ക് വന്നിട്ടും ഉണ്ടായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു കടമ്പ നിർമ്മാണത്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എനിക്കൊരു പൾവറൈസറും അതുപോലെ തന്നെ ജാം മേക്കിംഗ് മെഷീനും അതുപോലെ മിക്സിംഗ് മെഷീനും ഇതെല്ലാം എനിക്ക് വാങ്ങി. ഒരു 10 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലികളെല്ലാം എനിക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഒരു പ്രയോജനകരമായ രീതിയിലേക്ക് ഞാനത് മാറിയിട്ടുണ്ട്. ഒരു 100 പാക്കറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എനിക്ക് ഒരു 500 പാക്കറ്റ് ഒരുമിച്ച് ചെയ്ത് എനിക്ക് വിപണനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു എമൗണ്ടിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു ഏകദേശം മാസം

0: ഒരു പ്രയോജനകരമായ രീതിയിലേക്ക് ഞാനത് മാറിയിട്ടുണ്ട്. ഒരു 100 പാക്കറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എനിക്ക് ഒരു 500 പാക്കറ്റ് ഒരുമിച്ച് ചെയ്ത് എനിക്ക് വിപണനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു എമൗണ്ടിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു ഏകദേശം മാസം 2 ലക്ഷം രൂപ വരെ എനിക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിപണിയും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമോദയ എന്നുള്ള പേരിൽ ഒരു രാജ്യമെമ്പാടുമുള്ള ഒരു പദ്ധതി അതിൽ വന്നിട്ടുണ്ട്, മാർക്കറ്റിങ്ങിന്റെ പേരിൽ. അങ്ങനെ ഏറ്റവും വലിയ ഒരു സബ്സിഡി ആയിരുന്നു എനിക്ക് ഈ കേന്ദ്ര ഫണ്ടായിട്ട് എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയുള്ളൊരു പദ്ധതി വന്നത് വഴി എന്നെ പോലെയുള്ള സംരംഭകർക്ക്, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക്, ഒരുപാടൊരു മുതൽക്കൂട്ടായിട്ട് തീരുന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും സംരംഭത്തിലേക്ക് കടക്കട്ടെ, എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം ഉണ്ടാവട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്കിന്ന് വളരെ വലിയ നിലയിലേക്ക് മാറ്റാനും എനിക്ക് സാധിച്ചു.
1: സ്ത്രീകളുടെ ആരോഗ്യവും കുടുംബങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്നതിന് പ്രതിരോധ കുത്തിവയ്പ് പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തി. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴി കുട്ടികളെയും ഗർഭിണികളെയും ജീവൻ അപകടത്തിലാകുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് രാജ്യവ്യാപകമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടപ്പാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി 2022 ഏപ്രിൽ മുതൽ മിഷൻ ശക്തി രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ, സംരക്ഷണം, ശാക്തീകരണം എന്നിവയെ ഏകീകൃത രീതിയിൽ സമീപിക്കുന്ന ഈ പദ്ധതിക്ക് 2 പ്രധാന ഘടകങ്ങളുണ്ട്. സമ്പൽ, സ്ത്രീകളുടെ സുരക്ഷ, അടിയന്തര സഹായം, നിയമപരിരക്ഷ എന്നിവ ഉറപ്പാക്കുന്നു. സമർത്ഥ്യ, സ്ത്രീകളുടെ സാമ്പത്തിക, സാമൂഹിക, വ്യക്തിഗത ശാക്തീകരണത്തിനായുള്ള വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളിലായി വനിതാ ശാക്തീകരണത്തിന് നൽകിയ പ്രാധാന്യം സാമൂഹിക തലത്തിൽ തന്നെ വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഒരു കാലത്ത് അടിസ്ഥാന സുരക്ഷയും സഹായവും മാത്രം ഉറപ്പാക്കിയിരുന്ന പദ്ധതികൾ ഇന്ന് സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും നേതൃത്വശേഷിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന ശക്തമായ വേദികളായി മാറി. വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം, സംരംഭകത്വം, സാമൂഹിക സുരക്ഷ, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര സമീപനമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. സ്ത്രീകൾ ഇന്ന് ഗുണഭോക്താക്കൾ മാത്രമല്ല, വികസനത്തിന്റെ സഹസ്രഷ്ടാക്കളും നേതാക്കളുമായി പരിണമിച്ചു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ ആ യാത്രയുടെ കേന്ദ്രസ്ഥാനത്ത് സ്ത്രീകളാണുള്ളത്. തൊഴിലാളികളായും കർഷകരായും സംരംഭകരായും ശാസ്ത്രജ്ഞരായും നവോത്ഥാന പ്രവർത്തകരായും ജനപ്രതിനിധികളായും സ്ത്രീകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തമായ സംഭാവനകൾ നൽകുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കിയതിലൂടെ അതിന്റെ ഗുണഫലങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വരും തലമുറകളിലേക്കും വ്യാപിച്ചു. വികസിത ഭാരതം സ്ത്രീകൾക്കായി നിർമ്മിക്കപ്പെടുന്ന ഒരു സ്വപ്നം മാത്രമല്ല, സ്ത്രീകളുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു ദേശീയ ദൗത്യമായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
2: ആകാശവാണി തൃശൂർ, സമയം 11 മണി കഴിഞ്ഞ് 26:26. കാലാവസ്ഥ: കേരളത്തിൽ പരക്കെ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാനിടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം. മീഡിയം വേവ് 476.5